ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 13, കൊല്ലവർഷം 1201, ഇടവം 20, 2026 ജൂൺ 3 ബുധനാഴ്ച, സമയം 5 മണി കഴിഞ്ഞ് 53:38. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് കവനമന്ദിരം പങ്കജാക്ഷൻ.
1: ഒരിക്കൽ നാരദ മഹർഷി ഇങ്ങനെ ചിന്തിച്ചു, ഏതു നിമിഷവും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചും ഭഗവൻ നാമങ്ങൾ ചൊല്ലിയും കീർത്തനങ്ങൾ പാടിയും നടക്കുന്ന ഞാൻ ഇതേവരെ മായ എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. എവിടെ ചെന്നാലും എല്ലാവരും പലപ്പോഴും മായയെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ അതെന്താണ്? അതിൻ്റെ സ്വഭാവം എന്താണ്? ഇതൊന്നും തനിക്ക് ഇതുവരെ അറിയാനായിട്ടില്ല. ഇനി അതിനെക്കുറിച്ച് ഭഗവാനോട് ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. നാരദൻ ഭഗവാന്റെ അടുക്കൽ ചെന്ന് ഭഗവാനെ പല ഉരു സ്തുതിച്ചുകൊണ്ട് ചോദിച്ചു, ഭഗവാനെ, അടിയന് മായ എന്താണെന്ന് ഒന്ന് കാട്ടിത്തരുമോ? ഭഗവാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, നാരദ, നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം. മരുഭൂമിയിൽ കൂടിയാണ്. ഇരുവരും കൂടി യാത്ര പുറപ്പെട്ടു. മരുഭൂമിയിലൂടെ കുറെ മൈലുകൾ ദൂരം നടന്നു. ആകെ അവശരായി. വല്ലാത്ത ദാഹം തോന്നി. കൃഷ്ണൻ പറഞ്ഞു, നാരദ ദാഹിക്കുന്നു, എനിക്കല്പം വെള്ളം കൊണ്ടു തരുമോ? ഞാൻ പെട്ടെന്ന് പോയി വെള്ളം കൊണ്ടുവരാം ഭഗവാനെ എന്ന് നാരദൻ പറഞ്ഞുകൊണ്ട് വെള്ളം അന്വേഷിച്ച് മരുഭൂമിയിലേക്ക് തന്നെ നടന്നു. അല്പം അകലെയായി നാരദൻ ഒരു ഗ്രാമം കണ്ടു. അദ്ദേഹം അവിടെ ചെന്ന് വെള്ളത്തിനായി ഒരു വീടിന്റെ വാതിലിൽ മുട്ടി. അത് തുറന്നത് അതിസുന്ദരിയായ ഒരു യുവതിയായിരുന്നു. അവളെ കണ്ടപ്പോഴേ ഭഗവാന്റെ ദാഹവുമെല്ലാം നാരദൻ മറന്നു. ആ സ്ത്രീയുമായി സംസാരിക്കാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, അന്ന് അദ്ദേഹം കൃഷ്ണന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയില്ല. അടുത്ത ദിവസവും നാരദൻ അവിടെ എത്തി ആ സുന്ദരിയുമായി പലതും സംസാരിച്ചു നിന്നു. അങ്ങനെ ആ കാഴ്ചയും സംസാരവും പ്രണയമായി മാറി. അദ്ദേഹം അവളുടെ അച്ഛനെ കണ്ട് അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞ് അവർ അവിടെ തന്നെ താമസം തുടർന്നു പോന്നു. ക്രമേണ അവർക്ക് കുട്ടികളുമുണ്ടായി. അങ്ങനെ 12 വർഷം കടന്നുപോയി. നാരദന്റെ അമ്മായി അച്ഛൻ മരിച്ചു. ആ സ്വത്തെല്ലാം നാരദന് കിട്ടി. അവിടെ താമസിച്ചുകൊണ്ട് താനും സുന്ദരിയായ ഭാര്യയും മക്കളുമായി സുഖസന്തോഷങ്ങളോടെ കഴിയുന്നത് ചിന്തിച്ചിരുന്നു പോയി. തന്റെ വയലുകൾ നല്ല വിളവ് തരുന്നു. കന്നുകാലികളെല്ലാം ആരോഗ്യത്തോടെ കഴിയുന്നു. അല്ലലില്ലാതെയുള്ള ജീവിതം, അങ്ങനെ പലതും ചിന്തിച്ചു കൂട്ടി. അങ്ങനെയിരിക്കെ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ഗ്രാമം മുഴുവനും വെള്ളത്തിനടിയിലായി. വീടുകൾ പലതും ഒലിച്ചുപോയി. അനേകം പേരും കന്നുകാലികളും ചത്തൊടുങ്ങി. എവിടെയും ശവങ്ങളും ദുർഗന്ധവും. വെള്ളത്തിൽ അകപ്പെട്ട നാരദൻ രക്ഷപ്പെടാനായി ഒരു കൈകൊണ്ട് ഭാര്യയെ മുറുകെ പിടിച്ചു, മറുകൈ കൊണ്ട് 2 മക്കളെയും മുറുകെ പിടിച്ചു. ഏറ്റവും ഇളയ കുട്ടിയെ ചുമലിലിരുത്തി കരകയറാൻ ശ്രമിച്ചു. 8-10 ചുവടുകൾ വെച്ചപ്പോൾ വെള്ളം ശക്തിയായി കുത്തി ഒഴുകാൻ തുടങ്ങി. തോളിലിരുന്ന കുട്ടി വെള്ളത്തിൽ വീണ് ഒഴുകിപ്പോയി. നാരദൻ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചുപോയി. ആ കുട്ടിയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേ കുട്ടികളും പിടിപെട്ട് ഒഴുകിപ്പോയി. വളരെ ബലമായി പിടിച്ചിരുന്ന തന്റെ ഭാര്യയും അടുത്ത കുത്തൊഴുക്കിൽ പിടിപെട്ട് ഒഴുകിപ്പോയി. നാരദൻ ആകെ വിവശനായി. ഏതോ ശക്തി നാരദനെ കരയിലേക്ക് വലിച്ചെറിഞ്ഞ പോലെ. വാവിട്ട് കരഞ്ഞുകൊണ്ട് നാരദൻ അവിടെ കിടന്ന് മക്കളെയും ഭാര്യയെയും ഓർത്ത് അലമുറയിട്ടു. അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് ഒരു മൃദുശബ്ദം കേട്ടു. എന്റെ കുട്ടി, എവിടെ വെള്ളം? നീ ഒരു കുമ്പിൽ വെള്ളമെടുക്കാൻ പോയതല്ലേ? നീ പോയിട്ട് 1.5 മണിക്കൂറായിട്ടും കാണാതെ ഞാൻ വിഷമിച്ചു. 1.5 മണിക്കൂർ! നാരദൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ തന്റെ മുന്നിലൂടെ 12 വർഷങ്ങൾ മുഴുവനും കടന്നുപോയതോ? ആ രംഗങ്ങളെല്ലാം വെറും 1.5 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതോ? ഒന്നും പറയാനാകാതെയും ചിന്തിക്കാനാകാതെയും നാരദൻ കൃഷ്ണനെ നോക്കിക്കൊണ്ട് അല്പനേരം നിന്നുപോയി. ഭഗവാനെ, ഇതാണോ മായ? ഭഗവാന്റെ പുഞ്ചിരിയിൽ നാരദൻ എല്ലാം തെളിഞ്ഞു കണ്ടു. അത്ഭുതകരമായിരിക്കുന്നു. യാ മാ സാ മായ, യാതൊന്നാണോ ഇല്ലാത്തത്, അതാണ് മായ. എന്നാൽ അല്പം തിരുത്തി പറഞ്ഞാൽ യാതൊന്നാണോ അല്ലാത്തത്, അതാണ് മായ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് കവനമന്ദിരം പങ്കജാക്ഷൻ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കാൻ മൂന്നാം കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചൈനയെയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം സിനിമാ ഷൂട്ടിംഗ് സൌഹൃദമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. പൈറസി വിഷയം പ്രാധാന്യത്തോടെ കണ്ട് ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സിനിമാ സംഘടനകളുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയ്ക്കുശേഷം മന്ത്രി പറഞ്ഞു. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, എം പിമാർ, എം എൽ എമാർ, ഡി സി സി പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ചേരുമെന്ന് കെ പി സി സി പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ്. കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കോഴിക്കോട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കി. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനന കാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപ്പിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. ഗായകൻ എൽ രഘുനാഥ് കോഴിക്കോട്ട് അന്തരിച്ചു. ചെമ്മീൻ സിനിമയിലെ ഒരു ഗാനത്തിന് രഘുനാഥ് കോറസ് പാടിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പ് ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ജി ശങ്കരക്കുറുപ്പിന്റെ അമ്മയെവിടെ എന്ന കവിത, ആലാപനം സരിത ആർ.സി. നായർ, ഉദയഗീതം ഡോക്ടർ കെ ഓമനക്കുട്ടി ആലപിച്ചത്, പ്രഭാതഭീരി, 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ നിന്ന് കരുണാസായി മനോയാനം, ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗ്രാമകേരളം. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജുവല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 37. 8:35 തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബെനറ്റ് സൈലം മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി, ആർത്തവ ക്രമക്കേടുകളും ആയുർവേദ പരിഹാരമാർഗങ്ങളും, ഡോക്ടർ ദീപാരാജ് സംസാരിക്കുന്നു. തുടർന്ന് അഡിനിയം, ടെക്വമാത് തുടങ്ങിയ ഉദ്യാന ചെടികളെ പരിപാലിക്കുന്ന രീതിയെക്കുറിച്ച് രജിത ആർ സംസാരിക്കുന്നു. 12:20, 12:50, 2:02 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര. ഇന്ന് ഗർഭാശയ മുഴകളും ഹോമിയോ ചികിത്സയും, ഡോക്ടർ MG ഗീത സംസാരിക്കുന്നു. ഒന്ന് രണ്ടിന് ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരി. 2:45 തിരൈപ്പൂക്കൾ. 3 മണിക്ക് സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കറവ പശുക്കൾക്ക് നൽകാവുന്ന പാരമ്പര്യേതര തീറ്റകൾ, ഡോക്ടർ സുസ്മിത ശശിധരനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് മൊഴിയാം ഒരു കഥ, തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ, വെള്ളപ്പൊക്കത്തിൽ. 9:30 സംഗീതസുധ, കെ അഷ്ടമൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, തിരുവനന്തപുരം ഡോക്ടർ എച്ച് കൃഷോർ മൃദംഗം, ഹരിപ്പാട് MS രാജശേഖരൻ ഖടം. 10:30 നിശാസുരഭി. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 9.5 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 6 മില്ലിമീറ്റർ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ മഹാകവി ജി ശങ്കരകുറുപ്പിന്റെ അമ്മയെവിടെ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് സരിത ആർ സി നായർ.

ഉഷമലതിയിൽ നിങ്ങൾ കേട്ടത് മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ അമ്മയെവിടെ എന്ന കവിത. ആലപിച്ചത് സരിത ആർ സി നായർ.

ബോധിതദ്വിജഗണാശ്ച നിശമ്യവാർത്താം കൂജന്തി മുക്തമപഹായ നിശീധജാഢ്യം വിദ്യാധിരാജ ഭഗവൻ തവ സുഖം.

0: സിഞ്ച ഭൂതലം.
1: ഇന്നത്തെ ഉദയഗീതത്തിൽ ശ്രോതാക്കൾ കേട്ടത് ഡോക്ടർ കെ ഓമനക്കുട്ടി പാടിയത്.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: സമയം 6:30. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി കോൺഗ്രസ് അംഗം ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കേരളത്തിൽ ഇടവപ്പാതി നാളെ തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. CBSE 12th class ബോർഡ് പരീക്ഷയുടെ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടൽ തുറന്നു. ശനിയാഴ്ച വരെ പുനർമൂല്യനിർണയത്തിനും ഉത്തരക്കടലാസിലെ പ്രശ്നങ്ങളുടെ വെരിഫിക്കേഷനും പോർട്ടലിൽ അപേക്ഷിക്കാം. CBSE 12th class ഉത്തരക്കടലാസ് മൂല്യനിർണയത്തിലുണ്ടായ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ CBSE ചെയർമാൻ രാഹുൽ സിംഗ്, സെക്രട്ടറി ഹിമാൻഷു ഗുപ്ത എന്നിവരെ തൽസ്ഥാനങ്ങളിൽ നിന്നും നീക്കി. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായിരുന്ന ലോഖണ്ഡേ പ്രശാന്ത് സീതാറാമിനെ പുതിയ ചെയർമാനായി നിയമിച്ചു. IAS ഉദ്യോഗസ്ഥൻ വരുൺ ഭരദ്വാജ് സെക്രട്ടറിയാകും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. ഇന്നലെ റഷ്യ യുക്രൈനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 21 പേർ മരിച്ചു. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് 19 റൺസ് ജയം. ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ കണ്ണൂർ സ്വദേശി തഹ്സിൻ മുഹമ്മദ് ജംഷീദ് ഇടം നേടി. പ്രഭാതഭേരി തുടരുന്നു.
1: കേരളത്തിൽ കൃഷി ചെയ്യാതെ തരിശുകിടക്കുന്ന ഓരോ തുണ്ട് നെൽപ്പാടത്തിന് പിന്നിലും ഒരു കഷ്ടപ്പാടിന്റെ കഥയുണ്ട്. തന്റെ സമ്പാദ്യം നിക്ഷേപിക്കുകയും കൃഷിക്കായി കടം വാങ്ങുകയും പ്രതീക്ഷയോടെ വിളവെടുക്കുകയും പിന്നീട് അർഹമായ പ്രതിഫലത്തിനായി അനന്തമായി കാത്തിരിക്കുകയും ചെയ്ത കർഷകന്റെ കഥ. പിന്നീട് നെൽകൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്ന സ്ഥിതി. നെൽകൃഷിയോടുള്ള പ്രതിബദ്ധത കുറവല്ല, നെൽകൃഷി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിവരുന്ന സാമ്പത്തിക ബാധ്യതയാണ് പ്രധാന കാരണം. മാസങ്ങളോളം പരിശ്രമിച്ച് നെൽകൃഷി ചെയ്യുന്ന കർഷകൻ ഏജൻസികൾക്ക് നൽകിയ നെല്ലിന്റെ പണത്തിനായുള്ള കാത്തിരിപ്പിന് അറുതിയില്ല. പലരും കടത്തിൽ കുടുങ്ങി വായ്പ തിരിച്ചടയ്ക്കാനും കുടുംബ ചെലവുകൾ നടത്താനും പാടുപെടുന്നു.
2: 1985 കാലഘട്ടങ്ങളെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
1: മണ്ണുത്തി കാർഷിക സർവകലാശാല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ എ ലത,
2: അന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയം അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് 1,00,000 ഹെക്ടർ ഏരിയയില് നെൽകൃഷി എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അത് 1.5 ലക്ഷം ഹെക്ടറിലേക്ക് അത് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഭ്യന്തര ഉൽപാദനം വളരെയധികം കുറയുന്നതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. ഇപ്പൊ പ്രസന്റ് സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് നെല്ല് സംഭരണം തന്നെയാണ്. നെല്ല് സംഭരണത്തില് സമയത്തിന് എടുക്കുന്നില്ല, മില്ലുകാർ കൃത്യമായിട്ട് വന്ന് എടുക്കുന്നില്ല, എടുത്താൽ തന്നെ അവര് കൃത്യമായിട്ട് പൈസ കർഷകർക്ക് ലഭിക്കുന്നില്ല. അടുത്ത സീസണിൽ അവർക്ക് കൃഷി ഇറക്കണമെങ്കിൽ ഈ പൈസ ഉപയോഗിച്ചിട്ടാണ് കൃഷി ഇറക്കുന്നുണ്ടാവുക. അപ്പൊ ആ പൈസ ഇല്ല. അപ്പൊ അതും കർഷകരെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.
1: സംഭരിച്ച നെല്ലിന്റെ പണം വൈകുന്നത് കേരളത്തിലെ കർഷക സമൂഹം നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികളിൽ ഒന്നാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായി പണം ലഭിക്കുക എന്നത് വരുമാനം മാത്രമല്ല, അത് കൃഷിയുടെ അടുത്ത സീസണിന് ആവശ്യമായ മൂലധനം കൂടിയാണ്.
3: 4 മാസത്തോളം വരുമാനമില്ലാതെ ജോലി ചെയ്തതിന് ശേഷമാണ് കൊയ്ത്ത് നടക്കുന്നത്.
1: നെൽ കർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ്,
3: കൊയ്ത്ത് നടന്നു കഴിഞ്ഞിട്ട് 2-3 മാർച്ച് 18 വരെയുള്ള പണമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനുശേഷം പണം കർഷകന് കൊടുത്തിട്ടേയില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുഖ്യമന്ത്രിയെ അടക്കം കണ്ടിരുന്നു. ഈ ആഴ്ച നടപടി ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും കർഷകനെ സംബന്ധിച്ചിടത്തോളം നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 8 ദിവസത്തിനകം എങ്കിലും പണം കിട്ടിയില്ല എങ്കിൽ അവന്റെ കാര്യങ്ങൾ മുഴുവൻ താളം തെറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ എല്ലാ മേഖലകളിലുള്ള കർഷകർക്കും ശരിക്കും 18 മാർച്ചിന് ശേഷം പണം ലഭിച്ചിട്ടേയില്ല.
1: നെൽ കർഷക സംരക്ഷണ സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ,
4: ഇവിടെ ഇതുവരെ ഏതാണ്ട് 315 കോടിയോളം രൂപ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാത്രം കർഷകർക്ക് ലഭിക്കാനിരിക്കുകയാണ്. ഇതുവരെ PRS ലഭിച്ച കർഷകരിൽ നിന്നും കർഷകർക്ക് വെറും 17.45 കോടി രൂപ മാത്രമാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അതിനുശേഷവും 1,000 ടൺ നെല്ലിന്റെ PRS നൽകാനിരിക്കുകയാണ്. ആ PRSന്റെ കണക്കൂടെ കൂട്ടിയാൽ ഏതാണ്ട് 301 കോടി രൂപ ഇപ്പോൾ പെൻഡിംഗിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ 2 സീസണിലായി കാനറ ബാങ്ക് SBI മുഖേനയാണ് അതിന്റെ PRS വായ്പ നൽകി വരുന്നത്. ആ വായ്പയുടെ കാലാവധി യഥാർത്ഥത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 18th തീയതി അവരുടെ ധാരണ പ്രകാരമുള്ള വായ്പ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പുതിയ ഗവൺമെന്റ് അധികാരത്തിലേറിക്കൊണ്ട് അത് പുതുക്കി പണം അനുവദിച്ചെങ്കിൽ മാത്രമേ കർഷകർക്ക് ഇത് ലഭിക്കുകയുള്ളൂ. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് ഈ വായ്പ എഗ്രിമെന്റ് ബാങ്കുകളുമായി പുതുക്കി കർഷകർക്ക് നൽകാനുള്ള നടപടിയെടുക്കണം.
1: വർദ്ധിച്ചു വരുന്ന കൃഷി ചെലവുകൾ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുന്നു. വിത്തുകൾക്കും വളത്തിനും യന്ത്രങ്ങൾക്കും ഇന്ധനത്തിനും ഗതാഗത സൗകര്യങ്ങൾക്കും ചെലവ് ഗണ്യമായി വർദ്ധിച്ചു. ഉൽപാദന ചെലവ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർഷകർക്ക് അവരുടെ പണം ലഭിക്കാതെ വരുന്നത്. ഇത് നെൽകർഷകരുടെ നടുവൊടിക്കുന്നു. നെൽ കർഷകൻ ലാലിച്ചൻ പള്ളിവാതുക്കൽ:
5: നെല്ലെടുക്കാൻ വന്ന കിഴിവുള്ള അതിഭയങ്കരമായ കിഴിവുള്ള ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ 365 ഏക്കറുള്ള ഒരു പാടത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. ആ പ്രസിഡന്റായി സർക്കാരിന്റെ ഏറ്റവും മുമ്പ് ഒരു പമ്പ അനുസരിച്ചിട്ട് കൊണ്ടുവച്ച എല്ലാം കേറാം. അപ്പൊ 8-ാമത്തെ പമ്പ് കൊണ്ടുവച്ചിട്ട് കേട് പിന്നെ ഒരു വളത്തിന്റെ വില കൂടി, എല്ലാം കൊണ്ടും വില കൂടി. ഒരു കിറ്റിൽ നെല്ല് കയറ്റാമെങ്കിൽ 300 രൂപ വരെ, സർക്കാരിന് കിട്ടുന്ന 12 രൂപ. എങ്ങനെ മുന്നോട്ട് പോകും? യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാത്ത അവസ്ഥ. അതുതന്നെയല്ല, പുതിയ തലമുറകളൊന്നും ഇതിന് വരുന്നില്ല. ഏതാണ്ട് 100,000 കിലോമാനം കർഷകർ ഇപ്പോൾ തന്നെ കഴിഞ്ഞ സീസണിൽ പിന്മാറി, കൃഷി പിന്മാറി. മുന്നോട്ട് പോകും തോറും കൃഷി നിന്നു പോകുന്നതല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു വിധത്തിലും കർഷകന് സാധിക്കുന്നില്ല. ഒരു വിധത്തിലും മുന്നോട്ട് പോകാനൊക്കാത്ത അവസ്ഥ. ഇപ്പം തന്നെ 1,250 രൂപയായി കടന്ന ഫാക്ടറി പോസ്റ്റ് 2,200 ആയി. എങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ട് വലിയ താമസമില്ലാതെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കൃഷി നിന്നു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല.
1: തൊഴിലാളികളുടെ ക്ഷാമവും യുവതലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറയുന്നതുമാണ് മറ്റൊരാശങ്ക. മാതാപിതാക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കാണുന്ന യുവാക്കൾ നെൽകൃഷി ഉപജീവന മാർഗമായി ഏറ്റെടുക്കാൻ മടിക്കുന്നു. സ്ഥിരതയ്ക്കും അന്തസ്സിനും പകരം കടവും അപമാനവും പല കർഷക കുടുംബങ്ങൾക്കും നെൽകൃഷി ഉപേക്ഷിക്കാനുള്ള കാരണങ്ങളാകുന്നു.
6: വരുന്ന തലമുറ നെൽകൃഷി പൂർണ്ണമായി വിട്ടു നിൽക്കുന്നു.
1: വെളിയനാട് കൃഷിഭവൻ പരിധിയിലുള്ള തായ്പറമ്പ് വടക്ക് പാടശേഖര സമിതി സെക്രട്ടറിയും നെൽ കർഷക സംരക്ഷണ സമിതി സംസ്ഥാന ട്രഷററുമായ KB മോഹനൻ:
6: കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 6 മാസം പ്രകൃതിയോട് മണ്ണിടിച്ചുകൊണ്ട് കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ചെളിയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കർഷകരെ ഒരിക്കലും പുതുതലമുറ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമാണ് ഈ ചെളിയിൽ ഇറങ്ങാന്നുള്ളത്, അല്ലെങ്കിൽ കട്ടയിൽ കിടന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചോ, ഞങ്ങൾക്ക് പ്രകൃതിയെ പോലും നോക്കാതെ കർഷകർ വയലിലിറങ്ങി കൃഷി ചെയ്ത് ഇത് യഥാസമയം ഞങ്ങൾക്ക് സംരക്ഷിച്ചു പറയാനുണ്ട്. കാരണം ഒരു കുട്ടിയെ എങ്ങനെ വളർത്തുന്നു അതിലും കാര്യമായ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് മാത്രമേ നെൽകൃഷി നടത്താൻ പാടുള്ളൂ. പക്ഷെ ഇത്രയും ത്യാഗം സഹിച്ച് നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാൽ മുടക്കുന്ന കാശ് യഥാസമയം കിട്ടുന്നുമില്ല. ഈ വർഷത്തെ പുഞ്ചകൃഷിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 മാസത്തിൽ ഞങ്ങളെ പോയിട്ട് കഴിഞ്ഞതാണ്. ഇതുവരെ നെല്ലിന്റെ പണം കിട്ടിയിട്ടില്ല. മുടക്കുന്ന പൈസയ്ക്ക് കൃത്യമായ ഒരു മറുപടി, ഒരു പ്രതിഫലം കിട്ടാതെ തന്നെയും ഉൽപാദനം കൊടുത്തു കഴിഞ്ഞാൽ ലോണായിട്ട് ഇത് പൈസ തരുന്ന ഒരു സംവിധാനം നെല്ലിനല്ലാതെ മറ്റൊന്നിനുമില്ല. ബാക്കി ഏതിന് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വിപണിയിൽ നിന്ന് പൈസ ലാഭിക്കും. ഇത് ഇടനിലക്കാരിൽ നിന്ന് ചൂഷണം ചെയ്യുക. ഒരു വർഷത്ത് മറ്റൊന്ന് ഉൽപ്പാദിപ്പിക്കുന്ന 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 85 മുതൽ 90 കിലോ നെല്ല് പൈസ ഞാൻ കിട്ടുന്നുള്ളൂ. ബാക്കി കൊടുക്കുന്ന 15 കിലോ 10 കിലോ അതിന്റെ ലേബർ ചാർജ്, കാരണം ഞങ്ങൾ തന്നെ അതിനും കൂടെ കാശ് മുടക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഞങ്ങൾ പൈസ കിട്ടുന്നുള്ളൂ.
2: പല കാരണങ്ങളാണുള്ളത്.
1: ഡോക്ടർ എ ലത:
2: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ്. ഒരു കാര്യവും ഒരു പ്ലാൻ ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ നിലവിലില്ല. കാരണം കാലം മാറി മാറി വരുന്നു. മഴ പെയ്യാത്ത സമയത്ത്

0: മഴ പെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നെൽച്ചെടിയുടെ വളർച്ചയെയും അതോടൊപ്പം തന്നെ വിളവെടുപ്പിനെയും എല്ലാം അത് ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മുണ്ടകൻ സീസണിലാണ് കുറച്ച് നല്ലൊരു വിളവ് കർഷകർക്ക് ലഭ്യമായിട്ടുള്ളത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ലഭ്യത കുറവാണ്. ആവശ്യത്തിന് തൊഴിലെ കിട്ടുന്നില്ല, സമയത്തിന് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് നെൽകൃഷിയുടെ വളർച്ചയെയും അതോടൊപ്പം തന്നെ കീടരോഗ ആക്രമണങ്ങളെയും ബാധിക്കും. പിന്നെ ഒരു പരിധിവരെ നമുക്ക് ചെയ്യാവുന്നത് കാർഷിക യന്ത്രവൽക്കരണമാണ്. കാർഷിക യന്ത്രവൽക്കരണത്തിന്റെ കേസിൽ പറയുമ്പോൾ അതിലുള്ള ഏറ്റവും കാർഷിക മേഖലയിൽ യന്ത്രങ്ങൾ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം, ആ യന്ത്രങ്ങളെ പരിരക്ഷിക്കുന്നതിനും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള ആൾക്കാരുടെ അതിന് പരിജ്ഞാനം ലഭിച്ച അപര്യാപ്തത ഇത് വളരെ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് അവരവിടെ അവരുടേതായ കമ്മീഷനൊക്കെ എടുത്ത് ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇനി നല്ല വിളവുണ്ടായാൽ പോലും അത് സംഭരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നെല്ല് സംഭരണം കഴിഞ്ഞ് അതിനുള്ള പൈസ കിട്ടുന്നതിനുമുള്ള കാലതാമസം, ഇതെല്ലാം തന്നെ കർഷകരുടെ പ്രശ്നങ്ങളാണ്.
1: നെല്ലിന്റെ പണം ലഭിക്കുന്നത് കേന്ദ്രം ആണ് പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത്.
2: പി ആർ സതീശൻ.
1: ഇപ്പം 23.67 രൂപ കേന്ദ്ര ഗവൺമെന്റാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോഴാണെങ്കിൽ 17 പൈസ ഇവിടെ നമുക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ ഈ MSP എന്ന നിലയിൽ ആണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പണം നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് നൽകുന്നത് ഇൻസെന്റീവ് മാത്രമാണ്. ആ ഇൻസെന്റീവ് 9.56 രൂപ നമുക്ക് ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ ഗവൺമെന്റ് പല ഘട്ടങ്ങളിലായി കേന്ദ്രത്തിന്റെ MSP വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ കുറച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ അത് കുറച്ച് അതാണ്ട് 5 രൂപ ചില്ലറ പൈസയാണ് നമുക്ക് യഥാർത്ഥത്തിൽ അവർ തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റ് ഈ നെല്ലിന്റെ വില 35 രൂപ ആക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടിയാണ്. അപ്പൊ ആ നിലയിൽ വില വർദ്ധിപ്പിച്ച് കർഷകന് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിന് ഉതകുന്ന തരത്തിൽ റിവോൾഡിംഗ് ഫണ്ട് എന്ന് വെച്ചാൽ കേന്ദ്രത്തിന്റെ ഈ പണം ലഭിക്കാൻ നേരത്ത് അതുവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് സർക്കാർ പ്രഖ്യാപിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധ്യമാണ്. അതിനുള്ള സാധ്യതയുമുണ്ട്. കാരണം നമുക്കറിയാം നെൽവയൽ നിർത്തേണ്ട സംരക്ഷണ നിയമപ്രകാരം പരിവർത്തനപ്പെടുത്തുന്ന വയലിന്റെ ആ വയൽപ്പെടുത്തുന്ന കിട്ടുന്ന ഫീസ്, ആ ഫീസ് കർഷകർക്കിടെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. 2,200 കോടിയോളം രൂപ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അങ്ങനെ ലഭിച്ചിരുന്നതാണ്. ആ ഫണ്ട് വകമാറ്റുന്നൊരു പ്രവണതയാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ കാര്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കപ്പെടാതിരിക്കുന്നത്.
2: കേരളത്തിന്റെ നെൽവയലുകൾ പല തലമുറകളെ ഊട്ടുകയും സംസ്ഥാനത്തിന്റെ സ്വത്വത്തെ രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നെൽകൃഷി സംരക്ഷിക്കുന്നതിന് വാഗ്ദാനങ്ങൾ മാത്രമല്ല വേണ്ടത്, കർഷകരുടെ കുടിശ്ശികകൾ യഥാസമയം തീർക്കാനും ന്യായമായ വരുമാനം ഉറപ്പാക്കാനും ഫലപ്രദമായ സഹായ സംവിധാനങ്ങൾ ഒരുക്കാനും അധികൃതർ തയ്യാറാകേണ്ടതുണ്ട്.
3: 2025-26 വർഷത്തില് ആലപ്പുഴ ജില്ലയില് കുഞ്ഞകൃഷി നെല്ല് സംഭരണം ഏകദേശം 99% പൂർത്തിയായിട്ടുണ്ട്.
2: ആലപ്പുഴ ജില്ലാ പാഡി മാർക്കറ്റിംഗ് ഓഫീസർ അനുമോൾ പി.
3: ഈ വർഷം നമുക്ക് 44 മില്ലുകളാണ് സപ്ലൈക്ക് വേണ്ടി നെല്ല് സംഭരണം നടത്തിയത്. മുൻവർഷങ്ങളേക്കാൾ അപേക്ഷിച്ച് സുഗമമായിട്ട് നമുക്ക് നെല്ല് സംഭരണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. നാളെ ഇതുവരെ ഒരു 25,605 കർഷകരിൽ നിന്നാണ് നമ്മൾ നെല്ല് സംഭരിച്ചിരിക്കുന്നത്. അത് ഏകദേശം 155,028 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചു കഴിഞ്ഞത്. അപ്പൊ എന്നാല് ഈ നെല്ലിന്റെ വില നമ്മള് PRS വായ്പയായിട്ടാണ് നൽകുന്നത്. ഇതുവരെ നമുക്ക് ഒരു 1,880 പേർക്ക് ഈ വായ്പ നൽകാൻ സാധിച്ചിട്ടുള്ളൂ. ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ 25 മാർച്ച് 2026 വരെ വെരിഫിക്കേഷൻ പൂർത്തിയായ PRS കൾക്കാണ് SBIയിൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അത് കാനറ ബാങ്ക് ആണെങ്കിൽ 18 മാർച്ച് 2026 വരെയുള്ള PRS കൾക്കാണ് ഈ വായ്പ അല്ലെങ്കിൽ ഫണ്ട് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് ഏകദേശം ഒരു 17 കോടിയാണ് ഈ രണ്ട് ബാങ്കുകൾക്കുമായിട്ട് ഫണ്ട് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള ബാക്കി ഫണ്ട് കൈമാറുന്നതിനായിട്ട് നമ്മൾ പുതിയ മന്ത്രിസഭ നിലവിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിൽ, ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൃഷിവകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും കൂടി ചേർന്ന് അടിയന്തര യോഗം വിളിക്കുകയുണ്ടായി. അപ്പോൾ നമുക്കിത് ഇത്രയും ഫണ്ട് കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ട അടിയന്തര ഇടപെടൽ നടത്താമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയും വേഗം ഈ ഫണ്ട് ലഭ്യമാകുമെന്ന് തന്നെയാണ് സപ്ലൈകോയും പ്രതീക്ഷിക്കുന്നത്. പിന്നെ കേന്ദ്ര ഫണ്ട് നമുക്ക് കിട്ടാനുണ്ട്. അത് ആലപ്പുഴ ജില്ലയ്ക്കും പെട്ടെന്ന് കൈമാറി കിട്ടുമെന്നാണ് നമുക്ക് ഹെഡ് ഓഫീസിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്.
2: കർഷകർ നെൽകൃഷി ഉപേക്ഷിക്കുന്നത് തുടരുകയാണ് എങ്കിൽ കേരളത്തിന് നഷ്ടമാകുന്നത് അതിന്റെ കാർഷിക സ്വാശ്രയത്വം മാത്രമല്ല വിലമതിക്കാനാവാത്ത പൈതൃകവും കൂടിയാണ്. ഉഴുതുണ്ട പാടങ്ങളെ വരണ്ടു വിണ്ടുപോകാൻ വിട്ടുകൊടുത്തുകൂടാ.

അവിടെ നല്ല നല്ല കൾച്ചർ പ്രോഗ്രാംസ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വന്ന് അവരെ മുന്നിൽ നിന്ന് പാട്ടുകൾ പാടുക എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ദിവസം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞുവെന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാകുന്നത് അന്യായവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ആശ്രിത നിയമനത്തിന് പെൺമക്കൾക്ക് അർഹതയില്ലെന്ന അലഹബാദ് കോടതി ഉത്തരവ് സുപ്രീം കോടതി തള്ളി. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് മൂന്നാം കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ ചൈനയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഡെസ്ക് റിപ്പോർട്ട്.
1: അതിർത്തി പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യാൻ ഇരുപക്ഷവും ഉഭയകക്ഷി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഇന്ത്യ നേപ്പാൾ അതിർത്തിയുടെ 98% ഇതിനകം നിർണയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ജമ്മുകശ്മീരിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ അനാവശ്യ പരാമർശങ്ങളും ഇന്ത്യ തള്ളി. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിവാജ്യവും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗങ്ങളാണെന്നും ജയ്സ്വാൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ യാതൊരു അവകാശവുമില്ലാത്തവർ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്.

0: ചെയ്യും. ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. സി ബി എസ് ഇയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന ഐ എ എസ് ഓഫീസർ ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തു നിന്ന് നീക്കി. സി ബി എസ് ഇയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. സി ബി എസ് ഇ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. എസ് രാധാ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19-ന് യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19-ന് ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റ് പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ഇ ഡി സംഘത്തെ ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 30-അംഗ സംഘത്തെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. കേസിൽ കണ്ടാലറിയാവുന്ന 300 പേരാണ് പ്രതികൾ. 30 പിടിയിലായിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി 5 അവസാനിക്കും. ജൂൺ 8 ട്രയൽ അലോട്ട്മെന്റും 15 1-ാം അലോട്ട്മെന്റുമാണ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. ജൂലൈ 2 +1 ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ ഓഗസ്റ്റ് 5 പൂർത്തിയാകും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ലക്ഷദ്വീപ്, കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിലും കാലവർഷം എത്തും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ NDRF സംഘം സന്ദർശിച്ചു. മണിമലയാറിന്റെയും പമ്പയാറിന്റെയും തീരപ്രദേശങ്ങളിലെ സ്ഥിതി സംഘം വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾ, മുൻ വർഷങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവയും അവർ പരിശോധിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി T.സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വയനാട്ടിലേക്കും തിരിച്ചും ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റിയാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടെ ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകളിലും ദേശീയപാതയിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ പാതയോരത്തെ ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയ കണക്കിലെടുത്ത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ജൂൺ 7 മാസങ്ങളിലാണ് നിരോധനം. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കാസർകോട്ട് നിന്ന് P.ജഗന്നിവാസൻ.
1: നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി.

0: കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കേന്ദ്ര രജിസ്ട്രാർ ജനറൽ സെൻസസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പിനുള്ള പ്രാദേശിക ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. COVID-19 പകർച്ചവ്യാധിയെ തുടർന്ന് 2021 മാറ്റിവെച്ച സെൻസസാണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. 1872 മുതലുള്ള ദശവത്സര പരമ്പരയിലെ 16-ാമത് സെൻസസും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8-ാമത് സെൻസസുമാണിത്. 1948 സെൻസസ് നിയമത്തിന്റെയും 1990 സെൻസസ് ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ നിയമപരമായ പരമാധികാരത്തോടെയാണ് ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുനഃപ്രസിദ്ധീകരിച്ചതോടെ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നോഡൽ ഓഫീസർമാരെ നിയമിച്ചിരുന്നു.
1: പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9.

നമസ്തേ അനന്തപുരി, തുടരുന്നു. നമുക്ക് വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി ഇന്നത്തെ ചോദ്യമാണ്, 2026 പത്മപ്രഭ പുരസ്കാര ജേത്രി ആരാണ്? ചോദ്യമൊരിക്കൽ കൂടി, 2026 പത്മപ്രഭ പുരസ്കാര ജേത്രി ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ഫലവൃക്ഷ തൈനടീൽ ഉദ്ഘാടന പരിപാടി മുഖ്യമന്ത്രി V.D. സതീശൻ നിർവഹിക്കുന്നു. കൃഷിവകുപ്പ് മന്ത്രി T.സിദ്ദിഖ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. തദവസരത്തിൽ ഓണവിസ്മയം 2026 ഭാഗമായി സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ തയ്യാറാക്കുന്ന പച്ചക്കറിത്തോട്ടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നു. 2 നെല്ല് സംഭരണത്തിനായി കർഷകർക്ക് ഇന്നുവരെ രജിസ്റ്റർ ചെയ്യാം. നിശ്ചിത സമയപരിധിയായ മാർച്ച് 31 വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നവർക്കാണ് അവസരം. ഇതിനായി സപ്ലൈകോ പാഡി പോർട്ടൽ വീണ്ടും തുറന്നിട്ടുണ്ട്. സപ്ലൈകോ പാഡി .in എന്ന പോർട്ടലിൽ കർഷകർക്ക് നടപടിക്രമം പൂർത്തീകരിക്കാം. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. പ്രസ്തുത ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ID വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ID ലഭ്യമാകും. ആനയറ കൃഷി വിൽപ്പന കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള സങ്കര ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. D2T തെങ്ങിൻ തൈ 1 250 നിരക്കിലും കുറ്റ്യാടി നാടൻ തൈകൾ 1 100 നിരക്കിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനിപ്പറയുന്ന നമ്പറിൽ വിളിക്കുക: 9746692422. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ ഈ മാസം വിവിധ വിഷയങ്ങളിൽ ഏകദിന പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ 8891547778 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 മാത്രമാണ് പ്രവേശനം ലഭിക്കുക. ഈ മാസം 9 തെങ്ങ് കൃഷി നടീലും പരിപാലന രീതികളും, 12 പഴങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം, 18 ശാസ്ത്രീയ പച്ചക്കറി കൃഷി, 23 കൂൺ കൃഷി, 27 വാണിജ്യ പുഷ്പകൃഷി രീതികൾ എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ഹൈബ്രിഡ് മുളക്, തക്കാളി, കത്തിരി എന്നിവയുടെ ഗുണമേന്മയുള്ള തൈകൾ വെള്ളനാട്ടുള്ള തിരുവനന്തപുരം ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനിപ്പറയുന്ന നമ്പറിൽ വിളിക്കുക: 8281544280. ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോയ്ക്ക് വേണ്ടി നാളെ ഒരു എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം 2027 മാർച്ച് 31 വരെ. ഉയർന്ന പ്രായപരിധി ജൂൺ 4, പുരുഷന്മാർ 35, സ്ത്രീകൾ 40 വയസ്സ്. ICAR അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVK യിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്ര വാഹന ഡ്രൈവിംഗിലുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. പ്രതിമാസ ഫെല്ലോഷിപ്പ് 37,000 പ്ലസ് HRA. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0479 9459 268 9447 7908. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: ഇനി വേണുഗോപാലും സുജാതയും പാടിയ ഒരു ഗാനമാണ്. ചിത്രം ബംഗ്ലാവിലൌദ. രചന B.R. പ്രസാദ്, സംഗീതം M.ജയചന്ദ്രൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇന്ന് June 3. നമുക്ക് ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ അറിയാം.
2: ചരിത്രത്തിൽ ഇന്ന്
1: 1947 June 3 ഇന്ത്യയെ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ടായി വിഭജിക്കാനുള്ള മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് സ്വതന്ത്ര ഡൊമിനിയനുകളായി വിഭജിക്കുക, 1947 August 15 അധികാരം കൈമാറുക, പഞ്ചാബ്, ബംഗാൾ എന്നീ പ്രവിശ്യകളെ വിഭജിക്കാൻ റാഡ്ക്ലിഫ് കമ്മീഷൻ രൂപീകരിക്കുക, നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനും അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനുമുള്ള അവകാശം നൽകുക എന്നിവയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ. കോൺഗ്രസും മുസ്ലിം ലീഗും ഈ പദ്ധതി അംഗീകരിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി. 1947 August 14 പാകിസ്ഥാനും August 15 ഇന്ത്യയും സ്വാതന്ത്ര്യം നേടി. തമിഴ്നാട് രാഷ്ട്രീയത്തിലെയും ദ്രാവിഡ പ്രസ്ഥാനത്തിലെയും അധികായനായിരുന്ന എം കരുണാനിധി എന്ന മുത്തുവേൽ കരുണാനിധി ജനിച്ചത് 1924 June 3. തമിഴ് ജനത അദ്ദേഹത്തെ സ്നേഹത്തോടെ കലൈഞ്ചർ എന്ന് വിളിച്ചു. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി 5 വ്യത്യസ്ത ടേമുകളിലായി ഏകദേശം 20 അദ്ദേഹം ഭരിച്ചു. 1957 പങ്കെടുത്ത എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം തുടർച്ചയായി വിജയിച്ചു. തമിഴ് സിനിമകളിൽ യുക്തിവാദവും ദ്രാവിഡ ആശയങ്ങളും പ്രചരിപ്പിച്ച മികച്ച തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം. 2018 August 7 അദ്ദേഹം അന്തരിച്ചു. ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ജനിച്ചത് 1930 June 3. വാജ്പേയി സർക്കാരിന്റെ കാലത്ത്, അതായത് 1998 to 2004, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു. കാർഗിൽ യുദ്ധസമയത്ത് രാജ്യം നയിച്ചത് ഇദ്ദേഹമാണ്. 1974 ഇന്ത്യയെ സ്തംഭിപ്പിച്ച ചരിത്ര പ്രസിദ്ധമായ റെയിൽവേ പണിമുടക്കിന് നേതൃത്വം നൽകിയത് ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു. വ്യവസായ മന്ത്രിയായിരിക്കെ നിക്ഷേപ ലംഘനങ്ങൾ കാരണം ബഹുരാഷ്ട്ര കമ്പനികളായ IBM കൊക്കക്കോളയ്ക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് അദ്ദേഹം റദ്ദാക്കി. 1989 to 1990 റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ കൊങ്കൺ റെയിൽവേ പദ്ധതിയുടെ പിന്നിലെ പ്രേരക ശക്തി അദ്ദേഹമായിരുന്നു. ബറോഡ ഡൈനാമിറ്റ് കേസിൽ പ്രതിയായി ജോർജ് ഫെർണാണ്ടസ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. അദ്ദേഹം 2019 January 29 അന്തരിച്ചത്. മരണാനന്തരം 2020 രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിൾ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും June 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നു. 2018 April ഐക്യരാഷ്ട്ര പൊതുസഭ June 3 ലോക സൈക്കിൾ ദിനമായി പ്രഖ്യാപിച്ചത്. 2018 June 3 ആദ്യത്തെ ലോക സൈക്കിൾ ദിനം. ടെന്നീസ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ റാഫേൽ നദാൽ ജനിച്ചത് 1986 June 3. സ്പെയിനിലെ മല്ലോർക്കയിലാണ് അദ്ദേഹം ജനിച്ചത്. പുരുഷ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ്സ്ലാം നേടുന്ന രണ്ടാമത്തെ താരമാണ് അദ്ദേഹം. കളിമൺ കോർട്ടിലെ സമാനതകളില്ലാത്ത പ്രകടനം കാരണം അദ്ദേഹം കിങ് ഓഫ് ക്ലേ കോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. 4 പ്രധാന ഗ്രാൻഡ്സ്ലാമുകളും ഒളിമ്പിക് സ്വർണ്ണ മെഡലും.

0: സിംഗിൾസും ഡബിൾസും നേടിയ അപൂർവം താരങ്ങളിൽ ഒരാളാണ് നദാൽ.
1: ചരിത്രത്തിൽ ഇന്ന്.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് പാലുണ്ണി, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ കൃഷ്ണ എസ് നായർ സംസാരിക്കുന്നു.
4: പൊതുജനങ്ങളിൽ വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒരു ചർമ്മരോഗമാണ് പാലുണ്ണി. മലയാളത്തിൽ പാലുണ്ണി എന്നറിയപ്പെടുന്ന ഈ അവസ്ഥയെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വാർട്ട് അല്ലെങ്കിൽ വെറൂക്സ എന്നാണ് വിളിക്കുന്നത്. പാലുണ്ണി എന്നത് സാധാരണയായി ചർമ്മത്തിന്റെ മുകളിൽ ചെറിയ കട്ടി പോലുള്ള വളർച്ചയായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് പ്രധാന കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറൽ ബാധയാണ്. ഈ വൈറസ് ചർമ്മത്തിലെ പുറംപാളിയായ എപ്പിഡെർമിസ് എന്ന ഭാഗത്തെ ബാധിക്കുകയും അവിടെയുള്ള കോശങ്ങൾ അസാധാരണമായി വേഗത്തിൽ വളരാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ചർമ്മത്തിൽ ചെറിയ കട്ടി പോലുള്ള വളർച്ചകൾ രൂപപ്പെടുന്നു. ഈ വൈറസ് പാപ്പിലോമ വിരിഡെ എന്ന വൈറസ് കുടുംബത്തിൽപ്പെടുന്നതാണ്. ഈ കുടുംബത്തിൽപ്പെട്ട വൈറസുകൾ മനുഷ്യരിൽ വിവിധ തരത്തിലുള്ള ചർമ്മവും ശ്ലേഷ്മപാളിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ്. പാലുണ്ണി എങ്ങനെ പകരുന്നു എന്ന് നോക്കാം. പാലുണ്ണി സാധാരണയായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു വൈറൽ രോഗമാണ്. വൈറസ് ബാധിച്ച വ്യക്തിയുടെ ചർമ്മവുമായി നേരിട്ട് സമ്പർക്കമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വൈറസ് ഉള്ള ഉപരിതലങ്ങളെ സ്പർശിക്കുമ്പോൾ ഇത് പകരാൻ സാധ്യതയുണ്ട്. ചില സാധാരണ സാഹചര്യങ്ങളിൽ ഈ രോഗം പകരാൻ സാധ്യത കൂടുതലാണ്. അതായത് മറ്റൊരാളുടെ തൂവാല, നഖക്കത്തി, ഷേവിംഗ് ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ, പൊതുസ്ഥലങ്ങളിൽ സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് നടക്കുമ്പോൾ, പാലുണ്ണി ഉള്ള ഭാഗം സ്ക്രാച്ച് ചെയ്യുകയോ മുറിക്കുകയോ ചെയ്യുമ്പോൾ, ചർമ്മത്തിൽ ചെറിയ മുറിവുകളോ മറ്റോ ഉണ്ടായാൽ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. പാലുണ്ണിയുടെ പ്രധാന തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാലുണ്ണി പല രൂപങ്ങളിലും കാണപ്പെടുന്നു. ഡെർമറ്റോളജിയിൽ പ്രധാനമായി പറയുന്ന ചില തരങ്ങൾ: ഒന്ന്, കോമൺ വാർട്ട്, അതായത് വെറൂസ വൾഗാരസ്. ഇവ സാധാരണയായി കൈകളിലും വിരലുകളിലും കാണപ്പെടുന്നു. ഉപരിതലം കരടായിരിക്കുകയും ചെറിയ കട്ടി പോലെ തോന്നുകയും ചെയ്യും. അടുത്തത് പ്ലാന്റാർ വാർട്സ് ആണ്. കാലിന്റെ അടിയിൽ ഉണ്ടാകുന്ന പാലുണ്ണിയാണിത്. ശരീരഭാരം നേരിട്ട് ഈ ഭാഗത്ത് പതിക്കുന്നതിനാൽ നടക്കുമ്പോൾ ചെറിയ തോതിൽ വേദനയുണ്ടാകാം. ഫ്ലാറ്റ് വാർട്സ് അഥവാ വെറൂസ പ്ലാന, ഇവ വളരെ ചെറുതും പരന്നും കാണപ്പെടുന്നു. സാധാരണയായി മുഖത്തും കൈകളിലും കൂടുതലായിട്ട് കാണാം. അവസാനത്തേത് ഫിലിഫോം വാർട്സ് ആണ്. ഇവ നീളം കൂടിയ പ്രൊജക്ഷൻസ് പോലുള്ള രൂപത്തിൽ കാണപ്പെടുന്നു. മുഖം, കഴുത്ത് തുടങ്ങിയ ഭാഗങ്ങളിലും കാണപ്പെടാം. ഇനി ഇവയുടെ ലക്ഷണങ്ങളും ക്ലിനിക്കൽ സവിശേഷതകളും എന്താണെന്ന് നോക്കാം. പാലുണ്ണി സാധാരണയായി ചെറിയ ഉയർന്ന കട്ടി പോലെ കരടായ ഉപരിതലം, ചിലപ്പോൾ കറുത്ത ചെറിയ പുള്ളികൾ എന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ഈ കറുത്ത പുള്ളികൾ യഥാർത്ഥത്തിൽ ചെറിയ ത്രോംബോസ്റ്റ് കാപ്പിലറീസ് ആണെന്ന് പറയാം. പാലുണ്ണി സാധാരണയായി വേദന ഉണ്ടാക്കുന്നില്ല. എന്നാൽ പ്ലാന്റാർ വാർഡ്സ് ഉണ്ടെങ്കിൽ നടക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകാം. ചികിത്സാ മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം. പാലുണ്ണി ചിലപ്പോൾ ശരീരത്തിന്റെ പ്രതിരോധശേഷി മൂലം സ്വാഭാവികമായി മാറാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ ചികിത്സ ആവശ്യമായേക്കാം. ചികിത്സയുടെ പ്രധാന രീതികൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, ടോപ്പിക്കൽ ചികിത്സ, അതായത് ചർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ പാലുണ്ണിയുടെ വളർച്ച കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമത്തേതാണ് ക്രയോതെറാപ്പി. ഇത് ഡെർമറ്റോളജിയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇതിൽ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് പാലുണ്ണി തണുപ്പിച്ച് നശിപ്പിക്കുന്നു. പിന്നെയുള്ളത് ഇലക്ട്രോകോട്ടറി. ഇതിൽ വൈദ്യുത ശക്തിയുടെ സഹായത്തോടെയാണ് പാലുണ്ണി നീക്കം ചെയ്യുന്നത്. പിന്നെയുള്ളത് ലേസർ തെറാപ്പിയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ലേസർ തെറാപ്പി ഉപയോഗിക്കാം. ചികിത്സയുടെ തിരഞ്ഞെടുപ്പ് പാലുണ്ണിയുടെ വലിപ്പം, സ്ഥാനം, രോഗിയുടെ പ്രായം എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പാലുണ്ണി പകരാതിരിക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ നമുക്ക് പാലിക്കാം. ഒന്ന്, പാലുണ്ണി കീറുകയോ മുറിക്കുകയോ ചെയ്യരുത്. വ്യക്തിപരമായ ഉപകരണങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടരുത്. പൊതു കുളിസ്ഥലങ്ങളിൽ ചെരുപ്പ് ധരിക്കുക. ചർമ്മം ശുചിയായി സൂക്ഷിക്കുക. പാലുണ്ണി സാധാരണയായി ഗുരുതരമായ ഒരു രോഗമല്ലെങ്കിലും ഇതൊരു വൈറസ് ബാധയുള്ള ചർമ്മരോഗമാണ്. അതിനാൽ ഇത് സ്വയം ചികിത്സിക്കാൻ ശ്രമിക്കാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് ഏറ്റവും നല്ലതാണ്. ശരിയായ ചികിത്സയും ശുചിത്വവും പാലിച്ചാൽ പാലുണ്ണി വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാനാകും.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് പാലുണ്ണി, കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
7: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി നേ വാങ്ങും.
9: അതെ ഏട്ടാ,
8: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
9: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
8: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
11: ആ എന്നാ, ഇനി ഒന്നും നോക്കാനില്ല. പിന്നെ കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
12: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
0: നമുക്കിനി ഗപ്പി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വിനായക് ശശികുമാറിന്റെ രചനയ്ക്ക് വിഷ്ണു വിജയ് സംഗീതം നൽകി, സൂരജ് സന്തോഷ് പാടിയത്.

0: തൊഴിൽ ദർശനം.
1: പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. 5000 ഒഴിവുണ്ട്. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷകർ അപ്രന്റീസ്ഷിപ്പിനുള്ള NAPS NATS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. പ്രായം 20-28 ഇടയിൽ. ജനറൽ EWS OBC വിഭാഗക്കാരിലെ പുരുഷന്മാർക്ക് 800 രൂപയും ഈ വിഭാഗങ്ങളിലെ വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും 600 രൂപയും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. അപ്രന്റീസ്ഷിപ്പ് പോർട്ടലുകൾ മുഖേന രജിസ്റ്റർ ചെയ്താണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 12-ാം ക്ലാസ്സിലെയും 10-ാം ക്ലാസ്സിലെയും മാർക്ക് ഷീറ്റുകൾ, ബിരുദതലത്തിലെ മാർക്ക് ഷീറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, സേവിംഗ് ബാങ്ക് പാസ്ബുക്ക്, ചെക്ക് ലീഫ് ഒപ്പ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://bankofbaroda.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://bankofbaroda.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 8. ഡൽഹി സർക്കാരിന് കീഴിലുള്ള ഡൽഹി പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റി ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 150 ഒഴിവുണ്ട്. യോഗ്യത: 2023 അതിനുശേഷമോ നേടിയ BE, BTech, MSc, 2023, 2024, 2025, 2026 വർഷങ്ങളിൽ നേടിയ ഗേറ്റ് നെറ്റ് സ്കോറും. അപേക്ഷ ഓൺലൈനായി അയയ്ക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://dpcc.delhi.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://dpcc.delhi.gov.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 56 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ 25, പ്രോജക്ട് എഞ്ചിനീയർ 31. യോഗ്യത: BE, BTech, BSc എഞ്ചിനീയറിംഗ്, ME, MTech, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ തസ്തികയിലേക്ക് MCA-ക്കാരെയും പരിഗണിക്കും. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ 5 വർഷത്തെയും പ്രോജക്ട് എഞ്ചിനീയർക്ക് 2 വർഷത്തെയും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായം: ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർക്ക് 40 വയസ്സും പ്രോജക്ട് എഞ്ചിനീയർക്ക് 32 വയസ്സുമാണ് ഉയർന്ന പ്രായം. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർക്ക് 450 രൂപയും പ്രോജക്ട് എഞ്ചിനീയർക്ക് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 8. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://bel-india.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://bel-india.in. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ യങ് പ്രൊഫഷണൽമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 ഒഴിവുണ്ട്. വകുപ്പുകളും ഒഴിവും. സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ഡെവലപ്മെന്റ് 2, ഡിജിറ്റൽ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് 2, മാർക്കറ്റ് ആൻഡ് എക്കണോമിക്സ് അനാലിസിസ് 2, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇ കൊമേഴ്സ് 1, കമ്പനി സെക്രട്ടറി 1, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് 1, മാർക്കറ്റ് റിസർച്ച്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഫിനാൻഷ്യൽ അനാലിസിസ് 1, സിവിൽ 1, ഇലക്ട്രിക്കൽ 1, MSME ബിസിനസ് ഔട്ട്റീച്ച് 2, വെഞ്ചുവർ ഇക്വിറ്റി ഫണ്ട് സീനിയർ അനലിസ്റ്റ് 2, IT സ്പെഷ്യലിസ്റ്റ് വെഞ്ചുവർ ക്യാപിറ്റൽ ഫണ്ട് 1. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 8. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nsic.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nsic.co.in.
0: തൊഴിൽ ദർശനം.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താരൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ഇനി യേശുദാസും സംഘവും പാടിയൊരു ഗാനമാണ്. ചിത്രം മയൂരനൃത്തം. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം ജി ദേവരാജൻ.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് KG രാധാകൃഷ്ണപിള്ള.
1: പ്രാണനു വേണ്ടിയുള്ള അവറ്റകളുടെ പാച്ചിൽ എന്നെ സങ്കടപ്പെടുത്തി. എന്നാൽ അവറ്റയുടെ പാച്ചിൽ എന്ന് പറഞ്ഞില്ലെങ്കിൽ നല്ല മലയാളം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ സങ്കടപ്പെടും. അവകൾ, അവ, അതുകൾ എന്നിവ അത് എന്നതിന്റെ നപുംസക ബഹുവചനമാണ്. അത്ഭുതപ്പെടുക, വിസ്മയിക്കുക എന്നീ അർത്ഥത്തിൽ നാം അതിശയിക്കുക എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അതിശയിക്കുക എന്ന പദത്തിന് വിസ്മയിപ്പിക്കുക എന്ന അർത്ഥമില്ല, അതിക്രമിക്കുക എന്നാണ് അതിന് അർത്ഥം. ചിലർ ഇതിനെ അതിശയിക്കുക എന്നാക്കി പറയാറുണ്ട്. അതിശയിക്കുക എന്നതിന് ചാരിയിരിക്കുക എന്നാണ് അർത്ഥം. 200നെ 200 ആക്കിയും 600നെ 600 ആക്കിയും എഴുതി കാണാറുണ്ട്. എന്നാൽ 200ഉം 600ഉമാണ് ശരി. ധാതുപൂർവമായാൽ ഉത്തരപദത്തിലെ ആദ്യാക്ഷരം ഇരട്ടിക്കേണ്ടതില്ല. ഇരിക്കാനുള്ള സ്ഥലം എന്നർത്ഥത്തിൽ ഇരിപ്പിടമാണ് ശരി, ഇരിപ്പിടമല്ല. തൂക്കാൻ ഈക്കിൽ ചീകുന്നവർ ശ്രദ്ധിക്കുക, ഈക്കിലല്ല വേണ്ടത്, ഈർക്കിലാണ്. നാണം മറയ്ക്കാൻ ഉടുത്തുണിയല്ല വേണ്ടത്, ഉടുതുണിയാണ്. മുകളിൽ മുകൾ ഭാഗം എന്നീ അർത്ഥത്തിൽ മിതേ എന്ന് എഴുതാറുണ്ട്. മീതയാണ് ശരി. എ എന്നത് അവതാരക പ്രത്യയമാണ്. ആവശ്യം എന്നാൽ ഒഴിച്ചുകൂടാനാകാത്ത കാര്യമാണ്. എന്നാൽ ആവശ്യം, വേണ്ടത് എന്നേ അർത്ഥം കൽപ്പിക്കുന്നുള്ളൂ. വായു, ജലം, ആഹാരം എന്നിവ പ്രാണന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, ഒഴിച്ചുകൂടാനാകാത്തവയാണ്. എന്നാൽ പെൻഷൻ കുടിശ്ശിക തീർത്തു കിട്ടേണ്ടത് ആവശ്യമാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റും അതുകൾ ഈ നിങ്ങളെ താൻ എന്ന് കുമാരൻ

0: നാശാൻ ദുരവസ്ഥയിൽ പാടിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ എന്ന് എഴുതുന്നവരും പറയുന്നവരുമുണ്ട്. അല്ലെങ്കിൽ എന്നാണ് ശരിയായ രൂപം. അല്ലയുടെ അന്ത്യത്തിലുള്ള സ്വരം സദൃശ്യം പോലെ ലോപിക്കും. സദാകാലം എന്ന് പറയുന്നതിനേക്കാൾ സദാ എന്നോ എക്കാലമെന്നോ പറയുന്നതാണ് നല്ലത്. ജപ്പാനിലെ ദമ്പതിമാരിൽ ഭൂരിഭാഗവും കൃത്രിമ ഗർഭധാരണം സ്വീകരിക്കുന്നു. വന്ധ്യത്വമാണ് കാരണമെന്ന് എഴുതിക്കണ്ടു. വന്ധ്യത്വമല്ല, വന്ധ്യതാത്വമാണ് ശരിയായ രൂപം. വന്ധ്യ ആണ് മലടി, വന്ധ്യയല്ല.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് KG രാധാകൃഷ്ണപിള്ള.

അടുത്തത് വിമാനം എന്ന ചിത്രത്തിന് വേണ്ടി നജീം അർഷാദും ശ്രേയ ഘോഷാലും പാടിയൊരു ഗാനം, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: നമുക്കിനി ഇളയരാജയുടെ സംഗീതത്തിൽ കൃഷ്ണചന്ദ്രൻ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം മംഗളം നേരുന്നു. ഗാനരചന MD രാജേന്ദ്രൻ.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപുര.
3: കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
5: മനോയാനം.
6: ഒരാളുടെ വികാരങ്ങളും പെരുമാറ്റങ്ങളും മനോഭാവങ്ങളും ഒരു സംഘത്തിലെ മറ്റുള്ളവരിലേക്ക് അബോധപൂർവമായി പടരുന്ന പ്രക്രിയയാണ് സോഷ്യൽ കണ്ടേജൻ എന്ന് വിളിക്കുന്നത്. ചിരി, കോട്ടുവായ് തുടങ്ങിയ ലളിതമായ ശാരീരിക പ്രതികരണങ്ങൾ മുതൽ ഭയം, ഉത്കണ്ഠ, ആവേശം തുടങ്ങിയ സങ്കീർണമായ വികാരങ്ങൾ വരെ ഇത്തരത്തിലൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിവേഗം വ്യാപിക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല സാമൂഹികമായ ഇടപെടലുകൾ നമ്മുടെ നാഡീവ്യൂഹത്തെയും മാനസികാരോഗ്യത്തെയും വളരെ പോസിറ്റീവായി സ്വാധീനിക്കും. നമ്മുടെ ജീവിതം നാം വസിക്കുന്ന വീടോ നാം ചെയ്യുന്ന ജോലിയോ മാത്രമല്ല, മറിച്ച് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ കൂടിയാണ്. പോസിറ്റീവ് ചിന്താഗതിയുള്ളവരും കരുണയുള്ളവരും വൈകാരികമായി സ്ഥിരതയുള്ളവരുമായ വ്യക്തികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിരോധ കവചമാണെന്ന് ആധുനിക മനഃശാസ്ത്രം സാക്ഷ്യപ്പെടുത്തുന്നു. നാം നിരന്തരം ഇടപഴകുന്ന വ്യക്തികൾ നമ്മുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും മാത്രമല്ല നമ്മുടെ നാഡീവ്യൂഹത്തെപ്പോലും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. നല്ലൊരു സുഹൃത്ത് വലയം എന്നത് സമ്മർദ്ദങ്ങൾക്കെതിരെയുള്ള ഒരു സ്വാഭാവിക ഔഷധമാണ്. അത് ഉത്കണ്ഠയെയും വിഷാദത്തെയും പടിക്ക് പുറത്തു നിർത്താൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ എന്ന അത്ഭുത കോശങ്ങളാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണം. മറ്റൊരാളുടെ വികാരങ്ങളെയും ചലനങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ ഇവ നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ടുതന്നെ എപ്പോഴും പരാതി പറയുന്നവരുടെയും നിഷേധാത്മകമായി ചിന്തിക്കുന്നവരുടെയും ഇടയിലായിരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ആ ഭാരത്തിലേക്ക് വഴുതി വീഴുന്നു. നേരെ മറിച്ച് സന്തോഷവും ആത്മവിശ്വാസവും പങ്കുവയ്ക്കുന്നവർക്കൊപ്പം ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ ഊർജം നിറയുന്നു. വൈകാരികമായ ഈ പകർന്നുപിടിക്കൽ നാം തിരിച്ചറിയുന്നതിലും വേഗത്തിലാണ് നടക്കുന്നത്. സന്തോഷമുള്ള മനുഷ്യർക്കിടയിൽ വസിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ ഉയർന്ന ജീവിത തൃപ്തി ലഭിക്കുന്നുണ്ടെന്ന് ലോക സന്തോഷ സൂചികയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സുരക്ഷിതവും സ്നേഹനിർഭരവുമായ ബന്ധങ്ങൾ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ നമ്മെ സഹായിക്കുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്രവിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ സമാധാനത്തിന്റെ രാസ സന്ദേശങ്ങൾ ശരീരമാകെ പടർത്തുന്നു. ഒരു നല്ല സുഹൃത്ത് വലയം എന്നത് പ്രതിസന്ധികളിൽ വീണു പോകാതെ നമ്മെ താങ്ങി നിർത്തുന്ന ഒരു സുരക്ഷാ വലയമാണ്. എന്നാൽ വിഷലിപ്തമായ സാഹചര്യങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെയും മാനസിക കരുത്തിനെയും സാവധാനം ചോർത്തിക്കളയുന്നു. അതുകൊണ്ടുതന്നെ നാം ആർക്കൊപ്പം സമയം ചെലവഴിക്കുന്നു എന്നത് നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള ഒരു പ്രധാന തീരുമാനമാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. നാം ഒറ്റയ്ക്കല്ല വളരുന്നത്, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ളവരുടെ തണലിലാണ്.

0: കഠിനമായ ജീവിത സാഹചര്യങ്ങളെപ്പോലും പുഞ്ചിരിയോടെ നേരിടുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. സ്നേഹവും അംഗീകാരവും ലഭിക്കുന്ന ഇടങ്ങളിൽ തലച്ചോർ കൂടുതൽ സർഗാത്മകമായി പ്രവർത്തിക്കുന്നു. ഇത്തരം പോസിറ്റീവായ ചുറ്റുപാടുകൾ നമ്മുടെ ഉറക്കത്തെ മെച്ചപ്പെടുത്തുകയും ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിവേകപൂർണമായ സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഒരു ലളിതമായ കാര്യമല്ല, അത് നമ്മുടെ ജീവിതത്തോടുള്ള ഉത്തരവാദിത്തമാണ്. സൗഹൃദങ്ങളിൽ നാം തേടേണ്ടത് ആർഭാടങ്ങളല്ല, മറിച്ച് വൈകാരികമായ സുരക്ഷിതത്വമാണ്. നമ്മെ കേൾക്കാൻ തയ്യാറുള്ളവർ, നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവർ, പ്രതിസന്ധികളിൽ തളരാതെ കൂടെ നിൽക്കുന്നവർ, ഇത്തരം മനുഷ്യരാണ് നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. നിഷേധാത്മകതയുടെ കരിനിഴലിൽ നിന്ന് മാറി പ്രകാശമുള്ള മനുഷ്യരുടെ ഇടത്തിലേക്ക് നടക്കാൻ നാം ബോധപൂർവം ശ്രമിക്കണം. ഇത് നമ്മുടെ സ്വാർത്ഥതയല്ല, മറിച്ച് നമ്മുടെ നാഡീവ്യൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണ്. നേരിട്ടുള്ള സംഭാഷണങ്ങളും ഹൃദയം തുറന്നുള്ള ചിരികളും നമ്മുടെ തലച്ചോറിന് നൽകുന്ന ഉന്മേഷം വിസ്മയകരമാണ്. നമ്മെ സ്നേഹിക്കുന്നവർക്കായി സമയം കണ്ടെത്തുന്നത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സമാധാനം എന്നത് നാം നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യമല്ല, മറിച്ച് നാം വസിക്കുന്ന ചുറ്റുപാടുകളുടെ പ്രതിഫലനം കൂടിയാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ. കരുണാസായി മനോയാനം പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
2: വന്ദനം എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ ഒഡീഷ തീരത്തെ ചണ്ടിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തു നിന്ന് കരയിലേക്ക് തുടക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, MPമാർ, MLAമാർ, DCC പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. ശക്തമായ മഴ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. എറണാകുളം അയ്യൻകുഴിയിൽ സ്ഥാപിക്കുന്ന സമഗ്ര മാലിന്യ സംസ്കരണ പ്ലാന്റിന് സ്ഥലമേറ്റെടുപ്പ് പ്രപ്പോസൽ ഉടൻ തന്നെ കേരള സ്റ്റേറ്റ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ടിന് കൈമാറുമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. അയ്യൻകുഴി നിവാസികളുമായി നടത്തിയ ചർച്ചയിലാണ് കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവ്വീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. നിർദ്ദേശം ലംഘിച്ച് സർവ്വീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുമെന്നും ഉടമകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചു. ലോക പുകയില രഹിത ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നടക്കാവ് ഹോളിക്രോസ് കോളേജിലാണ് പുകയില ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്.

നമസ്തേ അനന്തപുരിയിലിനി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം ഒന്ന് പറയാം. 2026 പത്മപ്രഭ പുരസ്കാര ജേത്രി ആരാണ്? ഇതാണ് ചോദ്യം. ശരിയുത്തരം ആർ രാജശ്രീ. 75,000 രൂപയും

0: ആത്മരാഗക്കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ, നായിക നിർമ്മിതി വഴിയും പൊരുളും, കമലാലക്ഷണം എന്നിവയാണ് രാജശ്രീയുടെ പ്രധാന കൃതികൾ. 2025 ഈ പുരസ്കാരം കരസ്ഥമാക്കിയത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: താളവട്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പൂവച്ചൽ ഖാദറിന്റെ രചന, രാജാമണിയുടെ സംഗീതം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഗ്രാമകേരളം.
3: പള്ളിക്കൂടങ്ങൾ തുറക്കുമ്പോൾ
4: മണിയടിച്ചു. കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറി. അധ്യാപകൻ ഹാജർ വിളിച്ചു. അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. മുറ്റത്ത് ഞാനൊരു മുല്ല നട്ടു, മുല്ലയ്ക്ക് ഞാനൊരു പന്തലിട്ടു, മുല്ലച്ചെടിക്കു വളങ്ങൾ വെച്ചു, വെള്ളമൊരുകുടം ഞാനൊഴിച്ചു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇതൊക്കെ കേട്ടത്. 50, 60 വീടിനടുത്തുള്ള പള്ളിക്കൂടത്തിലാണ് ആദ്യ പഠനം. ആശാൻ പള്ളിക്കൂടത്തിൽ നിന്നുള്ള സ്ഥാനക്കയറ്റം. ആദ്യ ദിവസങ്ങളിൽ മടിയാണ്, അകമ്പടിക്ക് കരച്ചിൽ, പിന്നെ അമ്മ എടുക്കണം, നിർബന്ധമാണ്. ആദ്യത്തെ വിദ്യാലയം ആശാൻ പള്ളി തന്നെ. തെങ്ങിന്റെ ചുവട്ടിലും മറ്റു വൃക്ഷങ്ങളുടെ തണലിലും ഇരുന്ന് നിലത്തെഴുത്തു പഠിച്ചു. നിലത്തെഴുത്ത് ഉറച്ചാൽ ഓലയിലേക്ക് സ്ഥാനക്കയറ്റം. ഷെഡുകളെ ഓർമ്മിപ്പിക്കുന്ന ഓലമേഞ്ഞ ആശാൻ പള്ളികൾ. പനയോലയിൽ എഴുത്താണി കൊണ്ട് എഴുതിയിരുന്നു. വെള്ളത്തിലിട്ട് സംസ്കരിച്ചെടുത്താണ് എഴുതാൻ ഉപയോഗിക്കുന്നത്. ഓലകളെല്ലാം നീളത്തിലും വീതിയിലും കൃത്യമായി മുറിച്ചെടുക്കുന്നു. ചരടുകൾ കോർക്കാൻ ഒരേ സ്ഥാനത്ത് തുളകളിടുന്നു. എഴുത്താണി അഥവാ നാരായം ഉപയോഗിച്ചാണ് ഓലയിൽ അക്ഷരങ്ങൾ എഴുതുന്നത്. അറ്റം കൂർപ്പിച്ച ഇരുമ്പ് കൊണ്ടുള്ള ആയുധമാണ് നാരായം. ആദ്യം അക്ഷരം എഴുതിക്കും, പിന്നെ കണക്കും, പിന്നീടാണ് വ്യാകരണം തുടങ്ങിയ വിഷയങ്ങൾ. പ്രൈമറി പള്ളിക്കൂടങ്ങൾ രാജഭരണകാലത്ത് നിലവിൽ വന്നു. ക്രിസ്തുവർഷം 1865 റാണി ഗൗരി പാർവതിബായിയുടെ കാലത്ത് മലയാളം പഠിക്കുവാൻ വിദ്യാലയങ്ങൾ ആരംഭിച്ചു. കണക്കും ജ്യോതിഷവുമായിരുന്നു പ്രധാനപ്പെട്ട മറ്റ് വിഷയങ്ങൾ. സ്വാതന്ത്ര്യാനന്തര കാലത്താണ് വിദ്യാഭ്യാസ രംഗത്ത് പല പരിവർത്തനങ്ങളും ഉണ്ടാകുന്നത്. 1951 തിരുക്കൊച്ചി സർക്കാർ 7-ാം ക്ലാസ് വരെയുള്ള ഫീസ് ഒഴിവാക്കി. പിന്നീട് 10-ാം ക്ലാസ് വരെയുള്ളവർ കൊടുക്കേണ്ട എന്നായി. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും നിരവധി സ്കൂളുകളും കോളേജുകളും 1960-70 കാലഘട്ടത്തിലുണ്ടായി. ഗ്രാമ മലയോര മേഖലകളിലെല്ലാം കോളേജുകൾ ആരംഭിക്കാൻ ഇക്കാലത്ത് കഴിഞ്ഞു. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വ്യാപനം സാമൂഹിക വ്യവസ്ഥിതിയാകെ മാറ്റിമറിച്ചു. ചെറിയ ക്ലാസുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കുറഞ്ഞു. കൂടുതൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം ലഭിച്ചു. പള്ളിക്കൂടങ്ങളെപ്പോലെ തന്നെ വായനശാലകളും ഗ്രാമ നഗര ഭേദമന്യേ ആരംഭിച്ചു. നമ്മുടെ കാലത്തെ നാട്ടുമ്പുറങ്ങളിലുള്ള പള്ളിക്കൂടങ്ങളെക്കുറിച്ച് പറയാം. പള്ളിക്കൂടം തുറക്കുന്ന ദിവസം കരയുന്നവരുണ്ട്. ചിലർ വിങ്ങിപ്പൊട്ടിയിരിക്കും. പുത്തൻ ഉടുപ്പുമിട്ട് അമ്മമാർക്കൊപ്പം 1-ാം ക്ലാസ്സിലെ പുതിയ ലോകത്തേക്ക്. അധ്യാപികമാർക്കാണ് പിന്നീടുള്ള ഉത്തരവാദിത്തം. ചിലരെ മടിയിലിരുത്തി ആശ്വസിപ്പിക്കുമ്പോൾ മറ്റു ചിലരെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. ഏതാണ്ട് ഒരാഴ്ചയെടുക്കും കുഞ്ഞുങ്ങളെല്ലാം പരുവപ്പെടുവാൻ. പിന്നീട് നമ്മുടെ വിദ്യാലയങ്ങളിൽ യൂണിഫോമും പാഠപുസ്തകവും സൗജന്യമായി കൊടുക്കുന്ന പരിഷ്കാരം വന്നു. ഉച്ചക്കഞ്ഞിയും പയറുകൂട്ടാനും കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സമ്പ്രദായമെത്തി. ആഴ്ചയിൽ 2 ദിവസം മുട്ടയും പാലും ഇതോടൊപ്പമുണ്ട്. മറ്റൊരു പ്രധാന സവിശേഷത പ്രവേശന ഉത്സവമാണ്. 1-ാം ക്ലാസ്സിലെത്തുന്ന കുരുന്നുകളെയും അവരുടെ മാതാപിതാക്കളെയും സ്വീകരിക്കുന്ന ചടങ്ങ്. പള്ളിക്കൂടങ്ങളിൽ അതൊരു ഉത്സവമായിട്ടാണ് നടത്തുന്നത്. ആകർഷകമായ വേഷമണിഞ്ഞ് പള്ളിക്കൂടവും മറ്റും വൃത്തിയായി അലങ്കരിച്ച് പാട്ടുകൾ പാടി 1-ാം ക്ലാസ്സിലെത്തുന്നവരെ പള്ളിക്കൂടം വീട് പോലെ മനോഹരമാണെന്ന് തോന്നിപ്പിക്കും. എന്നാലും ചെറിയ ചെറിയ കരച്ചിലുകളൊക്കെ ഉണ്ടാകും. ഭൂരിഭാഗം കുട്ടികളും അങ്കണവാടിയിൽ പോയവരായതിനാൽ അവരെയൊക്കെ സ്വന്തമാക്കിയെടുക്കാൻ അധ്യാപികമാർക്ക് എളുപ്പത്തിൽ കഴിഞ്ഞിരുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ ഒരു കവിതാഭാഗം കൂടി ഇവിടെ ചേർക്കുന്നു.

0: പള്ളിക്കൂടങ്ങൾ തുറക്കുമ്പോൾ, രചന പത്തിയൂർ ശ്രീകുമാർ, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഓർഡിനറി എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും ശ്രേയ ഘോഷാലും പാടിയത്, രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി നമുക്ക് ചുറ്റും. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിൽ നടത്തുന്ന സൌജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC +2. വിശദ വിവരങ്ങൾക്ക് 7559070380 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നെയ്യാറ്റിൻകര പുതുച്ചൽ ഗവൺമെന്റ് യു പി സ്കൂൾ LPSA, UPSA, സംസ്കൃതം, അറബിക് ജൂനിയർ അധ്യാപക ഒഴിവുകളുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക്. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ 14 ജില്ലകളിലുമായി 16 ISRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കുവാനുള്ള തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 8547005000. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8547005000. വെബ്സൈറ്റ് www.ihrdadmissions.org.
1: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
3: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
0: ഇനി കാലം സാക്ഷി.
4: പ്രയാർ ഗോപാലകൃഷ്ണൻ ക്ഷീരകർഷക പ്രസ്ഥാനമായ മിൽമയുടെ ആദ്യ ചെയർമാനും മുൻ നിയമസഭാ സാമാജികനുമായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ 1949 സെപ്റ്റംബർ 20 കൊല്ലം കരുനാഗപ്പള്ളിയിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കൊല്ലം SN കോളേജിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം കോളേജ് യൂണിയൻ ചെയർമാനായാണ് പൊതുരംഗത്തേക്ക് പ്രവേശിച്ചത്. പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ സംഘടനാപരമായ നിരവധി ചുമതലകളിൽ പ്രവർത്തിച്ചു. കൊല്ലം ജില്ലാ മിൽക്ക് സപ്ലയേഴ്സ് യൂണിയൻ പ്രസിഡന്റായിരിക്കെ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യനെ കാണാനിടയായതാണ് കേരളത്തിൽ മിൽമയുടെ പിറവിയിലേക്ക് നയിച്ചത്. മിൽമയുടെ ആദ്യ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 5 തവണയായി 17 വർഷത്തോളം ഈ പദവിയിൽ തുടർന്നു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചടയമംഗലത്ത് നിന്ന് നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന മുന്നാക്കക്ഷേമ കോർപ്പറേഷന്റെ ചെയർമാനായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. ഇന്ത്യൻ ഡയറി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, നാഷണൽ ഡയറി ബോർഡ് മെമ്പർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ കർമ്മമേഖലയിലെ മികവിന് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. മിൽമ എന്ന പ്രസ്ഥാനത്തെ വളർച്ചയിലേക്ക് നയിച്ച സാരഥിയായ പ്രയാർ ഗോപാലകൃഷ്ണൻ 2022 ജൂൺ 4 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ശബ്ദം.
5: എന്റെ വ്യക്തിജീവിതത്തെ വിലയിരുത്തുമ്പോൾ, അല്ലെങ്കിൽ ഗതകാല സ്മരണകൾ അയവിറക്കുമ്പോൾ, പ്രയാർ എന്ന നാട് നൽകിയ അനുകൂലമായ ഘടകങ്ങൾ വ്യക്തിജീവിതത്തിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ ധന്യത പകർന്നിട്ടുണ്ട്. അന്ന് പകർന്നു കിട്ടിയ ധന്യതയുടെ പ്രേരണയാണ് ഇന്നും ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ നയിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ പ്രധാനമായ സ്ഥാപനം പ്രയാർ ഹൈസ്കൂളാണ്. ആ ഹൈസ്കൂളിന് സമീപമാണ് രാജരാജവർമ്മ ഗ്രന്ഥശാല. ഈ സ്കൂൾ പോലെ തന്നെ എൻ്റെ വ്യക്തിജീവിതത്തിൽ ഒരുപാട് സംഭാവന ചെയ്തത് ഈ ഗ്രന്ഥശാലയാണ്. ഈ വായനശാല എന്നെ എത്രയേറെ സ്വാധീനിച്ചു എന്നുള്ളതിനെപ്പറ്റി ഇന്നും എനിക്ക് നിശ്ചയമില്ല. ഞാൻ പുസ്തകം വാങ്ങാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ LT കായം വരുന്ന തുണിസഞ്ചിയുണ്ട്. ആ തുണിസഞ്ചിക്കകത്ത് ഒരാൾ വന്ന് ഒരു 8-10 പുസ്തകം അതിനകത്താക്കി പോകും. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് സാഹൂതം ചിന്തിക്കും, ഇത്രയും വായിക്കണമെങ്കിൽ എത്ര ദിവസം വേണം. അദ്ദേഹം ആഴ്ചയിലൊരിക്കൽ മുടങ്ങാതെ വരും, മുടങ്ങാതെ ഈ പുസ്തകം വാങ്ങും,
6: കൊണ്ടുപോകും, അടുത്ത ആഴ്ചയും വരും. അപ്പം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്രയും വായിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു, അദ്ദേഹം ആരാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അതാണ് പുതുപ്പള്ളി രാഘവൻ. പിന്നെ ആ വായനശാല വളരെ പ്രശസ്തമായ ആദ്യ വായനശാലയായതിനാൽ അവിടെ പുസ്തകമെടുക്കുന്നതിന് വേണ്ടി ശ്രീ തോപ്പിൽ ഫാസി വരുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. പുതുശ്ശേരി രാമചന്ദ്രൻ സാറിനെ ഞാൻ കാണുന്നത് അവിടെ വെച്ചാണ്. എസ് ഗുപ്തൻ നായർ സാറിനെ കാണുന്നത് അവിടെ വെച്ചാണ്. എന്തിനേറെ പറയുന്നു, പി എൻ പണിക്കർ സാറിനെ പരിചയപ്പെടുന്നത് അവിടെ വെച്ചാണ്. ഞാൻ മിൽമയുടെ ചെയർമാനായി കഴിഞ്ഞപ്പോൾ പണിക്കർ സാറുമായിട്ടുള്ള ബന്ധം എനിക്ക് വളരെ സുദൃഢമായി. അങ്ങനെ അദ്ദേഹവുമായി സംസാരിച്ച അവസരത്തിൽ മിൽമയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ലക്ഷ്യം, അതിന് കിട്ടിയ സാമൂഹ്യ അംഗീകാരം, അതിനുള്ള പ്രചരണം ഒക്കെയായി സാറുമായി സംസാരിച്ചപ്പോൾ സാർ എനിക്കൊരു രണ്ട് വരി എഴുതി തന്നു. അക്ഷരം പഠിച്ച് അറിവ് നേടുക, പാൽ കുടിച്ച് കരുത്തു നേടുക. മിൽമ, മിൽമയുടെ ആദ്യത്തെ പരസ്യം അതാണ്. അന്ന് 500 അല്ലെങ്കിൽ 1000 എന്നൊക്കെ പറയുന്നതൊരു വലിയ സംഖ്യയാണ്. അന്ന് 500 വാൾ പോസ്റ്റ് അടിച്ച് ഈ പണിക്കർ സാറിനെ അങ്ങ് ഏൽപ്പിച്ചു. പണിക്കർ സാറിൻ്റെ ഈ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ നെറ്റ്വർക്കിലൂടെ കേരളം മുഴുവനും വായനശാലകളുടെ ഭിത്തിയിൽ ഇത് പതിച്ചു. എൻ്റെ മിൽമ അനുഭവങ്ങളിൽ, മിൽമ നേട്ടങ്ങളിൽ, ആ നേട്ടങ്ങളുടെ പട്ടികയിലെ ആദ്യത്തെ പടിയതായി ഞാൻ വിശ്വസിക്കുന്നു.
4: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ശബ്ദം.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
7: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
8: എന്താലേ മാർട്ടി ഹോം നീഡ്സിൽ പോണം.
9: എന്താ കാര്യം ബ്രാ,
8: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
3: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും മലയല്ല, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
11: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
10: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
12: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
13: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകു വിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
14: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
15: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
16: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
17: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
18: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
19: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.

0: സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ലക്ഷ്മിക്കുട്ടിയുടെ ശ്വശുരന്റെ ഭൃത്യനായി 7 കൊല്ലം കുഞ്ഞൻ നായർ ജോലി നോക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കുഞ്ഞൻ നായരെന്നു വെച്ചാൽ ജീവനായിരുന്നു. അവരുടെ ഭർത്താവിനെ അയാൾ എടുത്തു നടന്നിട്ടുണ്ട്. അങ്ങനെ തനിക്ക് ചില അവകാശങ്ങളും അധികാരങ്ങളുമുണ്ടെന്ന് വരുത്തിവെച്ചിട്ട് അയാൾ തന്റെ കഥയിലേക്ക് പ്രവേശിച്ചു. 3 കുട്ടികളെയും തന്ന് അവളും പോയി. ഭാര്യ മരിച്ചോ? ശങ്കുവാണ് ആ ചോദ്യം ഉന്നയിച്ചത്. മരിച്ചാൽ ഖേദമില്ലല്ലോ, ഈശ്വരൻ വിളിക്കുകയല്ലേ. അവളും കുപ്പായമിട്ടു. എന്നുവെച്ചാൽ? ലക്ഷ്മിക്കുട്ടി ഇടയിൽ കടന്നു ചോദിച്ചു. മാപ്പിളക്കൂട്ടത്തിൽ കൂടി ലഹളയിൽ പറ്റിയതാ. ഇപ്പോ തിരൂരങ്ങാടിയിലോ മറ്റോ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഒരു മാപ്പിളയും കെട്ടി കുട്ടി രണ്ടായി ഇത്രേ, ചത്തതിനു സമം. പിന്നെ കുഞ്ഞൻ നായർക്ക് പറയാനുള്ളത് തൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റിയാണ്. തള്ളയില്ലാത്ത 3 മക്കളെ പുലർത്തേണ്ട അയാൾക്ക് പറയാനുള്ളത് പ്രാരബ്ധങ്ങളുടെ കഥയാണ്. ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് അത് അസഹ്യമായി തോന്നി. ചോർച്ചയുള്ള പുരയിൽ കിടന്ന് കഴിച്ചു കൂട്ടേണ്ടി വരുന്ന ഒരു നിലയാണ്, ബോറ്. അവർ വിചാരിച്ചു, ഇയാളുടെ തറവാട്ട് വിശേഷങ്ങളൊക്കെ ഇപ്പോഴാരേ ചോദിച്ചത്? പക്ഷേ ഉൾനാട്ടുകാരൻ്റെ ശുദ്ധഗതിയോടെ കുഞ്ഞൻ നായർ കഥ തുടരുകയും ചെയ്തു. ലക്ഷ്മിക്കുട്ടിയമ്മയുടെ മനസ്സിലൂടെ വേറെ ഓരോ രംഗങ്ങളാണ് കടന്നുപോകുന്നത്. 7 കൊല്ലം മുമ്പ് ഒരു നവവധുവായിട്ടാണ് അവർ ആ പ്രദേശത്തു വന്നത്. അന്ന് ആഹ്ലാദം കൊണ്ട് തൻ്റെ ഹൃദയം തുടിച്ചിരുന്നുവോ? ഉത്കണ്ഠാകുലമായ ഒരു നിഷേധമായിരുന്നില്ലേ ഹൃദയത്തിൽ? ആ കാര്യങ്ങൾ വീണ്ടും ആലോചിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ആലോചിച്ചു പോകുന്നു. എത്ര പെട്ടെന്നാണ് അതൊക്കെ സംഭവിച്ചത്! മിസ്റ്റർ പണിക്കർ സിംഗപ്പൂരിൽ നിന്ന് കടന്നുവരലും തന്നോട് കല്യാണം ആവശ്യപ്പെടലുമൊക്കെ എത്ര അപ്രതീക്ഷിതമായിട്ടാണ് ഉണ്ടായത്! ചെറുപ്പത്തിൽ അവൾ പണിക്കരെ കണ്ടിട്ടുണ്ട്. ഒരു ബന്ധുഗ്രഹത്തിലെ സദ്യയിൽ വെച്ചാണത്. അന്ന് അയാളൊരു 22-കാരനാണ്. അവൾക്കാകട്ടെ താരുണ്യം കൂമ്പി വരുന്നേയുള്ളൂ. അന്നു തന്നെ പെൺകുട്ടികളൊന്നും അയാളോട് അടുത്തു പെരുമാറിയിരുന്നില്ല. അരപ്പോക്കിരിയാണെന്ന പേര് അയാൾ നേടിയിരുന്നു. പ്രായമായ സ്ത്രീകൾ പണിക്കരുടെ അമ്മ കേൾക്കാതെ പരസ്പരം കുശുകുശുത്തു. തെമ്മാടി ചെക്കൻ, തറവാട്ടിൻ്റെ പേര് കത്തിക്കാൻ തീർന്നതാണ്, മക്കളെ വളർത്തുന്നതിൻ്റെ ദോഷം. തുടർന്ന് അയാളുടെ ചില വിക്രമങ്ങൾ വിവരിക്കപ്പെടുകയും ചെയ്തു. 2 തവണ അടികലശൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 തവണ ബലം പ്രയോഗിച്ച് അനുരാഗ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ കഥകൾ കാരണം തറവാട്ടുകാരി പെൺകിടാങ്ങളെല്ലാം അയാളിൽ നിന്ന് അകന്ന് പെരുമാറിയിരുന്നു. എങ്കിലും ദൃഢസുഭഗമായ ആ ശരീരത്തെ അവർ ഒളിഞ്ഞു നോക്കാതെയും ഇരുന്നില്ല. അന്നത്തെ മുന്തിയ സുന്ദരിയും ക്ഷേത്രം കാര്യസ്ഥന്റെ മകളുമായ കല്യാണിക്കുട്ടി പോലും പറയുകയുണ്ടായി, കഷ്ടം, സ്വഭാവം അസാരം നന്നായിരുന്നെങ്കിൽ. എങ്കിലും പണിക്കർ നന്നായില്ല. ദരിദ്രമാണ് അയാളുടെ കുടുംബം. അച്ഛനാണ് വല്ലതും കൊടുത്തിരുന്നത്, പഠിപ്പിച്ചതും അദ്ദേഹമാണ്. അച്ഛൻ

0: മരിച്ചതോടെ ആ കുടുംബത്തിൻ്റെ ഇര മുട്ടി. ഒരു ജ്യേഷ്ഠനും ഒരു പെങ്ങളുമേയുള്ളൂ. അമ്മ നേരത്തെ മരിച്ചുപോയിരുന്നു. ജ്യേഷ്ഠൻ കൊളമ്പിലേക്ക് പോയി, പിന്നെ വന്നില്ല. അവിടെ ഒരു തമിഴത്തിയെ കെട്ടി കൂടി. സഹോദരിയാകട്ടെ പട്ടിണിയും പാടുമായി കുടുംബത്തിൽ തന്നെ കിടന്നു പുറത്തു. പണിക്കർ പറമ്പിലെ വൃക്ഷങ്ങൾ ഒന്നൊന്നായി മുറിച്ചു വിറ്റു. ഒടുവിൽ പറമ്പും വിറ്റു. ആ പണവും കൊണ്ട് അയാൾ ചാടിപ്പോയി. പെങ്ങൾ ഒരു ബീറ്റ് പോലീസുകാരൻ്റെ കൂടെ തമിഴ്നാട്ടിലേക്കും പോയി.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
5: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് പലപ്പോഴും ചില മോഹങ്ങളാണ് അല്ലേ? അത് ഹൃദയത്തിൽ പ്രണയത്തിന്റെ തിരുനാളം തെളിയിക്കുകയും കണ്ണുകളിൽ സ്വപ്നങ്ങളുടെ തിളക്കം നിറയ്ക്കുകയും ചെയ്യുന്നു. മോഹത്തെക്കുറിച്ച് കവിഭാവനയിൽ വിരിഞ്ഞ ചില ഗാനങ്ങളാണ് ഇന്നീ പരിപാടിയിലൂടെ കേൾപ്പിക്കുന്നത്. ആദ്യം ഞാൻ പിറന്ന നാട്ടിൽ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമർ.
7: മോഹം പോലെ മേഘം മേഘം.

വന്നു വർണ്ണം തൂകും നേരം, പുഷ്പം പോലെ ഉള്ളിൽ ഏതു സ്വപ്നം പൂക്കുന്നല്ലോ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ ഉറക്കമില്ലായ്മയ്ക്ക് യോഗ നിദ്ര, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
2: ഉറക്കം മനുഷ്യജീവിതത്തിന് പുത്തൻ ഉണർവ് നൽകുന്നു. ആരോഗ്യമുള്ള ഒരു വ്യക്തി കുറഞ്ഞത് 7 മുതൽ 9 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന് അമേരിക്കൻ അക്കാഡമി ഓഫ് സ്ലീപ്പ് മെഡിസിൻ ശുപാർശ ചെയ്യുന്നു. ശരീരത്തിന് ആകെ ലഭിക്കുന്ന സമഗ്രമായ ആരോഗ്യ പരിരക്ഷയാണ് ഉറക്കത്തിലൂടെ ലഭിക്കുന്നത്. പല സാഹചര്യങ്ങൾ കൊണ്ടോ ജീവിതശൈലി വ്യതിയാനങ്ങൾ കൊണ്ടോ ഉറക്കമില്ലായ്മ പലർക്കും ഉണ്ടാകുന്നു. അതിനായി യോഗയുടെ ഭാഗമായ യോഗ നിദ്ര നമുക്കൊന്ന് പരിചയപ്പെടാം. മാനസിക സംഘർഷത്തിൽ നിന്നുകൂടി മോചനം നേടാൻ സഹായിക്കുന്ന ബോധപൂർവമായ ഉറക്കമാണ് യോഗ നിദ്ര എന്ന് പറയാം. ഇത് ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു അവസ്ഥയാണ്. ഇതിനെ അഷ്ടാംഗ യോഗയിലെ പ്രത്യാഹാരത്തിനോട് ഉപമിക്കാം. ഇത് ഒരേ സമയം കേൾക്കലും അനുഭവപ്പെടലുമാണ്. യോഗ നിദ്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്വസ്ഥവും ശാന്തവുമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. യോഗ നിദ്ര ചെയ്യുമ്പോൾ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചില ലളിതമായ വ്യായാമങ്ങളോ ആസനങ്ങളോ സൂര്യ നമസ്കാരമോ ചെയ്തതിനു ശേഷം യോഗ നിദ്ര പരിശീലിച്ചാൽ നന്ന്. എന്താണ് അവയുടെ ഗുണങ്ങൾ? ബോധതലത്തിൽ നിന്ന് ഉപബോധതലത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അതായത് ബീറ്റ ലെവലിൽ നിന്നും ആൽഫ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ആത്മബോധം ഉണരുന്നു. ഓർമ്മശക്തി, ഏകാഗ്രത, അവയർനെസ് എന്നിവ വർദ്ധിക്കുന്നു. മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാകുന്നു. തലച്ചോറിലെ 2 അർദ്ധഗോളങ്ങളെ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കൊളോസം കൂടുതൽ പ്രവർത്തന സജ്ജമാകുന്നു. ഇനി നമുക്ക് ചെയ്യുന്ന വിധം പരിശോധിക്കാം. മലർന്നു കിടക്കുക, ശരീരം അയച്ചിടുക, വിശ്രമിക്കുക. പരിപൂർണമായും ശരീരവും മനസ്സും വിശ്രമിക്കുന്നതായി സങ്കല്പിക്കുക. നമ്മുടെ ആവശ്യം ഉറക്കമില്ലായ്മയോ ആത്മസംഘർഷമോ എന്തുമാവട്ടെ, ഏറ്റവും ലളിതമായ വാക്കിൽ ആ വിഷയം ചിന്തിക്കുക. അത് നടന്നു കഴിഞ്ഞതായി ഭാവിച്ചുകൊണ്ട് 5 മുതൽ 8 തവണ വരെ മനസ്സിൽ അത് ആവർത്തിക്കുക. ഇനി മനസ്സ് കാൽ വിരലിലേക്ക് കൊണ്ടുപോകാം. ഓരോ ഭാഗങ്ങളും പരിപൂർണമായും വിശ്രമിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് റിലാക്സ് ചെയ്യുക. സാവധാനം കാൽ വിരൽ തൊട്ട് മുകളിലേക്ക് കണങ്കാലുകൾ, കാൽമുട്ട്, തുട, ഇടുപ്പ് എന്നിങ്ങനെ ഓരോ ഭാഗങ്ങളും പരിപൂർണമായും റിലാക്സ് ചെയ്യുന്നതായി സങ്കല്പിക്കുക. ഉപപദ മനസ്സിലേക്ക് നിർദ്ദേശം കൊടുക്കണം. ഇടുപ്പിന് മുകൾ വശത്തിലേക്ക് വയർ, ആമാശയം, വൻകുടൽ, ചെറുകുടൽ, ഹൃദയം, പാൻക്രിയാസ്, വൃക്ക തുടങ്ങിയ എല്ലാ ആന്തരിക അവയവങ്ങളും വിശ്രമിക്കുന്നതായി സങ്കല്പിക്കുക. സാവധാനം മുതുക്, നട്ടലിലെ ഓരോ കശേരുക്കൾ, കൈവിരലുകൾ, കൈപ്പത്തി, കൈമുട്ട്, തോൾ എന്നിവ പരിപൂർണമായും റിലാക്സ് ചെയ്യുക. അത് വിശ്രമം നമ്മൾ ആസ്വദിക്കുകയും കൂടി വേണം. കഴുത്തിൻ്റെ ഭാഗം

0: കാലുകൾ നന്നായി സ്ട്രെച്ച് ചെയ്യുക. വലതുവശം ചരിഞ്ഞു കിടക്കുക. പതുക്കെ കൈകുത്തി എണീക്കുക. സാവധാനം ശ്വാസമെടുത്ത് കൈകൾ കൂട്ടിയുരസി ചൂടാക്കി കണ്ണിൽ വെച്ച് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നന്ദിയോടെ കണ്ണ് തുറക്കുക.
1: ഉറക്കമില്ലായ്മയ്ക്ക് യോഗ നിദ്ര. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെനറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495565631, 9495569321. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
3: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൌണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: വയലാറിന്റെ രചന, ജിദേവരാജന്റെ സംഗീതം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: ഹരിഹരൻ പാടിയ ഗാനം ചിത്രം അനാർക്കലി. ഗാനരചന രാജീവ് നായർ. സംഗീതം വിദ്യാസാഗർ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിപാടിയിൽ 1981 മുതൽ 90 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. പരിപാടിയിൽ ആദ്യം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയൊരു ഗാനമാണ്. രചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
7: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
8: കാലം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ശങ്കർ ഗണേശ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
3: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.
4: ONV കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. യേശുദാസും അമ്പിളിയും സംഘവും പാടിയത് ചിത്രം യാത്ര

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: യേശുദാസും ജയചന്ദ്രനും കൂടി പാടിയ ഗാനം ചിത്രം നാണയം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 1981 മുതൽ 90 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: മണി അനന്തപുരി എഫ് 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി. ഗവൺമെന്റ് ജീവനക്കാരുടെ അന്യായമായ സ്ഥലമാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിലെ വി ജോയിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സ്ഥലംമാറ്റം വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് നിലവിലെ ഗവൺമെന്റ് കൈക്കൊള്ളില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. 10 വർഷമായി സെക്രട്ടേറിയറ്റ് കാണാത്ത ജീവനക്കാരുണ്ടെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അന്യായമായ സ്ഥലംമാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാന്റ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമായാണ് കരാർ ഒപ്പിട്ടത്. തമിഴ്നാട്ടിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് 16 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപക മഴയെ തുടർന്ന് വെള്ളപ്പൊക്കവും വ്യാപക നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ PV സിന്ധു 2 റൌണ്ടിൽ. കെ ശ്രീകാന്ത്, ലക്ഷ്യ സെൻ, മാളവിക ബൻസൂത് എന്നിവർ 2 റൌണ്ടിൽ പുറത്തായി. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി നെ വാങ്ങും.
4: അതെ ഏട്ടാ,
3: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
4: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
3: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: അക്ഷരച്ചപ്പ് ആരംഭിച്ചാലോ?
6: ആരംഭിക്കാം. ആദ്യത്തെ വാക്ക് ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 7, 8, 9, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
5: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് ആദ്യത്തേത്. ഇടത്തുനിന്നും വലത്തോട്ട് 7, 8, 9, 10 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
6: സൂചനകൾ പറയാം. വഴിയുടെ അല്ലെങ്കിൽ പാതയുടെ മുക്ക്, മൂല, അറ്റം എന്നൊക്കെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതുവെ രണ്ടു വഴികൾ കൂടിച്ചേരുന്ന തെരുവുകളെ അല്ലെങ്കിൽ വഴിയോരത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
5: അക്ഷരച്ചപ്പ് പൂരിപ്പിച്ചില്ലെങ്കിൽ നമ്മളൊരു വഴിയാകുമോ? അങ്ങനെ ഒരു വഴിയാകാതെ നമ്മൾ ഇരുവഴികൾ ഒരുമിച്ച് ചേരുന്ന ഒരു പാതയിലേക്ക് ഇറങ്ങുകയാണ്. വഴിയുടെ അല്ലെങ്കിൽ പാതയുടെ മുക്ക്, മൂല, അറ്റം എന്നൊക്കെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതുവെ രണ്ടു വഴികൾ കൂടിച്ചേരുന്ന തെരുവുകളെ അല്ലെങ്കിൽ വഴിയോരത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ശ്രോതാക്കൾക്ക് വഴി മനസ്സിലായി കാണും അല്ലേ?
6: അടുത്തത് പാട്ടാണെന്ന്.
5: അതെ, ഏത് വഴിയെ പോയാൽ എവിടെ എത്തുമെന്നുള്ളതും മനസ്സിലായി.

0: അക്ഷരച്ചിപ്പിലെ അടുത്ത വാക്ക് പറഞ്ഞാലോ? ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 16, 17, 18 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: വഴി കണ്ടുപിടിക്കാൻ പ്രധാനമായി എന്ത് വേണം? വെളിച്ചം വേണം അല്ലേ?
1: അതെ.
0: ഇരുട്ടതാണെങ്കിൽ പ്രത്യേകിച്ച്. അങ്ങനെയുള്ളൊരു വാക്കാണ് കേട്ടോ അടുത്തത്. ഈ വാക്കിന് പ്രധാനമായും ദീപസ്തംഭം അല്ലെങ്കിൽ വിളക്ക്, ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള ചെറിയ ഗോപുരം എന്നൊക്കെയാണ് അർത്ഥം. ഇതൊരു അറബി വാക്കിൽ നിന്നും രൂപം കൊണ്ടതാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിനെ പ്രധാനമായും ദീപസ്തംഭം അല്ലെങ്കിൽ വിളക്ക്, ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള ചെറിയ ഗോപുരം എന്നൊക്കെയാണ് അർത്ഥം. ഇത് ഒരു അറബി വാക്കിൽ നിന്നും രൂപം കൊണ്ടതാണ്.
0: പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായും ആ വെളിച്ചത്തിലൂടെ ശ്രോതാക്കൾക്ക് ആ വാക്കിലേക്ക് പോകാൻ സാധിക്കും അല്ലേ?
1: അതെ.
0: വഴി കണ്ടുപിടിച്ചുകൊള്ളൂ, വെളിച്ചം ഇതാ തയ്യാറാണ്.

0: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
1: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
4: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: അടുത്ത വാക്കും ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
9: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് അടുത്തത്. ഇടത്തു നിന്നും വലത്തോട്ട് 21, 22, 23 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
8: സൂചനകൾ കൂടി പറയാം. നടക്കുമ്പോൾ പാദങ്ങൾ നിലത്ത് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എന്നാണ്. ഇതിനെ കാൽപെരുമാറ്റം എന്നും പറയാറുണ്ട്.
9: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം നടക്കുമ്പോൾ പാദങ്ങൾ നിലത്ത് പതിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം എന്നാണ്. ഇതിനെ കാൽപെരുമാറ്റം എന്നും പറയാറുണ്ട്. അപ്പോൾ വിജയത്തിന്റെ കാൽപെരുമാറ്റം ഈ വാക്കിലൂടെ ഉണ്ടാകും അല്ലേ?
8: അതെ. ഈ പാട്ട് കേൾക്കുമ്പോൾ

അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് വലത്തുനിന്നും ഇടത്തോട്ട്. 5, 4, 3, 2.

0: എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 5, 4, 3, 2 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. തീവ്രമായ ഗന്ധം, രൂക്ഷ ഗന്ധം, മനം മയക്കുന്ന ഗന്ധം, ലഹരി ഉളവാക്കുന്ന ഗന്ധം തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. ഏഴിലം പാല പോലെ രാത്രിയിൽ പൂക്കുന്ന ചിലതരം പൂക്കൾക്ക് വളരെ തീവ്രമായ ഗന്ധമുണ്ട്. അതിനെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു. സുഗന്ധദ്രവ്യത്തിന്റെ രൂക്ഷമായ ഗന്ധത്തെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് തീവ്രമായ ഗന്ധം, രൂക്ഷ ഗന്ധം, മനം മയക്കുന്ന ഗന്ധം, ലഹരി ഉളവാക്കുന്ന ഗന്ധം തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. ഏഴിലം പാല പോലെ രാത്രിയിൽ പൂക്കുന്ന ചിലതരം പൂക്കൾക്ക് വളരെ തീവ്രമായ ഗന്ധമുണ്ട്. അതിനെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. സുഗന്ധദ്രവ്യങ്ങളുടെ രൂക്ഷമായ ഗന്ധത്തെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു.
0: സാധാരണ ഏഴിലം പാല പൂക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിശ്വാസമുണ്ട്.
1: അതെന്താണ്?
0: ഈ പൂക്കളുടെ മനം മയക്കുന്ന ഗന്ധത്തിനൊപ്പം യക്ഷിയും ഗന്ധർവന്മാരുമെല്ലാം രാത്രിയിൽ വിരുന്നെത്തും അത്രേ.
1: ആണോ?
0: നമ്മളെ മനം മയക്കി അവർ ക്ഷണിച്ചുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാട്ടും ശ്രോതാക്കളെ മനം മയക്കി കൊണ്ടുപോകുമായിരിക്കും അല്ലേ?
1: അതെ.
0: വാക്ക് കണ്ടുപിടിച്ചുകൊള്ളും, കളങ്ങളിൽ എഴുതിക്കൊള്ളും.

0: അടുത്ത വാക്ക് വലത്തു നിന്നും ഇടത്തോട്ട് 15, 14, 13, 12 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും കൊഴിയുക, പൊഴിയുക, ചിതറുക, ചൊരിയുക എന്നൊക്കെയാണ് അർത്ഥം. ഇലകൾ, പൂക്കൾ, ധാന്യങ്ങൾ എന്നിവ അടർന്നു വീഴുന്നതിനെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും കൊഴിയുക, പൊഴിയുക, ചിതറുക, ചൊരിയുക എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ഇലകൾ, പൂക്കൾ, ധാന്യങ്ങൾ എന്നിവ അടർന്നു വീഴുന്നതിനെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
0: ഈ പാട്ടിലും ആ വാക്കുണ്ട്, അടർന്നു വീഴാതെ കിടക്കുന്ന ആ വാക്ക്. കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതാൻ മറക്കില്ലല്ലോ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കെ ശിവദാസപുരത്തും. എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു

0: വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,320 രൂപയും പവന് 114,560 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില
0: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: അക്ഷരച്ചിപ്പ് തുടരുന്നു.
1: അടുത്ത വാക്കിലേക്ക് പോകാം. മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ളതാണ്. മുകളിൽ നിന്നും താഴേക്ക് രണ്ട് വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തെ വാക്ക് പറയാം.
0: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. 3 അക്ഷരങ്ങളുണ്ട്.
1: മുകളിൽ നിന്നും താഴോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ്. 1, 6, 11 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഭൂമി, മേധ എന്നൊക്കെയാണ്. ലോകം, ഭൂലോകം എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇത് സംസ്കൃതത്തിൽ നിന്നും ഉടലെടുത്ത ഒരു വാക്കാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം ഭൂമി, മേധ എന്നാണ്. ലോകം, ഭൂലോകം എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇത് സംസ്കൃതത്തിൽ നിന്നും ഉടലെടുത്ത ഒരു വാക്കാണ്.
0: ഒട്ടും സമയം കളയേണ്ട, ഈ പാട്ടിൽ ആ വാക്കുണ്ട്. കണ്ടുപിടിച്ചോളൂ.

0: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ളതാണ് അടുത്ത വാക്ക്. മുകളിൽ നിന്നും താഴേക്ക് 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 15, 20, 25 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അല്പം ലഹരി പിടിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ ഇത്. നേരത്തെ നമ്മൾ പാലപ്പൂവിന്റെ കഥയൊക്കെ പറഞ്ഞില്ലേ, അതുപോലുള്ളൊരു വാക്ക്. ഈ വാക്കിന് സന്ദർഭമനുസരിച്ച് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അതായത് മാനസിക നില തെറ്റുകയോ സുബോധം നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിയായ സന്തോഷം, ആവേശം, ലഹരി പിടിച്ച് മതിമറക്കുന്ന അവസ്ഥ, ഇതിനെയൊക്കെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അതായത് മാനസിക നില തെറ്റുകയോ സുബോധം നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിയായ സന്തോഷം, ആവേശം, ലഹരി പിടിച്ച് മതിമറക്കുന്ന അവസ്ഥ, ഇതിനെയൊക്കെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കുന്നു.
0: അതിയായ സന്തോഷം നൽകുന്ന വാക്ക് കണ്ടുപിടിച്ച് എഴുതുകയല്ലേ. സമയങ്ങളെന്താ, പാട്ട് കേട്ട് എഴുതിക്കൊള്ളൂ.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകി.

0: ിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിലേകദേശം 46% സ്ത്രീകളുമാണ്. അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ് PM സ്വനിധിയുടെ 6 വർഷങ്ങൾ. ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കണിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ MRT-നേ വാങ്ങും.
5: അതെ ഏട്ടാ,
4: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
5: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
4: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള 2 വാക്കുകൾ കഴിഞ്ഞു.
9: അടുത്തത് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്.
8: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
9: 3 അക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. കളങ്ങൾ 21, 16, 11.
8: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. പ്രണയിനി അല്ലെങ്കിൽ കാമുകി, കാമിക്കുന്നവൾ എന്നൊക്കെയാണ്.
9: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രണയിനി അല്ലെങ്കിൽ കാമുകി, കാമിക്കുന്നവൾ എന്നൊക്കെയാണ്.
8: ഈ പാട്ട് കേൾക്കുമ്പോൾ ആ വാക്ക് തീർച്ചയായും ശ്രോതാക്കളെ തേടിയെത്തും അല്ലേ?
9: അതെ.
8: വാക്ക് കണ്ടുപിടിച്ചെഴുതിക്കൊള്ളൂ.

0: താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ള അടുത്ത വാക്ക് പറയാം. താഴെ നിന്ന് മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്ന് മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. 3 അക്ഷരങ്ങളുണ്ട്.
0: ഏറെ കുറുമ്പ് പിടിച്ചൊരു വാക്കാണ് കേട്ടോ ഇത്.
1: ആണോ?
0: അതെ. ഈ വാക്കിന് പ്രധാനമായും കുസൃതി, കുറുമ്പ് എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. പ്രധാനമായും കുട്ടികളുടെ നിഷ്കളങ്കമായ കുസൃതികളെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
1: വാക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്.
0: തീർച്ചയായും.
1: എങ്കിലും ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും കുസൃതി, കുറുമ്പ് എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. കുട്ടികളുടെ നിഷ്കളങ്കമായ കുസൃതികളെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്?
1: പാട്ട് കേൾക്കണം.
0: അതെ, പാട്ട് കേട്ടിട്ട് വാക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം?
1: നമ്മൾ പറഞ്ഞ കളങ്ങളിൽ അവർ പൂരിപ്പിക്കണം.
0: അതെ, എഴുതിക്കൊള്ളൂ.

0: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി.
1: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: അങ്ങനെ അക്ഷരചെപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. താഴെ നിന്ന് മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. താഴെ നിന്ന് മുകളിലേക്ക് 15, 10, 5 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
5: മൂന്നക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ. 15, 10, 5 പൂരിപ്പിക്കേണ്ടത് താഴെ നിന്നും മുകളിലേക്ക്.
4: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. നമ്മൾ വഴിയിൽ തുടങ്ങി വെളിച്ചത്തിലേക്ക് ഇറങ്ങി വീണ്ടും വെളിച്ചത്തിൽ തന്നെ ഈ ഇന്നത്തെ അക്ഷരചെപ്പ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം സത്യം, യാഥാർത്ഥ്യം, സത്ത, വാസ്തവം, സ്നേഹം, ദൃഢവിശ്വാസം തുടങ്ങിയവയൊക്കെയാണ്. കൂടാതെ സംസ്കൃതത്തിൽ ഈ വാക്കിന് തെളിച്ചം അല്ലെങ്കിൽ തേജസ് എന്നിവയെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു.
5: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം സത്യം, യാഥാർത്ഥ്യം, സത്ത, വാസ്തവം, സ്നേഹം, ദൃഢവിശ്വാസം തുടങ്ങിയവയൊക്കെയാണ്. കൂടാതെ സംസ്കൃതത്തിൽ ഈ വാക്കിന് തെളിച്ചം അല്ലെങ്കിൽ തേജസ് എന്നിവയെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
4: അപ്പോൾ അക്ഷരക്കളങ്ങളെല്ലാം പൂരിപ്പിച്ച് നല്ല തെളിച്ചത്തോടെ ശ്രോതാക്കൾ ഇരിക്കുകയാകും അല്ലേ?
5: അതെ.
4: അപ്പോൾ വിജയത്തിന്റെ തെളിച്ചം ഈ വാക്കിലുണ്ട്. ഈ വാക്ക് കണ്ടുപിടിക്കാൻ പാട്ട് കേട്ടുകൊള്ളൂ. പാട്ടിൽ ആ വാക്കുണ്ട്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ്.
0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചപ്പ് കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? കഴിഞ്ഞ അക്ഷരജപ്പിലെ ശരി ഉത്തരങ്ങൾ പറയാം. ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭാവുകം.
0: ഇടത്തുനിന്നും വലത്തോട്ട് 11, 12, 13, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് മഞ്ചേരി.
1: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സ്പർശം.
0: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23, 24 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് മായാജാലം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 5, 4, 3 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കഞ്ചുകം.
0: വലത്തുനിന്നും ഇടത്തോട്ട് എഴുതേണ്ടിയിരുന്ന അവസാനത്തെ വാക്ക് 10, 9, 8, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അസുലഭം.
1: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുകളിൽ നിന്നും താഴേക്ക് 10, 15, 20, 25 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അനുഭൂതി.
0: അവസാനത്തെ വാക്ക് താഴെ നിന്നും മുകളിലേക്കായിരുന്നു പൂരിപ്പിക്കേണ്ടിയിരുന്നത്. 21, 16, 11, 6 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മാസ്മരം. നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരിയുത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരിയുത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി അശ്വതി SS, ആലപ്പുഴ കരീരക്കുളങ്ങരയുള്ള അശ്വതിയാണ് കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: അശ്വതി, വിശേഷങ്ങൾ പറയുന്നത് കേൾക്കാം.
2: എന്റെ പേര് അശ്വതി, ഞാൻ ആലപ്പുഴ ജില്ലയിലെ കരീരക്കുളങ്ങരയിൽ താമസിക്കുന്നു. എന്റെ വീട്ടില് ഹസ്ബൻഡ്, പിന്നെ 2 മക്കളാണുള്ളത്. ഹസ്ബൻഡിന്റെ പേര് മനോജ് കുമാർ, മക്കൾ നിവേദിതയും നവനീതയും, രണ്ടുപേരും വിദ്യാർത്ഥികളാണ്. ഞാൻ തായംകുളം ടൗൺ ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപികയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ആളാണ് ഞാൻ. അന്ന് എന്റെ വീട്ടില് ഒരു ചെറിയ റേഡിയോ ആണ് ഉണ്ടായിരുന്നത്. തുടർ നാടകങ്ങൾ, പ്രത്യേകിച്ചും CP രാധാമണി ചേച്ചിയും സതീഷ് ചന്ദ്രൻ സാറും ഒക്കെ ശബ്ദം നൽകുന്ന നാടകങ്ങൾ സ്ഥിരമായി കേൾക്കുമായിരുന്നു. അന്ന് റേഡിയോയിലെ സിലോൺ റേഡിയോയിൽ നിന്നുള്ള ബഹുഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടായിരുന്നു. യുവവാണി സ്ഥിരമായി കേൾക്കുന്ന മറ്റൊരു പ്രോഗ്രാമായിരുന്നു. ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഒരു നിമിഷം പ്രോഗ്രാം യുവവാണിയിലൂടെയാണ് ആദ്യമായി കേൾക്കുന്നത്. പിന്നീട് ജസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് അതേ പ്രോഗ്രാം തന്നെ നമ്മൾ വീണ്ടും കേട്ടിട്ടുണ്ട്. സ്കൂളില്ലാത്ത ദിവസങ്ങളിലെല്ലാം സ്ഥിരമായി റേഡിയോ രാവിലെ 6 ഇംഗ്ലീഷ് ന്യൂസ് മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട്. സ്കൂളുള്ള ദിവസങ്ങളിൽ രാവിലെ 9 വരെയുള്ള പ്രോഗ്രാമാണ് കേൾക്കുക. റേഡിയോയിലെ എല്ലാ പ്രോഗ്രാംസും ഇഷ്ടമാണ്. പ്രഭാത ശൈലി, വാർത്തകള്, പുലർവട്ടം പ്രോഗ്രാം, അതുപോലെ സമകാലിക സംഭവങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്യുന്ന പ്രഭാത ഫേരിയും വാർത്താ തരങ്ങളിലും സ്ഥിരമായി കേൾക്കുന്ന പ്രോഗ്രാംസ് ആണ്. പുലർവട്ടം പരിപാടിയില് ഒരു അധ്യാപിക എന്ന നിലയിൽ ആ പരിപാടി എനിക്കേറെ പ്രയോജനപ്രദമായിട്ട് തോന്നാറുണ്ട്. കാരണം ഓരോ ദിവസത്തെയും പ്രാധാന്യം പറയുന്നത് അന്നൊന്നും തന്നെ അത് ക്ലാസ്സിലെ കുട്ടികളിൽ എത്തിക്കാനായിട്ട് കഴിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അക്ഷരച്ചിപ്പ് പരിപാടി കുറെ നാളായിട്ട് ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കുകയാണ്. പങ്കെടുക്കാനല്ല, അതിന് 25 കളങ്ങളും പൂർത്തിയാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ മാത്രമാണ് എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചത്. പലപ്പോഴും നമ്മുടെ ജോലിയുടെ ഇടയ്ക്ക് നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ കോൺസെൻട്രേഷൻ പല കാര്യങ്ങളിലേക്ക് പോകും.

ായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് പലപ്പോഴും വാക്കുകൾ കിട്ടാറില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് 25 കളവും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചത്. ആ ഒരു സന്തോഷം ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ആലിലെ മഞ്ചലിൽ നീയാടുമ്പോൾ എന്ന യേശുദാസ് സാറും ചിത്രശേഷിയും പാടിയ ഗാനം കേൾക്കുവാൻ കാത്തിരിക്കുന്നു.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം:
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഹരിലക്ഷ്മി.
0: അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഐക്യദാർഢ്യത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും നൂലിൽ പൗരന്മാർ ഒന്നിക്കുമ്പോൾ രാഷ്ട്രത്തിന്റെ ശക്തി പല മടങ്ങ് വർദ്ധിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ഈ കൂട്ടായ ദൃഢനിശ്ചയത്തിലൂടെയാണ് രാജ്യം പുരോഗതി കൈവരിക്കുന്നതെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നിയമസഭയിൽ അന്യോന്യം സഹകരണം ഉറപ്പുവരുത്തി അംഗങ്ങൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.

ണ്ടുകളുടെ പഴക്കമേറിയ സഭയുടെ അന്തസ് കാത്തുസൂക്ഷിക്കാൻ നിലവിലെ അംഗങ്ങൾ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിലെ പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് ഈ മാസം 17 പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കുമെന്നും സ്പീക്കർ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പങ്കെടുക്കും. തെരുവിൽ ഉപേക്ഷിക്കുന്ന അനാഥ രോഗികളെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെത്തിക്കുമ്പോൾ പ്രത്യേക വാർഡും പരിചരണ അനുമതിയും അനുവദിക്കണമെന്ന സന്നദ്ധ സംഘടനയുടെ ആവശ്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് വിശദീകരണം തേടി. ജില്ലാ മെഡിക്കൽ ഓഫീസറും ബീച്ച് ആശുപത്രി സൂപ്രണ്ടും പരാതി പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. അതിരപ്പള്ളിയിൽ ഇന്നലെ പുഴ കടത്തിവിട്ട കാട്ടാനക്കൂട്ടം തിരികെ എത്താതിരിക്കാൻ ദൌത്യസംഘം നിരീക്ഷണം ശക്തമാക്കി. എണ്ണപ്പനത്തോട്ടത്തിലെത്തിയ ആനകളെ ദൌത്യസംഘം വനത്തിലേക്ക് തുരത്തി. കണ്ണൂർ കോളയാട് പഞ്ചായത്തിലെ പെരുവ കോളനിയിൽ കാട്ടാനയിറങ്ങി കൃഷിനാശം വരുത്തി. കർഷകർ ഭീതിയിലാണ്. ദേശീയപാതയിൽ കണ്ണൂർ മുഴപ്പിലങ്ങാടിനടുത്ത് KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്ക്. കണ്ണൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റിൽ കേരളത്തിന് ജയം. ഡെറാഡൂണിൽ ഗോവയെ 19 റൺസിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 12 മണിവരെ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9495563 1, 9496593 1. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. സ്വാഗതം സർ.
2: അപ്പോൾ
1: കുട്ടികളുടെ സ്കൂള് തുറന്നിട്ടുണ്ട്, ഇപ്പോൾ കാലവർഷം എത്തി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ പൊതുവായ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: ശരിക്കും 2 മാസത്തെ ഒരു അവധിക്കാലം കഴിഞ്ഞ് ആർത്തുല്ലസിച്ചതിന് ശേഷം കുട്ടികൾ മഴക്കാലം തുടങ്ങുന്നതിനോടൊപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ അതിനോടൊപ്പം ചേർന്ന് തന്നെ സ്കൂളിലോട്ട് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് ഈ തുടക്കമെന്ന് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2 മാസം ഏറ്റവും നല്ലൊരു എൻവയോൺമെൻറ്റിലാണ്, അതായത് നല്ലൊരു അന്തരീക്ഷ സാഹചര്യത്തിലാണ് കുട്ടികൾ ഇരുന്നത്. അതായത് സ്വന്തം വീട്, സ്വന്തം പാരൻസ്, സ്വന്തമായിട്ടുള്ള സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ആവശ്യത്തിന് എപ്പോഴാണോ വിശക്കുന്നത് ആ സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, എപ്പോഴാണോ അവർക്ക് കളിക്കാൻ പറ്റുന്നത് ആ സമയത്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്, ശരിക്കും ഒരു വളരെ സുരക്ഷിതമായ എൻവയോൺമെൻറ്റിൽ നിന്നിട്ട് പെട്ടെന്നാണ് കുട്ടികൾ നേരെ സ്കൂളിലോട്ട് പോകുന്നത്. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചെറിയ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 40 കുട്ടികൾ ഒരു ക്ലാസ്സിൽ സാധാരണ കാണും. ഇപ്പം പല ചില സ്കൂളുകളിലൊക്കെ കുറവായിരിക്കും, ചില സ്കൂളിൽ ചിലപ്പം കൂടുതലായിരിക്കും. ആവറേജ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 30-40 ഇടയ്ക്കായിരിക്കും. നാം മനസ്സിലാക്കേണ്ടത് 30 മുതൽ 40 അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ആ ഒരു ക്ലാസ്സിലെത്തുന്നത്. ഇപ്പോൾ സാഹചര്യം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ ശ്വസിച്ചിരുന്ന ശ്വാസം, ഐ മീൻസ് വായു വ്യത്യസ്തമാണ്, വെള്ളം വ്യത്യസ്തമാണ്, അന്തരീക്ഷം പൊതുവെ വ്യത്യസ്തമാണ്. ഇങ്ങനെ വരുമ്പോൾ കുറച്ചൊരു അസന്തുലിതാവസ്ഥ വരാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ചും കാലാവസ്ഥയുടെ വ്യതിയാനവും. കടുത്ത ചൂടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് മഴ വരുന്നു. ഈ മഴ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ ഉള്ള സമയത്ത് അന്തരീക്ഷത്തിലൊരു വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അസന്തുലിതാവസ്ഥ സമയത്ത് അണുക്കളുടെ വ്യാപനത്തിൻ്റെ ചാൻസും വളരെ കൂടുതലായിരിക്കും. മാത്രവുമല്ല, ഒരു കുഞ്ഞിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്കും വരാനുള്ള ചാൻസും ഈ സമയത്ത് കൂടുതലായിരിക്കും. കാരണം അവർ മിംഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ്. പുതിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു ആദ്യത്തെ 1-2 ദിവസം അവർ പരസ്പരം മിണ്ടാതെ ഇരിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് അവർ ഫ്രണ്ട്ഷിപ്പിലോട്ട് എത്തും. ഇങ്ങനെ ഇടപഴകുമ്പോൾ ഒരു കുഞ്ഞിനുണ്ടാകുന്ന അസുഖം മറ്റൊരു കുഞ്ഞിന് കിട്ടാനുള്ള സാഹചര്യവും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെ എക്സ്ട്രാ ഒരു കെയർ എടുക്കേണ്ട സമയമാണ്. അങ്ങനെ എടുക്കേണ്ട സമയത്ത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, ആർക്കെങ്കിലും ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു 1-2 ദിവസം റെസ്റ്റ് വീട്ടിൽ തന്നെ എടുത്തിട്ട് മാത്രമേ സ്കൂളിലോട്ട് വീണ്ടും അയക്കാവൂ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് അസുഖം പെട്ടെന്ന് വ്യാപിക്കുന്നതിനെ ചെറുക്കാൻ സാധിക്കും.
1: അപ്പോൾ ശ്രോതാക്കളെ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനാണ് ഡോക്ടർ ബെന്നറ്റ് സൈലം ഇപ്പോൾ നമ്മോടുകൂടെ ഉള്ളത്. 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496553 2. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496 5963 2. സാർ, ഇപ്പോൾ ഈ സമയത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന പകർച്ചവ്യാധികൾ എന്തെല്ലാമാണ്, അവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നൊന്ന് പറയാമോ?
2: നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് തന്നെയാണ് ഇപ്പോഴും. അതായത് ശ്വാസകോശത്തിൽ ശ്വാസനാളം വഴിയുള്ള കാര്യങ്ങൾ, അതായത് പരസ്പരം ഇടപഴകുമ്പോൾ, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഒരു ആൾ ശ്വസിച്ചിട്ട് പുറത്തോട്ട് വിടുന്ന വായു മറ്റൊരു കുഞ്ഞ് ശ്വസിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനോടൊപ്പം സംഭവിക്കുന്നത് വൈറസാണോ ബാക്ടീരിയ ആണോ ഏത് അണുക്കളാണോ നമ്മളെ വ്യാപിച്ചിരിക്കുന്നത് അത് മറ്റു കുട്ടികളിൽ, അസുഖമില്ലാത്ത കുട്ടിയിൽ പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു പാൻഡമിക്കായിട്ട് തന്നെ ഉണ്ടായതാണ് കോവിഡ് എന്നുള്ള രോഗം. അപ്പോഴും നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടം താമസിക്കുന്ന എല്ലാവർക്കും വരുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് ആദ്യം നമ്മൾ കാണണം. അതിന് ഏറ്റവും പ്രൊട്ടക്റ്റീവ് മെഷർ എന്ന് പറയുന്നത് മാസ്ക് ഉപയോഗിക്കൽ തന്നെയാണ്. പക്ഷേ ഒരു സ്കൂൾ കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ അത് മനസ്സിലാക്കുകയും വേണ്ട ചികിത്സ എടുക്കുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് വാട്ടർ ബോൺ ഡിസീസസ് ആണ്, വെള്ളത്തിൽ കൂടെ പകരുന്നത്. വെള്ളത്തിൽ കൂടെ പകരുന്ന പ്രധാന രോഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡയറിയൽ ഡിസീസ്, വയറിളക്കം സംബന്ധിച്ച രോഗങ്ങൾ ഇപ്പം കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈച്ചയുടെ വ്യാപനവും കൂടുതലാണ്. ഫ്രൂട്ട്സിൻ്റെ ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് അവൈലബിൾ ആണ്. അത് അഴുകിക്കൊണ്ട് വരുമ്പോഴുണ്ടാകുന്ന ഈച്ചകളുടെ വ്യാപനം, ഇപ്പം ഇതൊക്കെ കൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് അണുക്കൾ വ്യാപിക്കാനുള്ള എളുപ്പ ചാൻസ് ഉണ്ട്. ഇതുപോലെ സംഭവിക്കുന്നതാണ് വാട്ടർ ബോൺ ഡിസീസിൽ. അതിൽ പ്രധാനമായിട്ടുള്ളത് വയറിളക്കം പോലുള്ള രോഗം. കോളറ വരെ നമ്മൾ ചിന്തിക്കണം, പക്ഷേ ഏറ്റവും കൂടുതൽ വയറിളക്കം വരുന്നത് അതിലും വൈറസ് ഡിസീസായിട്ടാണ്.
1: അപ്പോൾ ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ സാറേ, എന്റെ മോടെ കാര്യം ചോദിക്കാനും വേണ്ടിയായിരുന്നു.
1: ചോദിക്കാം, പേര് സ്ഥലം ഒന്ന് പറയാമോ?
3: ദിവ്യ മുതുകുളം. മോടെ പേര്, കുഞ്ഞിന്റെ പേര് അവന്തിയ.
1: ചോദിച്ചോളൂ, ചോദിച്ചോളൂ, സ്വാഗതം.
3: നാലാം ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പൊ കുഞ്ഞിച്ചിരി ശരീരം നല്ല വെയിറ്റ് നല്ല വണ്ണമുണ്ട് പുള്ളിക്കാരിക്ക്.
2: എത്ര വയസ്സായി?
3: അന്നേരം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന, 9 വയസ്സ്.
2: ഓക്കേ, പറഞ്ഞോളൂ.
3: അന്നേരം ഇച്ചിരി വണ്ണമുണ്ട് പുള്ളിക്കാരിക്ക്. അതിന്റെ വണ്ണം കുറയാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ നമുക്കൊരു അവക്ക് ചേരുന്ന ഉടുപ്പുകളോ ഒന്നും ഇടാൻ പറ്റത്തില്ല. അവക്ക് എപ്പോഴും വെനിയനും പാൻറ്റോ ഇടുന്ന, അതിന് ഭയങ്കര കരച്ചിലും പറമ്പെറുക്കോ. എല്ലാരും നല്ല ഉടുപ്പിടുന്നു, എനിക്ക് വണ്ണം കൊണ്ടല്ലയോ, എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ടോ എനിക്ക് പുതിയതൊന്നും ചേരാത്തെന്നും പറഞ്ഞു. അങ്ങനെ മറ്റുള്ള കുഴപ്പങ്ങൾ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നമില്ല.
2: എന്തായാലും ഒരു ഒരു പാരന്റ്സിന് ഇങ്ങനെ ഒരു ചിന്ത വന്നത് തന്നെ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ പറ്റി ഇത്രയും ശ്രദ്ധിക്കുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം അറിയട്ടെ, കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാണ്?
3: ഇപ്പം 40-45 കിലോ ഉണ്ട്.
2: അതെ, 40-ന്

0: കിലോ വെയിറ്റ് ഉണ്ട്. കുഞ്ഞിന് 9 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ വെയിറ്റ് 29 കിലോയാണ് വേണ്ടത്. 8 വയസ്സിന് 25 കിലോ, 9 വയസ്സിന് 29 കിലോ, 10 വയസ്സാവുമ്പോൾ 32 കിലോ. അപ്പം ശരിക്കും ഒരു 40 വയസ്സ് എന്ന് 40 കിലോ എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം ഒരു 11 കിലോയോളം കൂടുതലാണ് എത്തേണ്ട വെയിറ്റിനെ കാട്ടിൽ. 11 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 കിലോ ഭാരം കുഞ്ഞ് എല്ലാ ദിവസവും തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. കാണുന്നതിൻ്റെ വൃത്തികേട് ഒരു സൈഡിരിക്കട്ടെ, അതിനെക്കാട്ടിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് ഒബീസിറ്റി എന്നാണ്. അപ്പോൾ ഈ ഒബീസിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊപ്പം അടുത്ത് സംഭവിക്കാൻ ചാൻസ് കൂടുതലുള്ള 3 കാര്യങ്ങൾ. 1, ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷറിൻ്റെ അസുഖം വരാം. 2, കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാം. 3, പഞ്ചസാരയുടെ അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 2 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 1, ഭക്ഷണത്തിൽ കൺട്രോൾ വരുത്തുക. 2, എക്സസൈസ് ചെയ്യുക. 3, കുഞ്ഞിന് റെസ്റ്റ് അത്യാവശ്യമുള്ള സമയത്തെല്ലാം റെസ്റ്റ് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം തുടങ്ങാം നമുക്ക് ഭക്ഷണത്തിൽ. ഭക്ഷണം വേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ആവശ്യം ഉള്ള ഭക്ഷണമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതായത് കുഞ്ഞിന് എപ്പം ഭക്ഷണം മതിയെന്ന് തോന്നുന്നു ആ സമയം നമ്മൾ നിർത്തുക. അപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കാം കുഞ്ഞെപ്പോഴും കൂടുതൽ കൂടുതൽ കഴിക്കുന്നുണ്ട്. നാച്ചുറലി വെയിറ്റ് കൂടുന്നു എങ്കിൽ അത് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കൂടാറുള്ളൂ. പക്ഷേ പല അമ്മമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭക്ഷണം വളരെ കുറച്ചാണ് കഴിക്കുന്നത് പക്ഷെ എന്നാലും വെയിറ്റ് കൂടുന്നു. കഴിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി ചെയ്യേണ്ട മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പാലിക്കാമെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. 1, ഇപ്പം ഉപയോഗിക്കുന്ന ഫുഡ് പ്ലേറ്റ്, അതായത് ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന പാത്രത്തിന്റെ സൈസ് കുറയ്ക്കുക. അല്ല, അതെ, സൈസ് കുറയ്ക്കുക. 1. 2, കഴിക്കുമ്പോൾ ആദ്യം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ആഹാരം എന്ന് പറയുന്നത് നെല്ലരിയാണ്. അപ്പം ചോറ് കൊടുക്കുകയാണെങ്കിലോ പുട്ട് കൊടുക്കുകയാണെങ്കിലോ ഇഡലി കൊടുക്കുകയാണെങ്കിലോ ദോശ കൊടുക്കുകയാണെങ്കിലോ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കറി ആദ്യം പ്ലേറ്റിൽ വിളമ്പിയതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ അരി അല്ലെങ്കിൽ ചോറ് വയ്ക്കാവൂ. അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അളവ് കുറച്ച് കൊടുത്താൽ മതിയാകും. ഇനി അപ്പം നമുക്ക് ആദ്യം തോന്നും കുഞ്ഞിന് വിശപ്പ് മാറൂല എന്നൊരു തോന്നൽ വരും. അത് തോന്നൽ മാത്രമാണ്. ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ചെയ്താൽ മതി, കുഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കാം വേണമെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കുഞ്ഞിനൊരു വിശപ്പ് വരുന്ന കാര്യം മാറും, അത് മതിയാകും. ഇതാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഉചിതമായിരിക്കും. വിശപ്പ് വരാതിരിക്കാനായിട്ട് മുട്ട, ഇറച്ചി, മീന് ഇതും നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന ഒരു ആഹാരമെന്ന് പറയുന്നത് അരിയാഹാരം തന്നെയാണ്. അതിൻ്റെ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടാത്തവർക്ക്, ഉദാഹരണം ഒരു കർഷകൻ, അതായത് നമ്മുടെ പാടത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കപ്പ കഴിച്ചാലോ അല്ലെങ്കിൽ അരിയാഹാരം കഴിച്ചാലോ നല്ലതാണ്. കാരണം ആ അത്രയും അവർ ഉപയോഗിക്കപ്പെടും. നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ നമ്മളായാലും വലിയവരായാലും അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒരു കൊഴുപ്പായിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിൽ പൊണ്ണത്തൊടിയായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഇതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. 2, ഒരു ഏറ്റവും കുറഞ്ഞത് 1 മുതൽ 2 മണിക്കൂർ കുഞ്ഞുങ്ങൾ ഫിസിക്കലി കളിച്ചിരിക്കണം. ഈ കളിക്കുന്ന കാര്യം പറയുമ്പോൾ പല പാരൻസ് പറയുന്ന ഒരു കാര്യമാണ് വീട്ടിലിരുന്ന് കളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ അത് പോരാ. അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാറുണ്ട് എന്ന് പറയാറുണ്ട്, അത് പോരാ. അവര് നമ്മുടെ പുറം സ്ഥലത്ത് തന്നെ ഒരു കൂട്ടമായിട്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വിയർത്ത് കളിക്കുന്ന രീതിയിലോട്ട് മാറണം. ഏറ്റവും നല്ലത് കൂട്ടരോടൊത്തിച്ച് കളിക്കുന്നതാണ്. ആ ഒരു സൗകര്യം ഇല്ലാത്ത ആൾക്കാർക്ക് പല കോച്ചിങ് ക്യാമ്പുകളും ഉണ്ട്. പല രീതിയിലും ഓർഗനൈസ് ചെയ്ത് കളിക്കുന്ന സ്ഥലത്തായാലും കൊണ്ടുവിട്ട് കളിപ്പിച്ചിരിക്കണം. പക്ഷേ 1 മുതൽ 2 മണിക്കൂർ കളിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ തന്നെ കുഞ്ഞിൻ്റെ ബുദ്ധിയും ശക്തിയും വളരെയധികം വർദ്ധിക്കും. ഈ 2 കാര്യങ്ങൾ, ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും. മൂന്നാമതൊരു കാര്യമുള്ളത് റെസ്റ്റാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും 9 വയസ്സ് അഡോളസൻ്റെ കൗമാരപ്രായത്തിൻ്റെ ഏജിൻ്റെ തുടക്കം വരെയാണ്, ശരിക്കും കൗമാരപ്രായം എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. പക്ഷേ ഈ 9 വയസ്സ് മുതൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കണക്കാക്കാം, അതായത് ഏകദേശം 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഒരു കുഞ്ഞ് ഒരു ദിവസം ഉറങ്ങിയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല പാരൻസും സ്കൂളിൽ വിടുന്നതിൻ്റെ കൂടെ തന്നെ ട്യൂഷനിലോട്ട് താല്പര്യം കാണിക്കാറുണ്ട്. അത് അവർക്ക് യഥാർത്ഥത്തിൽ ഗുണമല്ല ഉണ്ടാക്കുന്നത്, ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയും, ആരോഗ്യവും കൂടും. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും ഈ ഒബീസിറ്റി, അതായത് പൊണ്ണത്തടി ഉണ്ടാകുന്നതിന് തൊട്ടടുത്ത ഒരു ഡോക്ടർ കാണിച്ച് ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കുഞ്ഞിനൊരു അസുഖം കൂടെ ഉണ്ടോ? കാരണം ചിലപ്പോഴും വിശപ്പ് കൂടുന്നത് കുഞ്ഞിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല, കുഞ്ഞിന് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല, കുഞ്ഞിന് ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ചില രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനം കൊണ്ട് കുഞ്ഞിന് വിശപ്പ് കൂടുകയും ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ആകാം. അതുകൊണ്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത് വേണ്ട പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും കൂടെ ചെയ്യുകയും ഇതിനോടൊപ്പം തന്നെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും.
1: ഓക്കെ, വിളിച്ചതിന് ചോദിക്കാനുണ്ടോ?
0: അതെ,
2: സ്കൂളിൽ പോകുമ്പോ ഈ ബാഗ് ഇട്ടുകൊണ്ട് പോയി നടന്നാ പോകുന്നത്, ബാഗ് ഉരിക്കുന്നത് ചെറിയ കൂഞ്ഞു പോലെ തോന്നി. ഇന്നലെ അതിന് സാറ് അതിന് അവളെ വഴക്ക് പറയും, എന്തിനാ കൂഞ്ഞു നടക്കുന്നത്? ഇന്നലെ ഇന്നലെ വൈകിട്ട് വന്ന് ഭയങ്കര കറക്കില്ലായിരുന്നു.
0: ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, ശിശുരോഗ വിദഗ്ധരുടെ ശാസ്ത്രീയമായ സംഘടനയാണ് IAP എന്ന് പറയുന്നത്. ഞങ്ങളെപ്പോഴും ഗവൺമെൻറ്റിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ബാഗിൻ്റെ സൈസ് കുറയ്ക്കണം. ഇതൊരു പ്രശ്നം തന്നെയാണ്, ശരിക്കും അത് ശാസ്ത്രീയമായിട്ട് വിദഗ്ധർ മനസ്സിലാക്കി അതിനൊരു പരിഹാര മാർഗം നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ്. അത് നിങ്ങളുടെ PTA മീറ്റിങ്ങിലും നിങ്ങളിത് പറയണം. അങ്ങനെ നമുക്കൊരു സംഘടിതമായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കാണേണ്ടതും അത്യാവശ്യമാണ്.
1: സാർ, നമ്മളിപ്പോ പകർച്ചവ്യാധികളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളുടെ ഇപ്പൊ വയറിളക്ക രോഗങ്ങൾ ഈ സമയത്ത് വളരെ
0: കൂടുതലായിരിക്കും. ഒരു അതായത് വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വയറിളക്കത്തിനെ ചിന്തിക്കണം, വളരെ പെട്ടെന്ന് വരുന്നൊരു കാര്യം. ഇത് കൂടാതെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും. അതായത് എലിയുടെ മലമൂത്ര വിസർജനം വഴി നമ്മുടെ ഇപ്പം കാലു വല്ലതും തൊടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ NRG വർക്കേഴ്സ് എന്ന് പറയും, മറ്റേ ഈ തൊഴിലുറപ്പ് പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ആർക്കായാലും, കുട്ടികൾക്കായാലും പറ്റും. ഇപ്പം പാടങ്ങൾ വഴി സഞ്ചരിക്കുമ്പോഴൊക്കെ തന്നെ എലിയുടെ മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് കവേഡ് അല്ലാത്ത കാലാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് ബേസിക്കലി ചെരുപ്പില്ലാത്ത കാല് ഉപയോഗിക്കുകയാണ്, കാല് വഴി നടന്നു പോവുകയാണെങ്കിൽ അതുവഴിയൊക്കെ നമുക്ക് ഈ അസുഖം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് Hepatitis B, രണ്ട് Hepatitis A. Hepatitis B എന്ന് പറയുന്നത് രക്തത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തമാണ്. അത് നമ്മളെ ഗവൺമെൻറ് തന്നെ, അതായത് നാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തന്നെ ജനിച്ച അന്ന് മുതൽ വാക്സിനേഷൻ തുടങ്ങുകയാണ്. സീരിയസ് ആണത്. Hepatitis A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സീരിയസ് അല്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ ഒറ്റമൂലി കൊണ്ട് മാറുന്നു എന്നൊക്കെ പറയുന്നത്, Hepatitis A ആണ്. അത് വാട്ടർ ബോൺ ഡിസീസാണ്. അത് ശരിക്കും ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെയാണ് കാണുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത്, കരളിന് സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ആ അസുഖം വന്നാൽ അതും സീരിയസ് ആകും. അപ്പോൾ അതും ഒരു വാട്ടർ ബോൺ ഡിസീസായിട്ട് കാണാം, കാരണം ഫുഡ് വഴിയും വെള്ളം വഴിയൊക്കെയാണ് പകരുന്നത്. ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ടൈഫോയിഡ്. ടൈഫോയിഡിനൊക്കെ ഇപ്പം വാക്സിനേഷൻ ഉണ്ട്, പക്ഷേ ഗവൺമെൻറ് തലത്തിൽ ഒട്ടും എത്തിയിട്ടില്ല. ടൈഫോയിഡ് ഇതുപോലെ കണ്ടാമിനേഷൻ, ജലമലിനീകരണം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മൾ ടൈഫോയിഡും പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം വാട്ടർ ബോൺ ഡിസീസസൊക്കെ ആയി. പിന്നെ കോളറ നേരത്തെ പറഞ്ഞു, ഡയറിയൽ ഡിസീസസിനെ പോലുള്ള വരുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന രോഗങ്ങളെന്ന് പറയുന്നത്.
1: അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ, ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അരുണ, ചെറിയൻകീഴിൽ നിന്ന്.
1: സംസാരിച്ചോ
3: ഡോക്ടർ. എന്റെ മകന്റെ കുട്ടിയാണ്, 6 വയസ്സായ കുട്ടിയാണ്.
0: 6 വയസ്സായ കുട്ടിയല്ലേ? ഓക്കെ.
3: അപ്പൊ അതിന് രാത്രിയാണ് ഉറക്കം ഒത്തി ശരിയല്ല, അഡിനോയിഡ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്.
0: അഡിനോയിഡ്.
3: അപ്പൊ രാത്രി ഭയങ്കര അസ്വസ്ഥതയാണ്. അത് എണീറ്റ് ഉറക്കത്തിലൊക്കെ എണീറ്റ് ഞങ്ങൾ ആ ദേഹത്തൂടെയാണ് കിടക്കണത്. എണീറ്റ് കാര്യം ഇരിക്കുമ്പോഴേക്കും കിടന്ന് ഉറങ്ങാം. അപ്പൊ ഒരു സ്പ്രേ അടിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് ജലദോഷം ഭയങ്കര അലർജി കൂടുതലായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ എന്ത് കണ്ടാലും എന്ത് തൊട്ടാലും ഒരു അലർജി ഒക്കെയാണ്, മരം ചുമയൊക്കെ. അപ്പൊ രാത്രി ആണെങ്കിൽ ഇങ്ങനെ ഉറക്കാം. അപ്പൊ ഞങ്ങളിപ്പോ സർജറി ചെയ്യാന്നും പറഞ്ഞൊക്കെ ഇരുന്നതാണ്. അപ്പൊ എന്നിട്ടും ഡോക്ടർ പറയും നോക്കട്ടെ നോക്കട്ടെ, ഒരു സ്പ്രേ അടിച്ചു നോക്ക്, പൊക്കി തലയണ വെച്ച് കിടത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അതിന് രാത്രി ഉറക്കം അസ്വസ്ഥത, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. എന്ന് പറഞ്ഞാൽ കയ്യില് കിടന്നാൽ കുറച്ച് കുഴപ്പമില്ല, കൈ വെച്ചു കൊടുത്ത് കയ്യിൽ തല വെച്ച് കിടക്കുമ്പോ വലിയ കുഴപ്പമില്ല. തലയണ വെച്ചാൽ അത് ഭയങ്കര ഇതാണ്, ഭയങ്കര വീസിങ് ഒരു ഭയങ്കര അസ്വസ്ഥതയാണ് അതിന്. അപ്പൊ ഇനി ഇങ്ങനെ അതിനായിട്ട് ഓപ്പറേഷൻ ചെയ്താൽ അതിന് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതാവും എന്നൊക്കെ പറയുന്നതാണ്.
0: നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം നമുക്ക് കൈവിരലുകൾ ആവശ്യമാണ്, നമുക്ക് കൈ ആവശ്യമാണ്. പക്ഷെ ഈ ഒരു കൈവിരലോ കൈയോ നമുക്ക് വളരെയധികം ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു രീതിയിലും ശക്തിയില്ല, പക്ഷെ നമുക്ക് എപ്പോഴും ഇതൊരു ഉപദ്രവകരമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മുറിച്ചു മാറ്റും. ഇതുപോലെ ഒരു സംഭവം യഥാർത്ഥത്തിൽ അഡിനോയിഡ് ടോൺസിൽസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു തന്നത് വളരെ കറക്റ്റാണ്, പ്രതിരോധ ശേഷിക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ്. ഇതിൻ്റെ വളർച്ചയും കൂടെ പറഞ്ഞു തരാം. ഏകദേശം 4 വയസ്സോടെയാണ് ഇതിൻ്റെ വളർച്ച തുടങ്ങുന്നത്. നേരത്തെ കാണും അതിൻ്റെ വളർച്ച. ഏറ്റവും അതിൻ്റെ ഏറ്റവും അധിക വളർച്ചയിലെത്തുന്ന പ്രായമെന്ന് പറയുന്നത് 8 മുതൽ 12 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് റിഗ്രസീ എന്ന് പറഞ്ഞാൽ ചെറുതായി അതിൻ്റെ സൈസിൻ്റെ വളർച്ച എന്തായാലും നിലതീരുന്ന ഒരു സ്റ്റേജാണ് 8 മുതൽ 12 വയസ്സ് വരെ എന്ന് പറയുന്നത്. ഇതൊരു സൈഡിലിരിക്കട്ടെ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്, നമുക്കൊരു പ്രശ്നമുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഓർഗൻ, ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ അത് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്, ഗുണത്തെക്കാട്ടിലും ദോഷമാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മാറ്റേണ്ട കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പറ്റി പറഞ്ഞ കുട്ടി, അതായത് 6 വയസ്സുള്ള കുഞ്ഞാണ്, എത്ര വെയിറ്റ് ഉണ്ട് കുഞ്ഞിന്? ആ ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ആ അപ്പൊ ഓവർ വെയിറ്റ് അല്ല കുഞ്ഞിന്, മതി ഇത്ര അറിഞ്ഞാൽ മതി. അതായത് 6 വയസ്സിന്റെ ഒരു കുഞ്ഞിന് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അതായത് ജനന വെയിറ്റ് 2.5-3.5 ഇടയിലാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതായാലും നമ്മൾ 6 വയസ്സെത്തുമ്പോൾ വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അപ്പം 20 കിലോ വരെ ആണ് നോർമൽ വെയിറ്റ് എന്ന്. 20 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് വേറെയും കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിച്ചത്. ഇനി നിങ്ങൾ പറയുന്ന പ്രശ്നമെന്ന് പറയുന്നതിൻ്റെ ഡയഗ്നോസിസ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. അതായത് OSA എന്ന് പറയും. അതായത് അത് നിങ്ങൾക്ക് ആ വാക്ക് മിക്കവാറും ഡോക്ടേഴ്സ് പറഞ്ഞ് തന്നിട്ടുണ്ടാകും. സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ കിടക്കുന്ന ഒരവസ്ഥയിൽ രാത്രിയാകുമ്പോൾ കുഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് മിഡ് നൈറ്റിലൊക്കെയാണ് സംഭവിക്കുന്നത്, പെട്ടെന്ന് കുഞ്ഞ് എണീറ്റിരിക്കുകയും ശ്വാസം കിട്ടാനായിട്ട് വളരെ നീട്ടി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഇതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ ലക്ഷണമെന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ ആദ്യത്തെ ചികിത്സ നിങ്ങൾക്ക് കിട്ടി, അതായത് സ്പ്രേ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് തരുന്നുണ്ട്. എന്ത് സ്പ്രേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കണ്ട സ്ഥിതിക്ക് ശരിയായ ചികിത്സ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളിപ്പോഴും പറയുന്നു ഇതുവരെയും ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ENT ഡോക്ടറെ കാണിക്കുകയും ഒരു ഒപ്പീനിയൻ എടുക്കുകയും സർജറി വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം.
1: ശ്രോതാവിന് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സർ, നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നിർബന്ധമായി നൽകിയിരിക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുത്തിവയ്പ്പുകളുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുത്താൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ?
0: അതായത് ഇതിൽ ഒന്നും കമ്പൽസറി അല്ല ഒരു കാര്യങ്ങളും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കമ്പൽസറി എന്ന് പറയുന്ന വാക്ക് അത് ശരിയല്ല. ഒന്ന് നാഷണൽ പ്രോഗ്രാം. നാഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് 12 വാക്സിനേഷൻ + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇതുവരെ ഉണ്ടായിരുന്നത്, പുതുതായിട്ട് HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനും കൂടെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് നാഷണൽ പ്രോഗ്രാം. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആണ്. ഇനി അടുത്ത് ചിന്തിക്കേണ്ടത്

0: മറ്റ് വാക്സിനേഷനെ പറ്റിയാണ്. പലരും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഓപ്ഷണൽ വാക്സിൻ. ആ വാക്ക് ശരിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പ്രോഗ്രാംസാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഉള്ളത്. ഒന്ന് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, രണ്ട് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ വാക്സിനേഷൻ പ്രോഗ്രാം. ഇത് രണ്ടും നമ്മളെ വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഫിനാൻസാണ്, പൈസയാണ് അതിൻ്റെ പ്രശ്നം. അതായത് നാഷണൽ പ്രോഗ്രാം പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് വാക്സിനേഷൻ തരുന്നുണ്ട്. ഗവൺമെൻറ് എന്തുകൊണ്ട് തരുന്നു? അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇതിന് കൂടാതെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന വാക്സിനേഷൻ കൊടുക്കേണ്ടതെന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഗവൺമെൻറ് പ്രോഗ്രാമിൽ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. കൊടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ വാക്സിൻ കൂടെ കൊടുക്കുന്നതാണ് നല്ലത്. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഫ്ലൂ വാക്സിൻ. ഫ്ലൂ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് 6 മാസത്തിൽ ആദ്യത്തെ ഡോസ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ അടുത്ത ഡോസ് കൊടുക്കും, പിന്നെ എല്ലാ വർഷവും ഓരോന്ന് വെച്ച് കൊടുക്കും. കാരണം ഈ അണുക്കളുടെ സ്ട്രെയിൻ എന്ന് പറയും, അണുക്കളുടെ രീതി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വർഷവും അത് പുതുക്കണം. നമ്മൾ ലൈസൻസ് പുതുക്കും പോലെ തന്നെ വാക്സിനേഷൻ പുതുക്കേണ്ടി. അപ്പോൾ എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കണം. റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുന്നത് തന്നെയാണ് നല്ലത്, അഡൾട്ട്സിനും നല്ലതാണ്. പ്രത്യേകിച്ചും 50 വയസ്സ് കഴിഞ്ഞവർക്ക് എടുക്കുന്നത് തന്നെയാണ് ഫ്ലൂ വാക്സിൻ നല്ലത്. കാരണം ആ രീതിയിൽ വൈറൽ വൈറസ് കൊണ്ടുള്ള ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസകോശത്തിൻ്റെ ശ്വാസനാളത്തിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കുവാനും അത് ന്യൂമോണിയയിലോട്ട് കൊണ്ടെത്തിക്കാനും, വൈറൽ ന്യൂമോണിയ വരാതിരിക്കാനും നല്ലത് ഫ്ലൂ വാക്സിൻ എടുക്കുന്നതാണ്. രണ്ട്, ചിക്കൻ പോക്സിൻ്റെ വാക്സിനേഷൻ. ഇതിനെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ വാരിസെല്ല അല്ലെങ്കിൽ ചിക്കൻ പോക്സ് എന്ന് പറയും. ഇത് ശരിക്കും എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എഗെയിൻ നമ്മൾ തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ചിക്കൻ പോക്സ് സീരിയസ് ആണോ? അല്ല. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, 1 ആഴ്ച കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും. ചില രാജ്യങ്ങൾ ഇത് വാക്സിനേഷൻ കൊടുക്കുന്നില്ല, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ നമ്മൾ വറി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്ഥലത്താണെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കാളും ഇതിൻ്റെയൊക്കെ എണ്ണം കൂടുതലാണ്. ചിക്കൻ പോക്സ് വരാറുണ്ട്, നമുക്ക് ഒരു സീസണലായിട്ട് വരാറുണ്ട്. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു പ്രധാന എക്സാമിനേഷൻ ടൈം ആണിത് വരികയാണെങ്കിൽ, അപ്പോഴെന്ത് പറ്റാം? ചിക്കൻ പോക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കിടപ്പിലാകും, അറ്റ്ലീസ്റ്റ് റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ, നമ്മളൊരു കുട്ടികൾക്ക് ആ ഒരു പൈസ മുടക്കാൻ മടിയില്ലാത്തവർക്ക് വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
1: അതേത് സമയത്ത് വേണമെങ്കിലും എടുക്കാം
0: എടുക്കാം എടുക്കാം. നമ്മൾ 1 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഏത് വയസ്സിലും എടുക്കാം,
1: അഡൾട്ടായാലും.
0: സിംഗിൾ ഡോസ് അല്ലാതെ മുമ്പ് സിംഗിൾ. ശരിക്കും ഇത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമായിരിക്കാം, പക്ഷെ എന്നാലും ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 1 മന്ത് അപ്പാർട്ട്, ഒന്ന് എടുത്തിട്ട് അടുത്ത ഡോസ് നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് എടുക്കുന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത്. കുട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ 1 വയസ്സിന് ശേഷം എടുത്തിട്ട് പിന്നെ 5 വയസ്സൊക്കെ ആകുമ്പോൾ വീണ്ടും എടുക്കും. പക്ഷേ 1 മാസം കഴിഞ്ഞ് എടുക്കുന്നതിന് കുഴപ്പമില്ല. അഡൾട്ട്സിനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നെടുത്ത് സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ്. 1 മാസം കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണം എടുക്കാം. മനസ്സിലാക്കേണ്ടത് ഒരു ഡോസിൽ പോലും ചിലപ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടിയേക്കാം, പക്ഷേ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 2-ാമത്തെ ഡോസ് കൂടെ കൊടുക്കുന്നത്. ലൈവ് അറ്റന്യൂട്ടഡ് വാക്സിൻസ് എന്ന് പറയും അതിന്. ഇതിനൊക്കെ ഈ വാക്സിനേഷനൊക്കെ ജീവനുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡോസ് തന്നെ എഫക്റ്റീവ് ആകാം. MMR വാക്സിനേഷനും അതുപോലെ തന്നെയാണ്. 3-ാമത്തെ ഒരു വാക്സിനേഷൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. ഞാൻ ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അവിടെയും നമുക്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ടൈഫോയിഡ് വാക്സിനുണ്ട്, പക്ഷേ ഇതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഏറ്റവും പ്രധാനം ഒരു വാക്സിനേഷനെങ്കിലും വെളിയിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെടുക്കേണ്ട വാക്സിൻ MMR ആണ്. കാരണം നമ്മളിപ്പം കൊടുക്കുന്നത്, നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്, MR വാക്സിനേഷനാണ്. MR വാക്സിനേഷനിൽ വരുന്നത് മീസിൽസ് അല്ലെങ്കിൽ മണ്ണൻ എന്ന് പറയുന്ന രോഗം, 5-ാം പനി, അതിന് കൊടുക്കുന്നുണ്ട്. റുബല്ല എന്നുള്ള അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ് എന്നുള്ള രോഗത്തിനുമാണ് കവർ കിട്ടുന്നത്. പക്ഷേ ഏതിന് കിട്ടുന്നില്ല? മംസിന്, മുണ്ടിനീരിന് കിട്ടുന്നില്ല. മുണ്ടിനീര് വേണ്ട, ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയാണ്. മുണ്ടിനീരിന് എന്തായാലും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ മുണ്ടിനീര് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഏറ്റവും വറി ചെയ്യുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ്. എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ? കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടെസ്റ്റിസിനെ ബാധിക്കാം, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒവേറിയെ ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ ഊഫോറൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്കും, പിന്നെ ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്കും ഇത് ബാധിക്കാം. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്കൊരു കാരണമായിട്ടിത് മാറാറുണ്ട്. മാത്രമല്ല മറ്റ് ഏത് ശരീരത്തിലെ അവയവങ്ങളെ ഇത് ബാധിക്കാം, പാൻക്രിയാസിനെ ബാധിക്കാം. ഇങ്ങനെ ബാധിക്കുന്നത് കൊണ്ട് ഏറ്റവും എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എല്ലാ പേരും MMR വാക്സിനേഷൻ എങ്കിലും എടുത്തിരിക്കണം.
1: പക്ഷേ ഈ മംസ ഓൾറെഡി വന്നിട്ടുള്ള കുട്ടികൾക്ക് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്?
0: ഇല്ല.

0: മംസെന്ന് നമുക്ക് ഉറപ്പായാൽ, പക്ഷെ ഉറപ്പ് വേണം, കാരണം വേറൊരു കാര്യമുണ്ട്, പരോട്ടൈറ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും അത് മംസല്ല. അതായത് ആ സ്ഥലത്തെ മുഴയെന്ന് പറയുന്നത് മംസ് മാത്രമല്ല, കാരണം ഇതൊരു ഈ ഒരു ഗ്രന്ഥിയിൽ നിന്ന് ഒരു ട്യൂബ് ആ പോയിട്ടാണ് നമ്മുടെ വായുടെ അകത്ത് ഓപ്പൺ ചെയ്യുന്നത്. അതായത് തുപ്പൽ ഗ്രന്ഥിയാണ് ഈ പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് ഡക്റ്റ് വഴി വായുടെ അകത്ത് ഓപ്പൺ ചെയ്യും. ഇതിനിടയിൽ ഒരു ബ്ലോക്ക് വന്നാൽ, അതൊരു ഇൻഫെക്ഷൻ കൂടെ വന്നാൽ അത് പരോട്ടൈറ്റിസ് ആയിട്ട് മാറും. അത് എപ്പോഴും അത് മംസാകണമെന്നില്ല. അതുകൊണ്ട് പക്ഷെ അത് അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ആ ഭാഗത്ത് നീര് വരികയാണെങ്കിൽ മനസ്സിലാക്കണം ഇത് മംസല്ല പരോട്ടൈറ്റിസ് ആണെന്ന് പറഞ്ഞിട്ട്. ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ നമ്മൾ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് മംസായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് മായ, സ്ഥലം ക്ലിമാനൂർ.
1: സംസാരിച്ചോ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, നമസ്കാരം മായ, പറഞ്ഞോളൂ.
2: ഡോക്ടർ, മകളുടെ കുട്ടിക്ക് വേണ്ടിയാണ്.
0: പറഞ്ഞോളൂ.
2: കുട്ടിക്കിപ്പോ 3 വയസ്സായിട്ടുണ്ട്.
0: 3 വയസ്സായല്ലേ?
2: 3 വയസ്സ്. അപ്പൊ കുട്ടിക്കിപ്പോ 10 കിലോ വെയിറ്റ് കുട്ടിക്കുള്ളൂ. അപ്പൊ തീരെ കുറവല്ലേ ഡോക്ടർ? അത്
0: 10 കിലോ വെയിറ്റ് എന്ന് പറയുമ്പോഴേ കുറവ് തന്നെയാണ്. 3 വയസ്സിന് വേണ്ട വെയിറ്റ് 14 കിലോയാണ്. അതായത് നമുക്ക് 1 വയസ്സ്, അതായത് നമ്മൾ സാധാരണ കണക്കാക്കുന്നത് സാധാരണഗതിയിൽ 1 വയസ്സാകുമ്പോൾ 9-ഉം 10-ഉം ഇടയ്ക്കായിരിക്കും വെയിറ്റ്. ഇനി 1 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷവും കഴിയുംതോറും 2 കിലോ വെച്ചാണ് കൂടുന്നത്. അതായത് 2 വയസ്സിന് 12 കിലോ, 3 വയസ്സാകുമ്പോൾ 14 കിലോ, 4 വയസ്സ് 16, 5 18, 6 20. ഈ രീതിയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴേ നമ്മുടെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം 3 വയസ്സായ കുട്ടിക്ക് 14 കിലോ വേണം. അതാണ് കറക്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത്.
2: കുട്ടി ആഹാരമൊക്കെ കഴിക്കാൻ കുറച്ച് പിന്നിലോട്ടാണ് ഡോക്ടർ.
0: അതെ.
2: അപ്പൊ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടർ വെയിറ്റ് കൂടാൻ വേണ്ടി നമ്മൾ ആഹാരമാണ് കൊടുക്കേണ്ടത്?
0: കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്ന ആഹാരം രുചികരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ, ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഉദാഹരണം, ഇപ്പം മെരശല്യം ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഭക്ഷണം കഴിക്കുന്നത് കുറവ് വരാം. 2, വിളർച്ച രോഗമുണ്ടെങ്കിൽ കുഞ്ഞ് കഴിക്കുന്നത് ഭക്ഷണത്തിൽ കുറവ് വരാം. ആക്ടിവിറ്റി കുറവാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്, കുഞ്ഞിന് ഈ 3 വയസ്സായ ഒരു കുട്ടിക്ക് ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കുഞ്ഞൊന്ന് ബഹളം കാണിക്കുന്നു, കുന്ന് ഓടിച്ചാടി നടക്കുന്നു, ആ സമയത്ത് കുഞ്ഞിനെ നമ്മൾ വിലക്കുന്നു, നമ്മളൊരിക്കലും കളിക്കാൻ വിടുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും കുഞ്ഞിന് വിശപ്പ് കുറയും. വിശക്കാതെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും വിശപ്പ് കുറയും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇനി ഞാൻ പറയാൻ പോകുന്നതാണ്,
2: ഓക്കെ,
0: ആ നല്ലതാണ്. അപ്പം നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ടത് വിരശല്യമുണ്ടോ അല്ലെങ്കിൽ വിളർച്ചയുടെ രോഗമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. മാത്രമല്ല, ഒരു പ്രധാന കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ മൊബൈൽ ഉപയോഗം, TV ഉപയോഗം, കമ്പ്യൂട്ടർ ഉപയോഗം, ഇതിൽ ഏറ്റവും പ്രധാനം മൊബൈലാണ്. നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ കുഞ്ഞു ഇച്ചിരി എങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് മൊബൈൽ കാണിച്ച് ഭക്ഷണം കൊടുക്കുന്നത് ഒരു രീതിയിലും നല്ലതല്ല. മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇൻ ബിറ്റ്വീൻ ഫുഡ് എന്ന് പറയുന്നത്. നോർമൽ വീട്ടിലെ ഫുഡ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, എത്ര വിശപ്പുണ്ടോ ആ സമയത്തൊക്കെ കൊടുക്കാം. പക്ഷേ നമ്മൾ ഈ സ്നാക്കിംഗ് എന്ന് പറയും, അതായത് ബേക്കറി ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിശപ്പ് കുറയും. അപ്പോൾ നോർമൽ ഫുഡ് കുഞ്ഞ് കഴിക്കാതെയാകും. ഇടയ്ക്കുള്ള സമയങ്ങൾക്ക് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണമെന്ന് തോന്നുമ്പോൾ വെജിറ്റബിൾസ് കൊടുക്കാം, ഫ്രൂട്ട്സ് കൊടുക്കാം. പ്രത്യേകിച്ച് ഈ വെയിറ്റ് കുറയുന്ന കുട്ടികൾക്ക് ചെയ്യേണ്ട ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് ഉദ്ദേശിക്കുന്നത് വെള്ളരിക്ക പോലുള്ള സാധനങ്ങൾ കൊടുക്കാം, ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ കൊടുക്കാം. അതിൽ അല്ലാതെ കുഞ്ഞിടയ്ക്ക് വിശക്കും എന്ന് പറഞ്ഞിട്ട് ബേക്കറി സാധനം വാങ്ങി വച്ച് കൊടുത്താൽ, ഉദാഹരണം ഒരു ചിപ്സ് കഴിച്ചാൽ ഒരു ലഞ്ചേ അങ്ങ് മാറിക്കിട്ടും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ബേക്കറി ഫുഡ്, ഇപ്പം കൊതി വരുമ്പോൾ, അതായത് കുഞ്ഞിന് ഭയങ്കരമായിട്ട് ആഗ്രഹം പറയുന്നു, ഒരു പ്രാവശ്യം വാങ്ങിക്കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ബേക്കറിയിലെ ഫുഡ് വീട്ടിൽ വാങ്ങി റെഗുലറായിട്ട് വയ്ക്കുകയും അങ്ങനെ കൊടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ചെറിയ വിശപ്പ് വരുമ്പോഴേ കുഞ്ഞുങ്ങൾ ഒന്നോ രണ്ടോ ചിപ്സ് എടുത്ത് കഴിക്കും. കഴിക്കുമ്പോഴും ഓട്ടോമാറ്റിക്, എന്നിട്ട് വെള്ളവും കുടിക്കും, അത് കഴിഞ്ഞിട്ട് വിശപ്പ് അങ്ങ് പോകും. ഇതൊരു പ്രത്യേക പ്രശ്നമായിട്ട് നമ്മൾ കാണാറുണ്ട്, അതൊന്ന് അവോയ്ഡ് ചെയ്യുക. ബേക്കറി ഫുഡിൽ 2 പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ചിലർക്ക് പൊണ്ണത്തടിയിലോട്ട് പോകും. ആ പൊണ്ണത്തടിയിലോട്ട് പോകുന്നവരുടെ സ്വഭാവം കൂടെ പറയാം ഇവിടെ തന്നെ, കാരണം അവർ നോർമൽ ഫുഡ് എല്ലാം കഴിക്കും.

0: ചെയ്യും, എന്നിട്ട് ഇത് എക്സ്ട്രാ ഫുഡാക്കി മാറ്റും. ഇനി അണ്ടർ വെയ്റ്റ്, ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ, അതെന്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും നോർമൽ ഫുഡ് കഴിക്കേണ്ട സമയത്തായിരിക്കും ഈ ബേക്കറി ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ രണ്ട് സാഹചര്യങ്ങളിലും ദോഷം വരാറുണ്ട്. ചോദിച്ചോളൂ.
1: ഡോക്ടർ, 3 വയസ്സായ കുട്ടിക്ക് ദിവസം 2 മുട്ടകളോളം കൊടുക്കാമോ?
0: എത്ര മുട്ട വേണോ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാം, എത്ര ഫാറ്റ് വേണോ കൊടുക്കാം. കാരണം കൊളസ്ട്രോളൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്, ശരീരത്തിൽ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു രീതിയിലും റെസ്ട്രിക്ഷൻ്റെ ആവശ്യമില്ല. കുഞ്ഞെത്ര മുട്ട കഴിക്കുന്നോ കൊടുക്കുക, എത്ര ഇറച്ചി കഴിക്കുന്നോ കൊടുക്കുക, എത്ര മീൻ കഴിക്കുന്നോ കൊടുക്കുക. ഒരു മടിയും വിചാരിക്കേണ്ട.
2: സാർ, ഇപ്പോൾ നമ്മൾ സ്നാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്ക് ടൈം ഉണ്ട്, രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ആരോഗ്യകരമായ സ്നാക്സുകൾ എന്തൊക്കെയാണെന്ന് നിർദ്ദേശിക്കാമോ?
0: ഏറ്റവും നല്ല നല്ല സ്നാക്സ് എന്നുള്ള ആ പോയിന്റിലാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഉദാഹരണം വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് കൊടുക്കാം, നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനോടൊപ്പമുള്ള പേരെല്ലാം എനിക്ക് ഓർമ്മ വരുന്നില്ല എങ്കിലും ഇപ്പം ചില സാധനം ഉണ്ടല്ലോ, പർക്കോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞിന് ഇഷ്ടമുള്ളത് കൂടെ ആയിരിക്കണം. ഇനി സീസണിലും കൂടെ നമ്മൾ ചിന്തിക്കണം. ഉദാഹരണം മാങ്ങാക്കാലം വരുമ്പോഴത്തേനും മാങ്ങ കട്ട് ചെയ്ത് കൊടുക്കും, പലർക്ക് ഇഷ്ടമായിരിക്കും. കുറച്ച് മാങ്ങ, കുറച്ച് നാരങ്ങ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്താണോ സീസണലായിട്ട് വളരെ വില കുറഞ്ഞ രീതിയിൽ മാർക്കറ്റിൽ കിട്ടുന്നത്, വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. പഴങ്ങൾ കൊടുക്കാം, നമ്മുടെ കർഷകർക്കും ഒരു പരിധിവരെ അതൊക്കെ ഗുണം ചെയ്യും. പിന്നെ പഴവർഗ്ഗങ്ങൾ, ഇപ്പം അത് ഒരു പഴവും പ്രത്യേകിച്ച് നോക്കണ്ട, ഏറ്റവും നല്ല പഴമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരുന്നതാണ്, അതായത് മാങ്ങ, ചക്ക, പേര, മുന്തിരിപ്പഴം, ഈ ശീതൽപ്പഴം എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ ഫാഷൻ ഫ്രൂട്ട്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട്, ഇപ്പം പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ റംബുട്ടാൻ വരുന്നുണ്ട്, മാംഗോസ്റ്റീൻ വരുന്നുണ്ട്. ഇത്തരം ഫ്രൂട്ട്സുകളൊക്കെ തന്നെ ഉള്ളത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമൽ നമ്മൾ ശരിക്കൊരു പ്രോപ്പർ മീലെന്ന് പറയുന്നത് 3 നേരമാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഈ 3 നേരത്തെ ഭക്ഷണത്തിൻ്റെ കഴിക്കുന്നതിൻ്റെ അളവ് ഒട്ടും കുറയില്ല ഈ സ്നാക്കിങ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറി ഫുഡ് തന്നെയാണ്. കാരണം 2 രീതിയിൽ ദോഷം ചെയ്യുന്നുണ്ട്. ഓർക്ക് ചിലർക്ക് പൊണ്ണത്തടിയിലോട്ട് പോകും, ചിലർക്ക് അണ്ടർ വെയ്റ്റിലോട്ട് പോകും. ഇപ്പം പറഞ്ഞ സിറ്റുവേഷൻ അണ്ടർ വെയ്റ്റിലോട്ട് പോയി, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുകയും. ഇനി വേറൊരു എളുപ്പമാർഗ്ഗം ചെയ്യാം, പല പേരൻസിനും ഇപ്പം പല സമയപരിമിതികളൊക്കെ ഉണ്ട്, മുട്ട കൊടുക്കാം. മുട്ട തന്നെ നമുക്കിപ്പം ഒരു എല്ലാ ദിവസവും ബോയിൽഡായിട്ട് കൊടുക്കണമെന്നില്ല, ചില ദിവസം പൊരിച്ചു കൊടുക്കാം, കറിവെച്ച് കൊടുക്കാം, പല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അതായത് കുഞ്ഞിനും പാരൻസിനും കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഫുഡാണ് സ്നാക്കിങ്ങിന് കൊടുക്കുന്നതിന് ഏറ്റവും നല്ലത്.
2: ഈ മുട്ട സാർ നേരത്തെ പറഞ്ഞ പോലെ എത്ര വേണോ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല, വളരുന്ന കുട്ടികൾക്ക് പ്രശ്നമില്ല.
0: ഒരു കുഴപ്പമില്ല, മുട്ട വളരെ വളരെ ഒരു ഒരു നമുക്കൊരു സേഫായിട്ടുള്ളൊരു ഫുഡായിട്ടാണ് ഇപ്പം കാണുന്നത്. കാരണം എല്ലാം ഒത്തിരി ന്യൂട്രിയൻസ് ഉള്ളതാണ്. പണ്ട് ഇടയ്ക്ക് വളരെ പണ്ടൊക്കെ പാലിനെ അതുപോലെ പറഞ്ഞിരുന്നു, പക്ഷെ പിന്നെ അത് മനസ്സിലായി പാല് പശുവിനുള്ളതാണ്. പക്ഷെ മുട്ട ഒരു സമീകൃത ആഹാരം പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം നമുക്ക് അതിൽ പ്രോട്ടീനുണ്ട്, ഫാറ്റുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ട ഒരിക്കലും അതൊരു നെഗറ്റീവായിട്ട് കാണേണ്ട. പിന്നെ കഴിക്കുന്നതിന് പരിധിയുണ്ട്. ഇപ്പം നമുക്കൊരു നമുക്കെന്നെ അറിയാം, മസ്കുലറായിട്ടുള്ള ജിംനേഷ്യത്തിലൊക്കെ ബോഡി ബിൽഡേഴ്സൊക്കെ 40 മുട്ട 50 മുട്ടയൊക്കെ കഴിക്കാറുണ്ട്. കാരണം അതിന് അവിടെയും മനസ്സിലാക്കേണ്ടത് പ്രോട്ടീൻ ഇഷ്ടം പോലെ ഉള്ള റിച്ച് പ്രോട്ടീൻ റിച്ചാണ് മുട്ട. അതായത് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റുമായിട്ട് വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും എത്രയോ ഉപരിയായിട്ട് അതുവഴി പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വളരെ ഒരു മുട്ട നല്ലതാണ്. അതുപോലെ ചിക്കൻ നല്ലതാണ്. ചിക്കനെയൊന്നും അങ്ങനെ മോശമായിട്ട് കാണേണ്ട കാര്യമില്ല.
2: പക്ഷേ അതെങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടെ.
0: അതെ, നമ്മൾ അനാവശ്യമായിട്ട് ക്വാളിറ്റി ഇല്ലാത്ത ഓയിലിൽ കുക്ക് ചെയ്തതേ ഉള്ളൂ. അതായത് വീട്ടിൽ ചെയ്യണം. നമ്മളിപ്പം വെളിയിൽ ഇപ്പം ഫാസ്റ്റ് ഫുഡിലൊക്കെ പോകുമ്പോഴേ ഉള്ള പെട്ടെന്ന് ഫാസ്റ്റായിട്ടല്ലേ അവർ ചെയ്യുന്നത്. മാത്രമല്ല അതിൽ പ്രത്യേകിച്ച് ഗുണമുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. വൈറ്റമിൻസ് പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും, കാരണം അത്രയും ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഓയിൽ തന്നെ റിപ്പീറ്റഡ് യൂസ് വരെയാണെങ്കിലും എന്താണോ ഗുണം അതിനേക്കാളും ദോഷത്തിലോട്ട് പോകും. അതുകൊണ്ട് കുക്കിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആ പേര് പറഞ്ഞോളൂ.
3: മീനു കരീപ്രയെന്നാണ് വിളിക്കുന്നത്.
2: ഓക്കെ, സംസാരിച്ചോളൂ.
3: ഡോക്ടർ, എന്റെ കുഞ്ഞിന് 2 വയസ്സുണ്ട്.
0: മീനുവിന്റെ കുഞ്ഞിനെ കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞല്ലേ. മീൻ 2 വയസ്സുള്ള കുഞ്ഞുണ്ട്, പറഞ്ഞോളൂ. ഇനി
3: കുഞ്ഞിന് ഓട്സ് കൊടുക്കാമോ? കുറുക്ക്
0: തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ, ഒരു കുഴപ്പമില്ല കൊടുക്കാം.
3: 2 നേരം കൊടുക്കുന്നു, രാവിലെയും വൈകിട്ടും, കുഴപ്പമില്ല. വെയിറ്റ് കുറയത്തൊന്നുമില്ലല്ലോ.
0: കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഓട്സ് കൊടുക്കാനായിട്ടുള്ള തീരുമാനം

0: എങ്ങനെ എടുത്തു?
1: അത് മറ്റ് കുറുക്ക് മധുരം അധികം ഇഷ്ടമല്ല, അങ്ങനെ പാലൊഴിച്ച് ഇത് കുറുക്കിയിട്ട് അങ്ങനെ കുടിക്കരുത്.
0: കുഴപ്പമില്ല,
1: അങ്ങനെ അങ്ങനെ കൊടുത്തോളാം.
0: ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് കൊടുക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഓട്സ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഓട്സ് എന്ന് പറയുമ്പോൾ കാണേണ്ടത് നമ്മൾ മറ്റ് ഉള്ള കാർബോഹൈഡ്രേറ്റിനെ പോലെയൊക്കെ ചിന്തിച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മുടെ ചോറ് കൊടുക്കുന്ന പോലെയോ കപ്പ കൊടുക്കുന്ന പോലെയോ ഗോതമ്പിൽ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുന്ന പോലെയോ ഒരു ഭക്ഷണമായിട്ട് ചിന്തിച്ചാൽ മതി. അത് ഒരു രീതിയിലും ദോഷമുള്ളതൊന്നുമല്ല, പ്രത്യേകിച്ച് ഓവറായിട്ടുള്ള ഗുണവും അതിൽ നമുക്ക് കാണാൻ പറ്റുകയില്ല. മറ്റേതൊരു ഫുഡിനെ പോലെ കണ്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല.
1: വീറ്റ് കുറയൊക്കെയൊന്നുമില്ലല്ലോ.
0: അത് അളവനുസരിച്ചിരിക്കും. നമ്മൾ ഏത് ഫുഡും കുറച്ചളവാണ് കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയും, സാധാരണ കഴിക്കേണ്ട രീതിയിൽ കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കൂടും. പക്ഷേ ഈ ഓട്സിനൊക്കെ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു അഡൾട്ട്സിന് വണ്ണം കൂടിയ ആൾക്കാരും വെയിറ്റ് കുറയ്ക്കാനായിട്ട് കഴിക്കുന്നതാണ് ഓട്സ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്സ് ആകുമ്പോൾ നമ്മൾ കുറച്ചേ കഴിക്കൂ, അളവ് വളരെ കുറച്ചേ കഴിക്കൂ, അത് മതി, അതിൽ നമ്മൾ തൃപ്തരാകും. പക്ഷേ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഇപ്പം വളരേണ്ട പ്രായമാണ്. അതിനനുസരിച്ച് ഓട്സ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു നെഗറ്റീവ് പോയിന്റ് ഇതാണ്, കുഞ്ഞ് എത്രത്തോളം ക്വാണ്ടിറ്റി, ഇപ്പം നമ്മളൊരു ചോറ് കഴിക്കും പോലെയോ അല്ലെങ്കിൽ കപ്പയും ചോറും കൂടെ കഴിക്കും പോലെയോ ഇഡ്ഡലി ദോശ കഴിക്കും പോലെയോ ഉള്ള ക്വാണ്ടിറ്റി കുഞ്ഞ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയും. പക്ഷേ ദോശയും ഇഡ്ഡലി കഴിക്കും പോലെയോ അല്ലെങ്കിൽ ചോറ് കഴിക്കും പോലെയോ ഓട്സ് കഴിച്ചാൽ വെയിറ്റ് കുറയേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ പറഞ്ഞത്? അളവാണ് പ്രധാനം, അളവാണ് ഇതിൽ പ്രധാനം, അല്ലാതെ ഐറ്റം ഏത് എന്നുള്ളതല്ല പ്രധാനം.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഒരു സംശയമുള്ളത്, ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ചോറെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് മിക്സിയിൽ അരച്ചു കൊടുക്കും, അത് എത്രത്തോളം, അത് അതിൻ്റെ ആവശ്യമുണ്ടോ? ശരിക്കും
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. എല്ലാം എൻ്റെ മുമ്പ് കൺസൾട്ടേഷന് വരുന്ന എല്ലാവരുടെയും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ അപ് ടു 6 മന്ത്സ്, 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ, വെള്ളം പോലും പാടില്ല. 6 മാസം കഴിഞ്ഞാൽ ഇതങ്ങ് മാറ്റുകയാണ്. ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു ഒരു സപ്പോർട്ടീവ് ആകുന്നുള്ളൂ. മുലപ്പാൽ ഫുഡല്ല, ഫുഡായിട്ട് അതിനെ എടുക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പൂർണ്ണമായിട്ട് പറയുകയല്ല, നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ 1 വയസ്സ് വരെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒരു സപ്പോർട്ട് വേണം മിനിമം. പക്ഷേ പ്രധാന ഫുഡായിട്ട് മാറുന്നത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്. ഇനി ഈ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഫുഡിനെ കാണണം, ഫുഡിനെ കാണണം, അത് തൊട്ട് ഫീല് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫുഡ് എടുത്തിട്ട് വായിലോട്ട് പോകുമ്പോൾ ഉള്ള മൂവ്മെൻറ്റ്, അതായത് ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ, ഹാൻഡ് ഐ കോർഡിനേഷൻ, ഇതെല്ലാം പ്രധാനമാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചിട്ടാണ് ഒരു ഫുഡ് വായിലോട്ട് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തരികളുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് കുഞ്ഞ് കുഞ്ഞു ആരായാലും നമ്മളായാലും ചവയ്ക്കും, കാരണം വീണ്ടും അതിനെ സ്മാഷിംഗ് ആണ്, അത് വീണ്ടും അതിൻ്റെ തരി സൈസ് ചെറുതാക്കലാണ്, ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ വായ്ക്ക് ഉള്ള മസിൽസിനെല്ലാം നമ്മൾ എക്സസൈസ് കൊടുക്കുകയാണ്, അവിടെ ആക്ടിവിറ്റി കൊടുക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് സോളോ ചെയ്യുന്നു. ഇത് മിക്സിയിലടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് എല്ലാം തീരുകയാണ്. മിക്സിയിലടിച്ച് ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന പാരൻസ് ചെയ്യുന്നത് എന്താണ്? വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, കുഞ്ഞ് വിഴുങ്ങുന്നു. മിക്കവാറും ഈ ഇത്തരം ക്യാരക്ടേഴ്സ് ഉള്ള പാരൻസ് ചെയ്യുന്ന ഒരു മൊബൈലിൽ കൂടെ മുമ്പ് വെച്ച് കൊടുക്കും. അതായത് കുഞ്ഞ് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അമ്മ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, കുഞ്ഞ് വിഴുങ്ങുന്നു. വേറെ പ്രോസസ്സ് ഒന്നും നടന്നിട്ടില്ല. കുഞ്ഞിൻ്റെ ബുദ്ധി വികാസത്തെയാണ് അമ്മ അതോടെ ചെറുക്കുന്നത്. ഒരു കാരണവശാലും മിക്സി പ്രിപ്പേർഡ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനുമേ നമ്മൾ പലതും മിക്സി ഉപയോഗിക്കാറുണ്ട്, അരകല്ലെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് മിക്സി ഉപയോഗിക്കുന്നതിനെ പോലെ ദോഷം വേറെ ഒന്നുമില്ല. ചെയ്യാം, കൈകൊണ്ട് സ്മാഷ് ചെയ്യാം. എല്ലാ അമ്മമാരും പണ്ട് മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ്, കൈകൊണ്ട് സ്മാഷ് ചെയ്ത് ഓരോ ഫുഡ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ചോറായാലും ആ നമ്മൾ ഒരു അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ചോറായിട്ട് കഴിച്ചിട്ട് നമ്മുടെ വായിലിട്ട് ചവച്ചരച്ച് വിഴുങ്ങും. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തരി നിലനിൽക്കുകയും കുഞ്ഞിൻ്റെ ഈ ഹാൻഡ് ഐ കോർഡിനേഷൻ, ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ പ്ലസ് ഗ്രൈൻഡിങ് അറ്റ് മൗത്ത്, വായിൽ വെച്ച് ചവച്ചരയ്ക്കുന്ന പ്രോസസ്സ് എന്നിട്ട് വിഴുങ്ങുന്ന പ്രോസസ്സ്, എല്ലാ പ്രോസസ്സും ഒന്നിച്ച് കുഞ്ഞിന് മനസ്സിലാക്കാനും അത് പ്രായോഗികത്തിലെത്തിക്കാനും ഗുണം ചെയ്യും. അതുകൊണ്ട് മിക്സി ബാൻ ചെയ്യുന്നതാണ് നല്ലത്.
2: അപ്പോൾ കുട്ടികൾ കളിസ്ഥലങ്ങളിൽ വെച്ച് അവർക്കുണ്ടാകുന്ന ചെറിയ പരിക്കുകൾ, ചതവുകൾ, ഇപ്പോൾ സ്കൂളിൽ ഓടിച്ചാടിയൊക്കെ കളിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വീണിട്ട് ചതവും മുറിവും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിലൊന്നും കൊണ്ടുപോകേണ്ടെന്ന് ആവശ്യമില്ലാത്ത

0: അത്തരം മുറിവുകളെ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് പ്രാഥമിക ശുശ്രൂഷകൾ എന്താണ് ചെയ്യേണ്ടത്?
1: തീർച്ചയായിട്ടും ഇപ്പം മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട സംവിധാനം കൂടെ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും എല്ലാവരും ട്രെയിൻഡാണ് പല കാര്യങ്ങളിലും. അതുകൊണ്ട് അതൊരു ഡിസ്കഷനിൽ വലിയൊരു ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മളൊരു കുഞ്ഞ് ഒന്ന് വീണു വീണു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഫ്രാക്ചർ ഉണ്ടോ ഇല്ലയോ, ഇഞ്ചുറി എത്രത്തോളം വലിപ്പമുണ്ട്. ഇപ്പോൾ വലിയ ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ തന്നെയാണ് നല്ലത്, പക്ഷെ അനക്കാതെ. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ അണ്ടർലൈൻ ഫ്രാക്ചർ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ സ്കൂൾ നേഴ്സോ ഉണ്ടെങ്കിൽ അവരെ കാണിക്കുകയും ഉടനെ അതിനെ കുഞ്ഞിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇനി മൈനർ ചെറിയ അബ്രേഷൻസ് എന്നു പറയും, ഇപ്പം തൊലി മാത്രം മുറിഞ്ഞു പോയി, ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ആൻറ്റിബയോട്ടിക് ഓയിൽമെൻറ്റ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വാഷ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ട് ഒരു ഓയിൽമെൻറ്റൊക്കെ പുരട്ടി കുഞ്ഞിനെ വെറുതെ വിടാം, വീണ്ടും സ്കൂളിൽ ഇരുത്തുക. ഉടനെ തന്നെ ഒരു ചെറിയ മുറിവ് വന്ന ഉടനെ പാരൻസിനെ വിളിച്ചിട്ട് വെറുതെ പാരൻസിനെയും ശല്യം ചെയ്ത് നാട്ടുകാരെ എല്ലാം ശല്യം ചെയ്യേണ്ട കാര്യമില്ല. അതൊരു സിമ്പിൾ കാര്യമായിട്ട് കാണുക. പഴയ കാലങ്ങളിൽ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇനി ഫ്രാക്ചർ പോലുള്ള സിറ്റുവേഷൻസ് വന്നാൽ ഞാൻ ആൾറെഡി പറഞ്ഞു, എന്നിരുന്നാലും ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാം, ഇമ്മൊബിലൈസേഷൻ വളരെ പ്രധാനമാണ്. ഏത് പൊസിഷനിലാണോ കുഞ്ഞ് കിടക്കുന്നത് അതേ പൊസിഷനിൽ തന്നെ കുഞ്ഞിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കുഞ്ഞിൻ്റെ ആരോഗ്യം നമുക്ക് നിലനിർത്താനായിട്ട്.
0: അപ്പോൾ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ആ, എന്റെ പേര് അനിൽകുമാർ എന്നാണ്. ട്രിവാൻഡ്രം പോത്തൻകുട സ്ഥലം.
0: ആ, സംസാരിച്ചു
2: സാർ. നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം, പറഞ്ഞോളൂ.
2: സാർ, ഞാൻ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുവായിരുന്നു സാർ. അപ്പൊ ഈ മൊണ്ടിനീരിന്റെ പ്രതിരോധ കുത്തിവെപ്പിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്റെ മോന് ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 14 വയസ്സ്. ഞാൻ ഇതുവരെ അത് എടുത്തിട്ടില്ല. അത് മാൻഡേറ്ററി ആണോ സാർ?
1: അത് അതാണല്ലോ നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും MMR വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി എടുക്കുക. നമുക്ക് ട്രിവാൻഡ്രം കാരനായതുകൊണ്ട് സ്ഥലവും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗവൺമെൻറ് SIT ഹോസ്പിറ്റലിൽ വാക്സിനേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ ഈ വാക്സിനേഷൻ തരും, പക്ഷേ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. കാരണം ഇത് ഗവൺമെൻറ് നാഷണൽ പ്രോഗ്രാമിൻ്റെ പോളിസിയിൽ വരുന്നതല്ല. അതുകൊണ്ട് അത് നിങ്ങൾ എടുക്കുക, കുഞ്ഞുങ്ങൾക്ക് എടുക്കുക മാത്രമല്ല എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യണം. നല്ല ഒരു വാക്സിനേഷൻ ആണ്. ഫാമിലി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമില്ല. എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഒരു കാരണവശാലും ആവശ്യമില്ല. ഓൾറെഡി അസുഖം വന്നവർക്ക്, ഉദാഹരണം എനിക്കും വന്നിട്ടുണ്ട്, ഈ വന്നവർക്ക് ഇത് ആവശ്യമില്ല. ഇല്ല, കാരണം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞു. മാത്രമല്ല നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് രണ്ട് കുഞ്ഞുങ്ങളുള്ളത്.
0: ഇപ്പോൾ സാർ, നമുക്ക് സ്കൂളിൽ വെച്ച് ഇപ്പോൾ കുട്ടികൾ നേരിടുന്ന ബുള്ളിങ്, ഇപ്പോൾ പഠനപരമായിട്ടോ ഇപ്പോൾ പിയർ ഗ്രൂപ്പിൻ്റെ അടുത്ത് നിന്ന് ഫ്രണ്ട്സ് ആണെങ്കിലോ എന്തെങ്കിലും ഇപ്പോൾ സാറുമാരാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുട്ടികൾ അത് വളരെ പെട്ടെന്ന് ബാധിക്കാറുണ്ട്. മാനസികമായിട്ടൊരു വളരെ വിഷമമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? സ്കൂളിൽ നിന്നുണ്ടാകുന്ന ഇതുപോലെയുള്ള വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും?
1: അത് ഒന്ന് ആദ്യം തിരിച്ചറിയുന്ന ഒരു സൈഡിൽ ഇരിക്കട്ടെ. അതിനു മുമ്പേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ഇത് ഇങ്ങനെ തോന്നാതിരിക്കുക. കാരണം ഈ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് തുടങ്ങിയ കാര്യമൊന്നുമല്ല. ഞാൻ ഇച്ചിരി പച്ചയായിട്ട് പറയുകയാണ്. കാരണം ഞാൻ നമ്മളെല്ലാം ഇത് അനുഭവിച്ച് കഴിഞ്ഞവരാണ്. സ്കൂളിലാകുമ്പോൾ കുറച്ച് ബുള്ളിങ് ഒക്കെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും. അതിനെ നമ്മളൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു എന്താണ് ലാക്കിങ്? കളിസമയം. കുട്ടികൾ, അതായത് കുട്ടികൾക്ക് ഒരു ഫിസിക്കൽ കളി, PT പീരീഡ് എന്ന് പറയുന്ന സാധനം എനിക്ക് അബോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇപ്പം കൂടിയോ എന്ന് അറിഞ്ഞുകൂടാ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളാകുമ്പോൾ പരസ്പരം ബുള്ളി ചെയ്യും, അത് നോർമൽ തിങ് ആണ്. പക്ഷേ അത് മാറും, അവർ തമ്മിൽ വീണ്ടും ഇടപഴകി, അവർ കളിച്ച് പരസ്പരം തമാശ പറഞ്ഞ് അങ്ങ് പോകും. അതിനൊരു പാരൻസ് അവർ ഒരു അവരുടേതായ രീതിയിൽ അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കുകയും പാരൻസ് പോയി പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് മിക്കവാറും ഈ പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന കൗമാര പ്രായക്കാർക്കാണ്. മറ്റ് അതിനു മുമ്പേ ഒന്നും വലിയൊരു പ്രശ്നമില്ലാതെ ഈ കാര്യങ്ങളിൽ പോകുന്നത്. എന്നാലും ഇനി നമ്മൾ മാഡം ചോദിച്ച അതേ ആ ഒരു പ്രശ്നത്തിലോട്ട് വരാം. എങ്ങനെ പാരൻസിന് മനസ്സിലാക്കാം എന്നുള്ള ഒന്ന് രണ്ട് ക്ലൂസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത്, ഒരു കുഞ്ഞ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, പെട്ടെന്ന് പഠിത്തത്തിൽ വ്യത്യാസം വരുന്നു. നന്നായി

0: നിങ്ങൾ പറയാനുള്ള എല്ലാവർക്കും അവസരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ അത് വേണം. പി ടി എ മീറ്റിംഗ് വഴി തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. വേറൊരു കാര്യം, ഇപ്പം ഇതിനോടൊപ്പം ഇപ്പം ചോദിച്ച കാര്യം അല്ലെങ്കിൽ പോലും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, നമ്മളൊരു കുട്ടികൾക്ക് കൊടുക്കുന്ന ബിറ്റ്വീൻ ക്ലാസ്സിൻ്റെ ഇൻ്റർവെൽ ടൈം എന്ന് പറയുന്നത് എനിക്കൊന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ, 10 മിനിറ്റൊന്നും കിട്ടത്തില്ല, എത്ര ടോയ്ലറ്റ്സ് കാണും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ ടോയ്ലറ്റ് സംവിധാനം വളരെയധികം കൂട്ടേണ്ടതും അത്യാവശ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പണ്ട് കാലങ്ങളെപ്പോലെ ഇപ്പം ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ടോയ്ലറ്റ് ഇല്ലായിരുന്നു, പക്ഷെ നമ്മൾ പുറത്ത് പോയിട്ട് മൂത്രം ഒഴിക്കുമായിരുന്നു, നമുക്കതൊരു ഇൻഹിബിഷനോ ഒരു ആ ഒരു സൊസൈറ്റി അല്ലായിരുന്നു അന്ന്. ഇന്നങ്ങനെയല്ല, കുട്ടികൾ ടോയ്ലറ്റിലാണ് പോകുന്നത്, വീട്ടിലെ അവർ അങ്ങനെ ട്രെയിൻഡാണ്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ കൂട്ടേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇത് വളരെ പ്രധാനമാണ്. ബുള്ളിങ്ങിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം, പാരൻസും മനസ്സിലാക്കണം, ടീച്ചേഴ്സും മനസ്സിലാക്കണം. ഒരു പ്രധാനമായിട്ടുള്ള ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള എളുപ്പമാർഗമെന്ന് പറയുന്നത് വീട്ടിലിരുന്ന് കഴിക്കുന്ന ഭക്ഷണമാണ്. അതായത് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും പാരൻസും കുട്ടികളും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കണം. അത് ടി വിയുടെ മുമ്പേ ഇരുന്ന് ആകരുത്. കാരണം ഒരു ടി വിയുടെ മുമ്പേ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ അതിലോട്ട് പോകും, കഴിക്കുന്നത് വീണ്ടും മെക്കാനിക്കലാകും. നേരെ മറിച്ച് ഇവരല്ലാതെ പാരൻസും കുട്ടികളും മാത്രമായിരിക്കണം, ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, സംസാരം ഉണ്ടാകും. സംസാരിച്ചു ഉറച്ച് സംസാരിക്കാനല്ലല്ലോ, വീട്ടിലെ സംസാരമാണ്. അവിടെ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടിയെ കുറ്റം പറയാനായിട്ട് ഒരു കുറ്റവും ആ സമയത്ത് പറയാൻ ശ്രമിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത സമയം ഉപയോഗിക്കണം. ഡൈനിങ് ടേബിളിന് മുമ്പ് ഇരുന്ന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്കിപ്പം വിശപ്പില്ല, ഞാൻ പിന്നെ കഴിക്കാം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊരു അവർക്കൊരു എൻജോയ്മെൻറ്റ് ലെവലിലോട്ട് വരുന്ന ഒരു സാഹചര്യം പാരൻസ് തന്നെ ഉണ്ടാക്കി ആ സമയം എപ്പോഴും ഒരു കുഞ്ഞ് പറയുന്നതിന് ഒരു എൻകറേജിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പാരൻസിന് നല്ലത്. ഇനി പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരെന്ന് മാത്രം പറയുന്നത് ശരിയല്ല. ഏത് കുട്ടികളായാലും ചിലപ്പോൾ അവർക്ക് അവരുടെ സ്കൂളിനെ പറ്റിയുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പിയേഴ്സിനെ പറ്റിയുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പറ്റിയുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ മൊളസ്റ്റേഷൻസ് ആയിരിക്കാം. എന്ത് കാര്യങ്ങളാണോ കംപ്ലൈൻ്റ് പറയുമ്പോൾ നേരെ നിനക്ക് അങ്ങനെ തോന്നിയതായിരിക്കും, നീ അത് ശ്രദ്ധിച്ചാൽ മതി. നേരെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്ത് പറ്റുന്നു, നമ്മൾ ഈ നമ്മുടെ അടുത്ത് നാം വിശ്വസിച്ച്, അതായത് ഒരു പാരൻറ്റിനടുത്ത് എനിക്ക് ഒരു പ്രൊട്ടക്ഷൻ എൻ്റെ എല്ലാം വന്ന് വിചാരിച്ച് വന്ന് പറയുമ്പം നേരെ ബ്ലെയിം ആ കുട്ടിയിലോട്ട് നമ്മൾ വിടുകയാണ്. അത് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ഉണ്ടായോ, അങ്ങനെ ഉണ്ടായെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഈ ബുള്ളിങ് തന്നെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. മാത്രമല്ല, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുകയും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നമുക്ക് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാനും സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
1: അതുപോലെ തന്നെ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം.
2: ഹലോ
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. അവസാനത്തെ കോളാണ്, പെട്ടെന്ന് ചോദിക്കണേ, പേര് പറയണേ.
2: കൃഷ്ണകുമാരിയാണ്. 4 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്, 4 വയസ്സും 3 മാസവും. 4 വയസ്സും 3 മാസവും. അപ്പൊ ഈ മുണ്ടിനീറ്റിന്റെ ഇഞ്ചക്ഷനെ കുറിച്ച് എനിക്ക് ഇതുവരെ കറണ്ടില്ലായിരുന്നു, കേൾക്കാൻ പറ്റിയില്ല. എത്ര വയസ്സിലെടുക്കണ്ടെന്നൊക്കെ?
0: മുണ്ടിനീറ്റിനെ പറ്റിയുള്ള ഇഞ്ചക്ഷന് നമുക്ക് ശരിക്കും കൊടുക്കുന്നത് ആദ്യത്തെ ഡോസ് 9-ാം മാസവും പിന്നെ 1.5 വയസ്സ്, അതിനുശേഷം പിന്നെ നമ്മൾ 5 വയസ്സിലും കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോഴ് ഗവൺമെന്റ് തലത്തിൽ മുണ്ടിനീറ്റിന് വാക്സിനേഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ പോയി വാക്സിനേഷൻ എടുക്കണം. മിക്കവാറും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നമുക്ക് അടുത്ത കാലത്ത് മുണ്ടിനീരിൻ്റെ അസുഖം നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം മുണ്ടിനീരിൻ്റെ വാക്സിനേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് അഥവാ നമ്മൾ ഗവൺമെൻറ്റിൽ MR വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, MMR വാക്സിനേഷൻ വീണ്ടും പോയി എടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും.
2: 9 മാസം 1.5 വയസ്സ് 5 വയസ്സ്.
0: അതെ അതെ അതെ, ഒന്നേകാൽ വയസ്സിന് നമ്മൾ എടുക്കും സെക്കൻഡ് ഡോസ്.
1: MMR വാക്സിനെ കുറിച്ചാണ്, അത് ഏത് സമയത്തും എടുക്കാം? MMR വാക്സിൻ ഏത് സമയത്തും എടുക്കാമെന്നാണ് ഡോക്ടർ പറയുന്നത്.
0: അതെ അതെ, ഇപ്പൊ 4 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ ധൈര്യമായിട്ട് പോയി എടുക്കാം, തീർച്ചയായിട്ടും എടുക്കണം, എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
2: 9 മാസം 1.5 വയസ്സ് 5 വയസ്സിനാകും.
0: അതെ അതെ അതെ, അകമൊന്നല്ല, അതിനുശേഷവും എടുക്കാം, അഡൽറ്റ് ആയാലും എടുക്കാം, എപ്പോഴാണോ വാക്സിനേഷൻ എടുക്കാം. ഇപ്പൊ മുണ്ടിനീരുണ്ടെങ്കിൽ അത് മുണ്ടിനീരാണെന്ന് കൺഫേം ചെയ്താൽ എടുക്കേണ്ട കാര്യമില്ല. അല്ല, വേറെ നാട്ടിലുണ്ടല്ലോ, അപ്പൊ എടുക്കുക, വാക്സിനേഷൻ എടുക്കുക.
2: നമ്മുടെ പ്രദേശത്തുണ്ടെങ്കിലേ നമുക്ക് വിഷമമല്ലേ.

0: അതെ അതെ
1: അതെ ശരി
0: തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
2: സാർ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ കുട്ടികൾ സ്കൂളിലും അംഗനവാടികളിലൊക്കെ ഒരുപാട് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇരിക്കുന്നത് കാരണം ഈ പേൻ ശല്യം ചൊറി തുടങ്ങിയ ചർമ്മ രോഗങ്ങൾ കൂടുതലായിട്ട് പടരാനുള്ള സാധ്യതയുള്ളു. ഒരു അപ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇല്ലാതിരുന്നാലും അവിടെ പോയിട്ട് അത് കിട്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഈ പേൻ ശല്യം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് മാനേജ്
0: ചെയ്യാനായിട്ട്? മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് പേനുമായിട്ട് വരികയാണെങ്കിൽ ആ കുട്ടിക്കല്ല പേന്, വീട്ടിലുള്ളവർക്ക് പേനുണ്ട്. അപ്പം നമ്മളെപ്പോഴും കുട്ടികളെയാണ് ബ്ലെയിം ചെയ്യുന്നത്. കുട്ടികളിൽ നിന്ന് പല പേരൻസിൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ ചെയ്യുന്നു, അവൾ കൊണ്ടുവരുന്നതാണെന്ന്, അവൾ കൊണ്ടുവരുന്നതല്ല ഇവർ കൊടുത്തയക്കുന്നതെന്നേ ഞാൻ പറയാറുള്ളൂ. എപ്പോഴും നമ്മൾ കുട്ടികളെയല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അഡൾട്ട്സിനെയാണ്, ഇൻക്ലൂഡിങ് വിരശല്യം ഞാൻ പറയുന്നതാണ്. കാരണം കുട്ടികളെക്കാട്ടിലും വിരശല്യം ഉണ്ടാക്കുന്ന അഡൾട്ട്സാണ്. കാരണം വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് കൂടുതലും ആരാണ്? അഡൾട്ട്സാണ്. അപ്പം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കുട്ടികൾക്ക് മാത്രമല്ല കിട്ടേണ്ടത്, ഇത് ഇത്തരം ട്രീറ്റ്മെൻറ്റ് പാൻ ശല്യം വിരശല്യം ഇത്തരം ട്രീറ്റ്മെൻറ്റുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അഡൾട്ട്സിനും കൊടുക്കണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഷാമ്പൂ ഒക്കെ ഉണ്ട്. അത് കൊച്ചിൻ്റെ കണ്ടീഷനും കൂടെ നോക്കിയിട്ടും പ്രായം നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കുന്നത്. തൊട്ടടുത്ത ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. മാത്രമല്ല കോമ്പിങ് എന്ന് പറയും, അതായത് നമ്മൾ ചീകുന്നത് വഴി തന്നെ പേന ഒരുപാട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ വളരെ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ കോമ്പിങ് കൊണ്ട് മാത്രം വരവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചില മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും ഒരു പെയിന് പോലും തലയിൽ കാണരുത്. രണ്ട് കാര്യങ്ങളാണ് ഒരു ചെറിയ മിസ്കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. ഒരു തലയിലായാൽ ഒരു പെയിനെങ്കിലും കാണും, അത് കുഴപ്പമില്ല. രണ്ട്, കുട്ടികളുടെ വയറിൽ വിര കാണും, അതും കുഴപ്പമില്ല. ഈ രണ്ടും തെറ്റായ ധാരണയാണ്. നമ്മുടെ വയറിൻ്റെ അകത്ത് വിര വരേണ്ട കാര്യമില്ല. അല്ല, ഇഷ്ടം പോലെ നല്ല അണുക്കൾ നമുക്കുണ്ട്. അതുപോലെ തലയിൽ ഒരിക്കലും പേനൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ സാധനങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അത്യാവശ്യമാണ്.
2: ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെൻറ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിച്ചത് MS ആശ. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു സോമശേഖർ, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം ശോഭ ബി ടി.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ സമയം 12 മണി.
8: നമസ്കാരം, പ്രധാന വാർത്തകൾ.
7: കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും സ്വീകരിക്കുമെന്ന മന്ത്രി കെ മുരളീധരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വാർത്തകളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും ഗവൺമെന്റ് തലത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പുതിയ ഗവൺമെന്റിന്റെ ഭരണപരമായ സൌകര്യാർത്ഥം സ്വാഭാവികമായ സ്ഥലം മാറ്റങ്ങളും വിരമിക്കൽ സ്ഥലം മാറ്റങ്ങളും മാത്രമാണ് നടത്തിയതെന്നും സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. പുതിയ ഭരണത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ താൽപര്യമാണ് അന്യായമായ സ്ഥലം മാറ്റത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥലംമാറ്റം റദ്ദാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതാവ് എന്ന ആവശ്യത്തിൽ CPIMമായി ചർച്ച നടത്തിയതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ്

ആവശ്യം. ഇക്കാര്യത്തിൽ നിലപാട് എന്തെന്ന് CPIM പറയട്ടെയെന്നും ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് ലോക സൈക്കിൾ ദിനം. പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും June 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നത്. കൊല്ലം മൈനാക്കപ്പള്ളിയിൽ 10 വയസ്സുകാരനെ അച്ഛൻ പൊള്ളലേൽപ്പിച്ചതായി പരാതി. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ കാടാച്ചിറ മേലൂർ റോഡിൽ സ്കൂട്ടർ അപകടത്തിൽ യുവാവ് മരിച്ചു. മമ്മാക്കുന്ന് ജുമാ മസ്ജിദിന് സമീപം മുഹമ്മദ് റസിലാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: കൂട്ടുകാരി.
1: ഇന്ന് കൂട്ടുകാരിയിൽ ആർത്തവ ക്രമക്കേടുകളും ആയുർവേദ പരിഹാര മാർഗങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ദീപാരാജ് സംസാരിക്കുന്നു.
2: സ്ത്രീകളിൽ എല്ലാ മാസവും ക്രമമായി ഉണ്ടാകുന്നതും 3 മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതുമായ യോനിയിലൂടെയുള്ള രക്തസ്രാവത്തെയാണ് ആർത്തവം എന്ന് ആയുർവേദത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. വിശദമായി പറഞ്ഞാൽ, സ്ത്രീ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായി കൃത്യമായ ഇടവേളകളിൽ ഗർഭാശയത്തിന്റെ ഉത്ഭാഗത്തെ സ്തരം അടർന്ന് രക്തത്തോടൊപ്പം പുറന്തള്ളപ്പെടുന്ന സ്വാഭാവിക ശാരീരിക പ്രക്രിയയാണ് ആർത്തവം. ഇതിന് മെൻസ്ട്രേഷൻ, മെൻസസ്, പിരീഡ്സ്, മാസമുറ എന്നൊക്കെ പറയുന്നു. ഏതാണ്ട് 12 വയസ്സ് മുതൽ ആദ്യത്തെ ആർത്തവം, മെനാർക്കി, മുതൽ 50 വയസ്സ് വരെ, അതായത് ആർത്തവ വിരാമം, മെനോപോസ് വരെ മാസമുറ കൃത്യമായി കാണപ്പെടുന്നു. ഇതിൽ ഗർഭകാലത്തും മുലയൂട്ടുന്ന അമ്മമാരിലും ആർത്തവം ഉണ്ടാകില്ല. ആർത്തവം ആരംഭിക്കുന്ന മുതൽ തന്നെ കൃത്യമായി മാസമുറ ഉണ്ടാകണം എന്നില്ല. പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച പൂർത്തിയാകാനും ഹോർമോണുകളുടെ പ്രവർത്തനം ക്രമത്തിലാകാനും കാലതാമസം നേരിടുന്നത് മൂലമാണിത്. ആർത്തവത്തിന്റെ ആദ്യ ദിവസം മുതൽ അടുത്ത ആർത്തവം കാണുന്നത് വരെയുള്ള കാലമാണ് ഒരു ആർത്തവ ചക്രം, മെൻസ്ട്രൽ സൈക്കിൾ ആയി കണക്കാക്കുന്നത്. സാധാരണയായി 28-30 ദിവസം കൂടുമ്പോൾ ആണ് ആർത്തവം കാണുന്നത്. 21 മുതൽ 35 ദിവസം വരെയുള്ള കാലയളവും സാധാരണമാണ്. 3 മുതൽ 5 ദിവസം വരെ രക്തസ്രാവം നീണ്ടു നിൽക്കുന്നു. ഏകദേശം 20 മുതൽ 80 മില്ലി വരെ, ആവറേജ് 50 മില്ലി രക്തം ആണ് ഒരു ആർത്തവ ചക്രത്തിൽ സ്ത്രീ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത്. ആർത്തവം പുറന്തള്ളപ്പെടുന്നതിന് വേണ്ടി ഗർഭാശയം ചെറുതായി സങ്കോചിക്കുന്നു. ഇത് ചെറിയ തരത്തിലുള്ള വേദനയ്ക്ക് കാരണമാകും. ആർത്തവചക്രത്തിന്റെ ദൈർഘ്യം, രക്തസ്രാവത്തിന്റെ ദൈർഘ്യം, അളവ്, വേദന ഇവയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എല്ലാം ആർത്തവ ക്രമക്കേടുകൾ ആയി കണക്കാക്കാം. 21 ദിവസത്തിനുള്ളിൽ ആർത്തവം കാണുക, ഈ കാലയളവിൽ തന്നെ അമിതമായ രക്തസ്രാവം ഉണ്ടാവുക, ഈ അവസ്ഥകൾ ആർത്തവം തുടങ്ങുന്ന കൗമാരക്കാരിലും ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ചുള്ള ഹോർമോൺ വ്യതിയാനങ്ങളിലും കാണാം. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് പോലുള്ള അണുബാധകൾ, എൻഡോമെട്രിയോസിസ് പോലുള്ള രോഗങ്ങൾ, ഇവയിൽ ഇത്തരത്തിലുള്ള ആർത്തവം കാണാം. മെനറാജിയ എന്ന അമിത രക്തസ്രാവം, ഗർഭാശയത്തിലെ മുഴകൾ, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, കരളിന്റെ പ്രവർത്തന വൈകല്യങ്ങൾ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യങ്ങൾ, പോഷകാഹാരക്കുറവ്, വിളർച്ച, അതിയായ മാനസിക സമ്മർദ്ദം, ശരീരഭാരം പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുക, അമിതമായ വണ്ണം, അമിതമായ വ്യായാമം, അണ്ഡാശയ മുഴകൾ, ഇവയുടെയൊക്കെ ഭാഗമായി ഉണ്ടാകാം. വളരെ ക്രമരഹിതമായും മാസമുറക്കാലത്ത് അല്ലാതെയും രക്തസ്രാവം ഉണ്ടാവുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രക്തസ്രാവം ഉണ്ടാകുക, ഇവ യൂട്രൈൻ പോളിപ്പ്, സെർവൈക്കൽ ക്യാൻസർ, ട്യൂബക്കുലാർ ഇൻഫെക്ഷൻ, സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് ഇവ കാരണം ഉണ്ടാകാം. മെനോമെട്രോറാജിയ എന്ന അവസ്ഥയാണിത്. ശരിയായ പരിശോധനകൾ നടത്തി കാരണം കണ്ടെത്തിയ ശേഷം മാത്രം ഇവ ചികിത്സിക്കേണ്ടതാണ്. മറ്റു രോഗാവസ്ഥകളൊന്നുമില്ലാതെ അമിത രക്തസ്രാവം ഉണ്ടാകുന്ന DUB പോലുള്ള അവസ്ഥകൾ കൗമാരക്കാരായ കുട്ടികളിലും ആർത്തവ വിരാമത്തോടനുബന്ധിച്ചും പ്രസവം, അബോർഷൻ ഇവ കഴിഞ്ഞും കാണാം. ഇത്തരം അമിതമായ രക്തസ്രാവത്തെ രക്തപിത്തം, രക്തപ്രതരം, അസ്രഗ്ധരം എന്നീ പേരുകളിൽ ആയുർവേദം ചികിത്സിക്കുന്നു. അൽപാർത്തവം എന്ന അവസ്ഥ, ആർത്തവ രക്തം സ്രാവം വളരെ കുറവായിരിക്കുക, അതായത് 2 ദിവസത്തിൽ താഴെ, 35 ദിവസം അധികം ഇടവേളകളിൽ ആർത്തവം പ്രത്യക്ഷപ്പെടുക, ഇവയൊക്കെ അമിത ശരീരഭാരം, PCOD, മാനസിക സമ്മർദ്ദം ഇവ മൂലമുണ്ടാകാം. അമിത രക്തസ്രാവത്തിൽ രക്തസ്രാവം കുറയ്ക്കുന്നതിനുള്ള ഔഷധങ്ങളും അൽപാർത്തവം, ആർത്തവക്ഷയം പോലുള്ള അവസ്ഥകളിൽ ആർത്തവ ജനകമായ ഔഷധങ്ങളും നൽകുന്നു. അതോടൊപ്പം ഈ അവസ്ഥകളുടെ മൂലഹേതുക്കൾക്ക് ചികിത്സയും നൽകുന്നു. വളരെ വേദനയോടുകൂടിയ ആർത്തവത്തെ കഷ്ടാർത്തവം എന്ന് പറയുന്നു. ദിനചര്യകൾ മുടങ്ങുന്ന തരത്തിൽ അമിതമായ വേദനയോടുകൂടിയും അനുബന്ധ രോഗങ്ങൾ ഒന്നും ഇല്ലാതെയും കൗമാരക്കാരായ കുട്ടികളിൽ കാണപ്പെടുന്നത് പ്രൈമറി ഡിസ്മെനോറിയ ആണ്. രക്തസ്രാവം തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് തുടങ്ങി 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അവസാനിക്കുന്നതായിരിക്കും ഇത്തരം വേദന. ഓക്കാനം, ഛർദി, തലകറക്കം, തലവേദന, വയറിളക്കം എന്നിവയും ചിലരിൽ കാണാം. ഇത്തരം അവസ്ഥകളിൽ കൃത്യമായ ഔഷധത്തോടൊപ്പം ഭക്ഷണത്തിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. വിവിധതരം അണുബാധകൾ, PID പോലുള്ളവ, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, ഗർഭാശയ മുഴകൾ ഇവ കാരണം ഉണ്ടാകുന്നതാണ് സെക്കൻഡറി ഡിസ്മെനോറിയ. ആർത്തവം ആരംഭിക്കുന്നതിന് 3 മുതൽ 5 ദിവസം മുൻപ് വേദന ആരംഭിക്കുന്നു. ആർത്തവം ഇല്ലാത്ത സമയത്തും അസ്വസ്ഥതകൾ ഉണ്ടാകും. ഈ അവസ്ഥയിൽ മൂലകാരണത്തിനാണ് ചികിത്സ നൽകേണ്ടത്. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അഥവാ PMS ആർത്തവചക്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കുറച്ചധികം ശാരീരിക മാനസിക ലക്ഷണങ്ങളെയാണ് PMS എന്ന് പറയുന്നത്. ആർത്തവത്തിന് ഏതാണ്ട് 5 മുതൽ 10 ദിവസം മുമ്പ് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് പൊതുവെ ഇത് കാണപ്പെടുന്നത്. മാറിലുണ്ടാകുന്ന വേദന, വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ശരീരഭാരം കൂടുക, വിഷാദം, ഉത്കണ്ഠ, അമിതമായ ദേഷ്യം, ഉറക്കക്കുറവ്, തലവേദന, ഏകാഗ്രതയില്ലായ്മ ഇവയെല്ലാം കാണപ്പെടും. അമിതമായ എരിവ്, പുളി, വറുത്തതും പൊരിച്ചതുമായ ആഹാര സാധനങ്ങൾ, ഉപ്പിന്റെ ഉപയോഗം ഇവ ഈ കാലയളവിൽ നിയന്ത്രിക്കുക. യോഗ പരിശീലനം, പ്രാണായാമം ഇവ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ഔഷധങ്ങളോടൊപ്പം ശീലിക്കാം. ആദ്യത്തെ ആർത്തവം 15 വയസ്സിന് മുകളിൽ പ്രായമായിട്ടും ഇല്ലാതിരിക്കുന്ന അവസ്ഥയ്ക്ക് പ്രൈമറി അമെനോറിയ എന്ന് പറയുന്നു. ജനിതക തകരാറുകൾ, തലച്ചോറിലോ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലോ ഉള്ള പ്രവർത്തന വൈകല്യങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, പ്രത്യുൽപാദന അവയവങ്ങൾക്കുള്ള വൈകല്യങ്ങൾ ഇവ ഈ അവസ്ഥയ്ക്ക് കാരണമാകാം. ക്രമമായി ഉണ്ടായിരുന്ന ആർത്തവം ഇല്ലാതാകുന്ന അവസ്ഥയാണ് നഷ്ടാർത്തവം. 6 മാസക്കാലമോ അതിലധികമോ ആർത്തവം ഇല്ലാതിരിക്കുന്ന സെക്കൻഡറി അമെനോറിയ പ്രധാനമായും PCOS ഹോർമോൺ തകരാറുകൾ ഇവയിൽ കാണാം. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യങ്ങൾ, പ്രിമച്ചുർ ഒവേറിയൻ ഫെയിലിയർ ഇവയും കാരണമാകാം. ഇതിന് കാരണം കണ്ടെത്തി ചികിത്സ ആരംഭിക്കാം. ഇതിൽ PCOS വളരെ സാധാരണയായി ഇന്ന് കണ്ടുവരുന്നു. ആർത്തവം ഇല്ലാതിരിക്കുക, മീശയിലും താടിയിലും ശരീരത്തിലും രോമങ്ങൾ അധികം വളരുക, തലമുടി കൊഴിയുക, അമിതവണ്ണം, കഴുത്തിനു പുറകിൽ ഉള്ള കറുപ്പ് നിറം ഇവ ഇതിൽ കാണാം. ആർത്തവക്രമക്കേടുകൾ, അനാർത്തവം, അമിതമായി ആർത്തവം ഉണ്ടാകുക, അല്പാർത്തവം, ഇങ്ങനെ വിവിധ രീതിയിൽ കാണാം. PCOS ഉള്ളവരിൽ എല്ലാവരും അമിത വണ്ണം ഉള്ളവർ ആകണമെന്നില്ല. ESG ചെയ്താൽ അണ്ഡാശയത്തിനു ചുറ്റും കുമിളകൾ പോലെ സിസ്റ്റുകൾ കാണും. ആഹാരക്രമം

0: ത്തിലും ജീവിതശൈലിയിലും വളരെയധികം മാറ്റങ്ങൾ ഈ അവസ്ഥയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ചെളിയിൽ ചവിട്ടി കഴുകുന്നതിനേക്കാൾ നല്ലത് ചെളിയിൽ ചവിട്ടാതിരിക്കുന്നതാണ് എന്ന വിശേഷണമാണ് രോഗപ്രതിരോധത്തിന് ആയുർവേദം നൽകിയിട്ടുള്ളത്. മാസമുറ സമയത്ത് അനുഷ്ഠിക്കേണ്ട ഋതുചര്യ, അതായത് ചെറുധാന്യങ്ങൾ അടങ്ങിയ ആഹാരം മിതമായ അളവിൽ ശീലിക്കുക, അമിത ശാരീരിക അധ്വാനം ഈ സമയത്ത് ഒഴിവാക്കുക, ഇവയെല്ലാം ശീലിക്കാവുന്നതാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ആരോഗ്യ സംരക്ഷണത്തിനായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, കൃത്യസമയത്ത് ഉണരുക, പ്രഭാത കർമ്മങ്ങൾ ചെയ്യുക, പ്രത്യേകിച്ചും കൃത്യസമയത്ത് മലമൂത്ര വിസർജനം നടത്താതിരിക്കുന്നത് വേഗരോധമാണ്. അത് ആർത്തവത്തിന്റെ ഊർത്തഗതിക്കും എൻഡോമെട്രിയോസ് പോലുള്ള രോഗങ്ങൾക്കും വയറുവേദനയ്ക്കും കാരണമാകും. അർദ്ധശക്തി ഉപയോഗിച്ച് വ്യായാമം ശീലിക്കുക. യോഗയും പ്രാണായാമവും ശീലമാക്കാവുന്നതാണ്. വയറിന്റെ ഒരു ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് ആഹാരം കഴിക്കുക, അതായത് അമിതമായി ആഹാരം കഴിക്കാതിരിക്കുക. കൃത്യസമയത്ത് ഉറങ്ങുക, ധാരാളം വെള്ളം കുടിക്കുക, ആർത്തവ ശുചിത്വം പാലിക്കുക. ഇവ ശീലമാക്കിയാൽ ആർത്തവ ക്രമക്കേടുകൾ പ്രതിരോധിക്കാൻ കഴിയും. രോഗിയുടെ ശരീരപ്രകൃതി, രോഗത്തിന്റെ കാലയളവ്, ശരീരത്തിലെ വാദപിത്ത കഫദോഷങ്ങൾ ഇവയനുസരിച്ചിട്ടാണ് ആയുർവേദത്തിൽ ചികിത്സ നിശ്ചയിക്കുന്നത്. അതിനാൽ ഔഷധങ്ങൾ രോഗിക്കനുസരിച്ചാണ് നിശ്ചയിക്കപ്പെടുന്നത്. എള്ള്, ശതാവരി, അശോകം, വെളുത്തുള്ളി, ഇഞ്ചി, പലതരം അരിഷ്ടങ്ങൾ, ലേഹ്യങ്ങൾ, ഇവ അന്ധമായി ഉപയോഗിക്കുന്ന പ്രവണതയുണ്ട്. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ചികിത്സിക്കുന്ന വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. വിദഗ്ധ യോഗ്യതയുള്ള ആയുർവേദ ഡോക്ടർമാരിൽ നിന്നും ചികിത്സയും ഔഷധങ്ങളും സ്വീകരിക്കുക.
1: ആർത്തവ ക്രമക്കേടുകളും ആയുർവേദ പരിഹാര മാർഗങ്ങളും ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ദീപാരാജ്. അടുത്തതായി അഡീനിയം, ടെക്കോമ തുടങ്ങിയ ഉദ്യാന ചെടികളെ പരിചയപ്പെടുത്തുന്നു രജിത ആർ.
2: നൂറുകണക്കിന് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞൻ ബോൺസായി എത്ര മനോഹരമായ കാഴ്ചയാണ്. കാക്ടസ് വർഗത്തിൽപ്പെട്ട അഡീനിയം ചെടികൾ കൊണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആ കാഴ്ച സ്വന്തമായി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അഡീനിയം ചെടികളെ പൊതുവിൽ ഡെസേർട്ട് റോസസ് എന്നാണ് വിളിക്കുന്നത്. അഡീനിയം ചെടികളിൽ താഴ്ഭാഗം ഉരുണ്ടും മുകളിലോട്ട് വരുമ്പോൾ ശാഖകൾ നേർത്തും ആണ് ഇരിക്കുന്നത്. അങ്ങനെ ഉരുണ്ട താഴ്ഭാഗത്തെ കോഡെക്സ് എന്നാണ് പറയുന്നത്. ഈ കോഡെക്സിന്റെ വലിപ്പമാണ് ഒരു അഡീനിയം ചെടിയുടെ മൂല്യം തീരുമാനിക്കുന്നത്. ചെടിക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ കോഡെക്സിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. കോഡെക്സിന്റെ രൂപത്തിനനുസരിച്ച് അഡീനിയം ഒബീസം, അഡീനിയം അറാബിക്കം, അങ്ങനെ പല വകഭേദങ്ങൾ ഇവയ്ക്കുണ്ട്. ഇവയുടെ ശാഖകളുടെ ഈ പ്രത്യേകതയാണ് അഡീനിയം ചെടികളെ ഭംഗിയുള്ള ബോൺസായി ചെടികളെ പോലെ ആക്കുന്നത്. അഡീനിയം ഒബീസം ഇനങ്ങളിൽ തന്നെ സിംഗിൾ പെറ്റൽ അല്ലെങ്കിൽ മൾട്ടി പെറ്റൽ ഇനങ്ങൾ വരുന്നുണ്ട്. മൾട്ടി പെറ്റൽ ഇനങ്ങളെ പൊതുവിൽ റോസി അഡീനിയം എന്നും പറയും. ഇവയ്ക്ക് ആരാധകർ അല്പം കൂടുതലാണ്. സാധാരണ നാടൻ ഇനങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് റോസി ഇനങ്ങൾ ഉണ്ടാക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ ഓൺലൈനായോ നഴ്സറികളിൽ നിന്നോ വാങ്ങാം. ഇവ വെള്ളം വളരെ കുറച്ചു മാത്രം ആവശ്യമുള്ള ചെടികളാണ്. അതിനാൽ ചരൽ കൂടുതലുള്ള മണ്ണ് ഒരു ഭാഗം, മണൽ മൂന്ന് ഭാഗം, ഒരു ഭാഗം ചാണകപ്പൊടിയോ ജൈവവളങ്ങളോ എന്നിവ ചേർത്ത് നടാം. ഉമിയോ പെർലൈറ്റോ ചേർക്കുന്നതും വളരെ നല്ലതാണ്. മണ്ണ് നല്ല നീർവാർച്ചയുള്ളതായിരിക്കണം. ചെടികൾ മണ്ണിലൊരൽപ്പം ഉയർത്തി നടാം. ഇങ്ങനെ നടുന്നത് കോഡെക്സിന് വലിപ്പം വയ്ക്കാൻ സഹായിക്കും. ചെടികൾ നട്ട് ഒരാഴ്ച കഴിഞ്ഞ് നല്ല വെയിലിലേക്ക് മാറ്റിവെക്കാം. അഡീനിയം ചെടികൾക്കും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കൊലുന്നനെ വളരുന്ന കമ്പുകൾ താഴ്ത്തി വെട്ടിക്കൊടുത്താൽ അവയിൽ നിന്നും ഒരുപാട് ശിഖരങ്ങൾ വരികയും ചെടി ഒരു പൂക്കൂടയായി വേനൽ മാസങ്ങളിൽ മാറുകയും ചെയ്യും. ഒന്നോ രണ്ടോ വർഷത്തിലൊരിക്കൽ ചെടികളെ റീപോട്ട് ചെയ്യാം. റീപോട്ട് ചെയ്യുമ്പോൾ ആഴം കുറഞ്ഞ പരന്ന ചട്ടികളിൽ അല്പം വേരുഭാഗം ഉയർത്തി നട്ടുകൊടുത്താൽ ചെടികളുടെ കോഡെക്സ് കൂടുതൽ ഭംഗിയുള്ളതാവുകയും പെട്ടെന്ന് ബോൺസായി രൂപത്തിലേക്ക് മാറുകയും ചെയ്യും. വർഷത്തിലൊരിക്കൽ ജൈവവളങ്ങൾ ഇട്ടുകൊടുക്കാം. മഴക്കാലത്ത് ജൈവവളങ്ങൾ ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക. മഴക്കാലത്ത് ചെടികൾ ചീഞ്ഞു പോകാതിരിക്കാൻ നല്ല നീർവാർച്ചയുള്ള മണ്ണാണെന്ന് ഉറപ്പുവരുത്തണം. സാധാരണ ആഴ്ചയിൽ ഒരിക്കൽ ചെടികൾക്ക് വെള്ളം നൽകിയാൽ മതി. ചുവടുണങ്ങിയാൽ മാത്രം വീണ്ടും വെള്ളം കൊടുക്കുക. മഴക്കാലത്ത് സാഫ് പോലുള്ള സിസ്റ്റമിക് ഫംഗിസൈഡ് കൊടുക്കുന്നത്.

0: മഴ കൊള്ളാതെ ചെടികളെ മാറ്റിവയ്ക്കുന്നതും നല്ലതാണ്. വളരെ കുറച്ച് സ്ഥലത്ത് വലിയ പരിചരണമൊന്നുമില്ലാതെ വേനൽക്കാലത്തും നിറയെ പൂക്കൾ തരുന്ന അഡീനിയം ചെടികൾ ഏതൊരു ഉദ്യാനത്തിന്റെയും ഭംഗി കൂട്ടും. ട്രംപറ്റ് വൈൻ കുടുംബത്തിൽപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ടെക്കോമ ചെടികൾ. ഭംഗിയുള്ള കോളാമ്പി പൂക്കളാണ് ഇവയുടെ പ്രധാന ആകർഷണം. സാധാരണയായി മഞ്ഞ പിങ്ക് നിറങ്ങളിലാണ് ഇവ കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഒരുപാട് നിറങ്ങളിൽ നമുക്ക് ടെക്കോമ ചെടികൾ കിട്ടുന്നുണ്ട്. വളരെ കുറഞ്ഞ പരിചരണത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇവയുടെ പ്രത്യേകത. സാധാരണ മണ്ണിലും ഇവ നന്നായി വളരും. ടെക്കോമ ചെടികൾ നിറയെ പൂക്കാൻ നിറയെ സൂര്യപ്രകാശം ആവശ്യമാണ്. ഉദ്യാനത്തിന്റെ വെയിൽ കൂടുതലുള്ള കോണുകളിൽ അധികം ശ്രദ്ധയൊന്നും കൊടുക്കാതെ വളർത്തിയെടുത്താലും നിറയെ പൂത്തു നിൽക്കുന്ന ഒരു സുന്ദരി തന്നെയാണ് ടെക്കോമ ചെടികൾ. വർഷത്തിൽ ഒരിക്കൽ പ്രൂൺ ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ചെടികളെ വളർത്താൻ സഹായിക്കും. നന്നായി പ്രൂൺ ചെയ്താൽ ഇവയെ ബോൾ രൂപത്തിലും വളർത്തിയെടുക്കാം. വർഷത്തിലൊരിക്കൽ കുറച്ച് ജൈവ വളങ്ങൾ നൽകുന്നത് തറയിൽ നടുന്ന ചെടികൾക്ക് നല്ലതാണ്. ചട്ടിയിൽ വളരുന്നവയ്ക്ക് ഇടയ്ക്ക് മറ്റു വളങ്ങളും നൽകാം. ഒട്ടും പരിശ്രമമില്ലാതെ എന്നും പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരെ കൂടെ കൂട്ടാം.
1: അഡീനിയം, ടെക്കോമ തുടങ്ങിയ ഉദ്യാന ചെടികളെ പരിചയപ്പെടുത്തിയത് രജിത ആർ.

0: കൂട്ടുകാരി.
1: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. മാസ്മരം ഈ ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയതാണ്.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് രാജാമണി സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം ന്യൂസ്.

0: യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ദി കാർ. ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം സഞ്ജീവ്.
1: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

നീലഗിരി എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന പി കെ ഗോപി, സംഗീതം മരകതമണി.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
4: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
4: ഫോൺ 9633-86333.
5: ഗർഭാശയ മുഴകളും ഹോമിയോപ്പതി ചികിത്സയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഗീത MG സംസാരിക്കുന്നു.
6: സ്ത്രീകളിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ഗർഭാശയ മുഴകൾ. ഇത് സാധാരണയായി ഫൈബ്രോയിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗർഭാശയ മുഴകൾ ലിയോമയോമ, മയോമ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. പ്രത്യുൽപാദന കാലയളവിലുള്ള സ്ത്രീകളിൽ 4 ഒരാൾക്കെങ്കിലും ഈ രോഗം കണ്ടേക്കാം. ഫൈബ്രോയിഡിന്റെ അഥവാ ഗർഭാശയ

0: പച്ചമുഴകളുടെ കാരണങ്ങൾ കൃത്യമായി പറയാൻ സാധ്യമല്ല. സ്ത്രീ ഹോർമോണായ ഈസ്ട്രോജൻ അതുപോലെ ഒരളവ് വരെ പ്രൊജസ്ട്രോണും ഇവയുടെ വളർച്ചയ്ക്ക് നിദാനമാകുന്നുണ്ട്. കൂടാതെ ചില ഗ്രോത്ത് ഫാക്ടേഴ്സ്, പാരമ്പര്യം, ജനിതക ഘടകങ്ങൾ എന്നിവയൊക്കെ ഇതിന്റെ കാരണങ്ങളായി കാണുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത അഥവാ പ്യുബർട്ടി അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് കാണാറില്ല. ഉള്ളമുഴകൾ മെനോപോസ് അഥവാ ആർത്തവ വിരാമം ആയിക്കഴിഞ്ഞാൽ ചുരുങ്ങുന്നതായും കാണുന്നു. നേരത്തെ പ്രായപൂർത്തിയായവർ, പ്രസവിക്കാത്ത സ്ത്രീകൾ, ഒരു കുട്ടി മാത്രമുള്ളവർ, PCOD ഉള്ളവർ എന്നിവരിലും ഇത് കൂടുതലായി കണ്ടുവരുന്നു. ശരീരഘടനയെപ്പറ്റി പറയുകയാണെങ്കിൽ അമിതവണ്ണമുള്ളവരിലാണ് കൂടുതലായി ഇത് കാണുന്നത്. കൊഴുപ്പ് കൂടുതലടങ്ങിയ ആഹാരം കഴിക്കുന്നവരിലും ഇതിന്റെ സാധ്യത കൂടുതലാണ്. വളരെ പതുക്കെ വളരുന്ന ഒരു മുഴയാണ് ഈ ഗർഭാശയമുഴകൾ. ഗർഭപാത്രത്തിന്റെ മാംസപേശികളിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. സാധാരണയായി ഗർഭാശയത്തിലോ ഗർഭാശയഗളത്തിലോ ആണ് കാണപ്പെടുന്നത്. ഈ മുഴകൾ ഗർഭപാത്രത്തിനകത്തോട്ടോ പുറത്തോട്ടോ വളരാം. ഒരാളിൽ തന്നെ പല വലിപ്പത്തിലും തരത്തിലുമുള്ള മുഴകൾ കാണുന്നുണ്ട്. എണ്ണം ഒന്നോ അതിൽ കൂടുതലോ ആകാം. ഈ മുഴകളിൽ 75% രോഗലക്ഷണങ്ങളൊന്നും തന്നെ പ്രകടിപ്പിക്കാറില്ല. മുഴയുടെ വലിപ്പത്തേക്കാൾ അവയുടെ സ്ഥാനമാണ് രോഗലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്. ഗർഭപാത്രത്തിന്റെ ഉള്ളിലോട്ട് വളരുന്ന മുഴകൾ അമിത രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പുറത്തേക്ക് വളരുന്ന മുഴകൾ ഒരു ലക്ഷണവും പ്രകടിപ്പിക്കാതെയും ഇരിക്കാം. ഇതിന്റെ ലക്ഷണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ കൂടുതൽ പേരിലും കാണുന്ന ലക്ഷണങ്ങൾ ആർത്തവ സംബന്ധമായ ക്രമക്കേടുകളാണ്. ക്രമം തെറ്റിയുള്ള ആർത്തവം, മാസമുറ സമയത്തുള്ള അമിതമായ രക്തസ്രാവം, അമിത വേദനയോടുകൂടിയ മാസമുറ, ആർത്തവത്തിന് ശേഷമുള്ള രക്തസ്രാവം, മാസത്തിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം മാസമുറ വരിക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അമിത രക്തസ്രാവമുള്ളവർക്ക് വിളർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുമൂലം ക്ഷീണവും ആരോഗ്യക്കുറവും ഒക്കെ ഉണ്ടാകാം. അടിവയറ്റിൽ വേദന, ഭാരം, വയറിനുണ്ടാകുന്ന അമിതമായ വീക്കം, കാലിൽ നീര്, വിളർച്ച, നടുവേദന എന്നിവയും ഉണ്ടാകാം. ഗർഭാശയത്തിന് പുറത്തോട്ട് വളരുന്ന മുഴകൾ അടുത്തുള്ള മറ്റവയവങ്ങളിൽ സമ്മർദ്ദമുണ്ടാക്കാം. വളരെ വലിയ മുഴകൾ മൂത്രതടസ്സം ഉണ്ടാക്കുകയും ചെയ്യും. കൂടെ കൂടെയുള്ള മൂത്രം പോകൽ, മൂത്രമൊഴിക്കാനുള്ള വിഷമം, മൂത്രം മുഴുവനായും പോകാതിരിക്കൽ, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഉണ്ടാകാം. ഗർഭപാത്രത്തിന് ഉള്ളിലോട്ട് വളരുന്ന മുഴകൾ പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. തുടരെ തുടരെയുള്ള അബോർഷനും ഇതൊരു കാരണമാണ്. പ്രസവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രസവശേഷമുള്ള അമിത രക്തസ്രാവം, അണുബാധ എന്നിവയും ഈ മുഴകൾ കാരണമായി ഉണ്ടാകാം. ആർത്തവ വിരാമത്തിന് ശേഷം വളരുന്ന മുഴകളും വളരെ പെട്ടെന്ന് വലിയ വലിപ്പത്തിലേക്ക് വളരുന്ന മുഴകളും ക്യാൻസറായി തീരാൻ സാധ്യതയുള്ളവയാണ്. ഗർഭിണികളിൽ പലപ്പോഴും മുഴകൾ വലുതാകുന്നതായി കാണാം. മറ്റു സങ്കീർണതകൾ ഒന്നും ഇല്ലെങ്കിൽ പ്രസവശേഷം ഇത് ചുരുങ്ങുന്നതായി കാണുന്നു. ശാരീരിക പരിശോധനയിൽ അടിവയറിലെ മുഴകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. പെൽവിക് അൾട്രാസൗണ്ട് സ്കാൻ, ട്രാൻസ്വജീനൽ സോണോഗ്രാഫി, ട്രാൻസ്വജീനൽ കളർ ഡോപ്ലർ സോണോഗ്രാഫി, ലാപ്രോസ്കോപ്പി എന്നിവ ഇത്തരത്തിലുള്ള മുഴകൾ കണ്ടുപിടിക്കുന്നതിനായി ചെയ്യുന്ന പരിശോധനകളിൽ ചിലതാണ്. ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായം ഒരു രോഗത്തെയല്ല ചികിത്സിക്കുന്നത്, രോഗിയെയാണ്. ഓരോ വ്യക്തിയും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തനാണ്. ഈ വ്യത്യാസം രോഗാവസ്ഥയിലും ഓരോ തരത്തിലും ഓരോരുത്തരിലും പ്രകടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരേ രോഗാവസ്ഥയ്ക്ക് ഓരോ രോഗികൾക്കും വ്യത്യസ്തങ്ങളായ ഔഷധങ്ങൾ വേണ്ടിവരുന്നത്. രോഗം ഒരവയവത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരു വ്യക്തിയെ മുഴുവനായും അത് ബാധിക്കുന്നു. രോഗലക്ഷണങ്ങളോടൊപ്പം രോഗിയുടെ മറ്റ് ശാരീരിക മാനസിക പ്രത്യേകതകളും സവിശേഷതകളും കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ശാരീരിക മാനസിക പ്രത്യേകതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മരുന്ന് നിശ്ചയിക്കുന്നത് വഴി മുഴകൾ വലുതാകുന്നത് തടയാനും ഭാവിയിൽ മറ്റ് സങ്കീർണതകൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത തടയാനും കഴിയുന്നു. അമിത ബ്ലീഡിംഗ് ഉള്ളവർക്ക് മരുന്നിനോടൊപ്പം തന്നെ വിളർച്ച നിയന്ത്രിക്കുന്നതിനുള്ള പ്രത്യേക ആഹാരക്രമവും പാലിക്കേണ്ടതുണ്ട്. അമിത കൊഴുപ്പടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുന്നത് അഭികാമ്യമാണ്.
1: ഗർഭാശയ മുഴകളും ഹോമിയോപ്പതി ചികിത്സയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഗീത എം ജി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
4: കൊതുകിൽ നിന്നും സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ സംരക്ഷണ മാർഗം. ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
3: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
4: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വയ്ക്കുകയോ ചെയ്യുക.
3: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
4: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ചെറിയ പനി വന്നാൽ പോലും ഡെങ്കിപ്പനിയുടെ ലക്ഷണമെന്ന് തോന്നിയാൽ ധാരാളം പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുക. പനി കുറയുന്നതിനുള്ള മരുന്ന് കൊടുത്തതിനു ശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.
5: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ മനസ്സിനക്കരെ. ഈ ചിത്രത്തിനു വേണ്ടി ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: പി കെ ഗോപിയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ഭൂമിക

നമസ്കാരം. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹി മാൽവിയ നഗറിൽ രാവിലെ ബഹുനില റെസ്റ്റോറന്റിന് തീപിടിച്ച് 20 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. 37 പേരെ രക്ഷപ്പെടുത്തി. ഡൽഹി തീപിടുത്തത്തിൽ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് അവർ വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് വൈകിട്ട് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് നാമനിർദ്ദേശങ്ങൾ ജൂലൈ 31 വരെ അപേക്ഷിക്കാം. ധീരത, സാമൂഹിക സേവനം തുടങ്ങിയ വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്കാണ് രാഷ്ട്രപതി അവാർഡ് സമ്മാനിക്കുക. ആഗോള പ്രതിസന്ധികളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ ധനനയ സമിതി യോഗം ആരംഭിച്ചു. പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. 40,000 CBSE വിദ്യാർത്ഥികൾ ഓൺലൈൻ പോർട്ടലിൽ പുനർമൂല്യനിർണയ അപേക്ഷകൾ സമർപ്പിച്ചതായി അധികൃതർ. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് ഇന്നലെയാണ് പോർട്ടൽ തുറന്നത്. ശക്തമായ മഴ സാഹചര്യത്തിൽ നാളെ 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ജാഫ്ന സർവകലാശാലയിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ സാമ്പത്തിക സഹായ പദ്ധതി ഇന്ത്യ വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിച്ച സ്കോളർഷിപ്പുകൾ ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ജ വിതരണം ചെയ്തു. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക്.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരയിലേക്ക് സ്വാഗതം.
2: ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിലെ ചോദ്യങ്ങൾക്ക് വളരെ വേഗത്തിൽ ശരിയുത്തരം കണ്ടെത്തുന്ന ശ്രോതാക്കളിൽ നിന്ന് ആദ്യത്തെ 5 പേരുടെ പേരുകളാണ് നമ്മൾ ഓരോ ചോദ്യത്തിന്റെ ശേഷവും പറയുന്നത്.
1: അതെ, ശരിയുത്തരം അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8281423305. ഇന്ന് പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം സജീവ് മേലാപ്പള്ളിയും
2: സെവിൽ ജിഹാൻ. ഇന്ന് നമ്മുടെ ഇതാ ഒരു ചോദ്യത്തിൽ ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: അതെ അതെ, ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിലെ ആദ്യ ചോദ്യം അത് കൊടുത്താലോ? ആദ്യ ചോദ്യം ഇതാണ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിരുന്ന ജനറൽ അനിൽ ചൌഹാൻ വിരമിച്ച ഒഴിവിലേക്ക് നിയമിതനായ ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവി ആരാണ്?
2: ചോദ്യം ഒരിക്കൽ കൂടി, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിരുന്ന ജനറൽ അനിൽ ചൌഹാൻ വിരമിച്ച ഒഴിവിലേക്ക് നിയമിതനായ ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവി ആരാണ്? എളുപ്പമുള്ള ചോദ്യമാണ്.
1: അതെ അതെ, വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281423305. അപ്പൊ നമുക്കൊരു പാട്ട് കേൾപ്പിച്ചാലോ?
2: കേൾപ്പിക്കാം.

0: ഇതാ ഒരു ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിരുന്ന ജനറൽ അനിൽ ചൌഹാൻ വിരമിച്ച ഒഴിവിലേക്ക് നിയമിതനായ ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവി ആരാണ്?
1: ശരി ഉത്തരം, ജനറൽ എൻ എസ് രാജാ സുബ്രഹ്മണ്യൻ. ശരി, ഇത്ര ഒരിക്കൽ കൂടി പറയാം, ജനറൽ എൻ എസ് രാജാ സുബ്രഹ്മണ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ സി ഡി എസ് അഥവാ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ജനറൽ ബിപിൻ റാവത്ത് ആയിരുന്നു.
0: മൂന്ന് സായുധ സേനകളുടെ അല്ലേ, കര, നാവിക, വ്യോമസേനകൾ.
1: അതെ. അപ്പൊ ഇനി ശരി ഉത്തരം വേഗത്തിൽ അയച്ച ആദ്യത്തെ അഞ്ചു പേരുടെ പേര് നോക്കിയാലോ ആരൊക്കെയാണെന്ന്
0: നോക്കാം. വെള്ളനാട് നിന്നും എലിസബത്ത്,
1: വിഴിഞ്ഞത്ത് നിന്നും അഖില,
0: മുംബൈയിൽ നിന്നും മല്ലിക,
1: വലിയവിള
0: നിന്നും രമാദേവി അല്ലേ.
1: അതെ, ആറ്റിങ്ങൽ നിന്നും ഗൗതമി ജി നായർ. ഇത്രയും പേരാണ് വേഗത്തിൽ ശരിയുത്തരം അയച്ച ആദ്യത്തെ അഞ്ചു പേര്. നിരവധി പേര് ഈ ചോദ്യത്തിന് ശരിയുത്തരം അയച്ചിട്ടുണ്ട്. ചെറിയ വ്യത്യാസത്തിലാണ് നമ്മൾ ഈ പേര് അല്ലെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
0: അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാലോ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്, സമുദ്ര സുരക്ഷ, പാരിസ്ഥിതിക സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വച്ച ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവ് IPOI എന്ന ആഗോള കൂട്ടായ്മയിൽ അടുത്തിടെ ഔദ്യോഗികമായി അംഗത്വം എടുത്ത തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്?
1: ചോദ്യം ഒരിക്കൽ കൂടി. സമുദ്ര സുരക്ഷ, പാരിസ്ഥിതിക സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വെച്ച ഇന്തോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവ് അഥവാ IPOI എന്ന ആഗോള കൂട്ടായ്മയിൽ അടുത്തിടെ ഔദ്യോഗികമായി അംഗത്വമെടുത്ത തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? ഏഷ്യൻ രാജ്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോ ശരി ഉത്തരം വേഗത്തിൽ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ
0: 8281423305.
1: അപ്പോൾ ആ സമയത്ത് നമുക്കൊരു പാട്ട് കേൾപ്പിച്ചാലോ?
0: പിന്നെ വളരെ വേഗത്തിൽ ശരി ഉത്തരം കണ്ടെത്തി അയക്കുന്നവരുടെ പേരുകളാണ് നമ്മൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത് അല്ലേ.
1: അതെ.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾപ്പിക്കാം.
2: Nacho all night. Do you feel all right? What a nacho all night.

0: ഇതാ ഒരു ചോദ്യത്തിലെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു.
1: സമുദ്ര സുരക്ഷ, പാരിസ്ഥിതിക സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നോട്ട് വെച്ച ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവ് അഥവാ IPOI എന്ന ആഗോള കൂട്ടായ്മയിൽ അടുത്തിടെ ഔദ്യോഗികമായി അംഗത്വമെടുത്ത തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്?
0: ശരിയുത്തരം വിയറ്റ്നാം. 2019 ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് IPOI എന്ന ആശയം ആദ്യമായി പ്രഖ്യാപിച്ചത്, അല്ലേ?
1: അതെ.
0: സമുദ്രമേഖലയിലെ ചൈനയുടെ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ ഈ സഖ്യം

0: സഹായിക്കുന്നു.
1: അതുപോലെ തന്നെ നമുക്കിപ്പോൾ ശരി ഉത്തരം അയച്ചതിൽ ഒരുപാട് പേര് ഉത്തരവായിട്ട് അയച്ചത് സ്പെയിനാണ്. സ്പെയിൻ ആക്ച്വലി ഇത് ഈ ഒരു കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തത് ജനുവരിയിലാണ്. വിയറ്റ്നാം ഈ മെയ് മാസത്തിലാണ് ജോയിൻ ചെയ്യുന്നത്. അതുപോലെ സ്പെസിഫിക്കലി നമ്മൾ പറഞ്ഞിരുന്നു ഏഷ്യൻ രാജ്യം ഏതാണ് എന്നുള്ളത്. അപ്പോൾ ശരി ഉത്തരം അയച്ച ആകെ രണ്ട് പേരാണ് ഉള്ളത്. കൂടുതലും പേര് സ്പെയിനാണ് അയച്ചത്. അപ്പോൾ സ്പെയിനല്ല ശരി ഉത്തരം, വിയറ്റ്നാമാണ്.
0: ആ രണ്ടു പേർ ഇവരാണ്, ഊരൂട്ട് അമ്പലത്തിൽ നിന്നും രുക്കു, മുംബൈയിൽ നിന്നും ദിവ്യ ചന്ദ്രൻ, അല്ലേ?
1: അതെ.
0: ഇനി നമുക്ക് ഒരു ഇടവേള എടുത്താലോ?
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി, 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
6: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
8: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
7: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
0: ഇതാ ഒരു ചോദ്യം തുടരുന്നു. അടുത്ത ചോദ്യം, അതായത് മൂന്നാമത്തെ ചോദ്യം, അല്ലേ?
1: അതെ.
0: ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ആസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പുതിയ റെയിൽവേ സോൺ ഏതാണ്?
1: ചോദ്യം ഒരിക്കൽ കൂടി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ആസ്ഥാനമാക്കിയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഏറ്റവും പുതിയ റെയിൽവേ സോൺ ഏതാണ്? ചരിത്രം പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281-4205.
0: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281-4203-05.

0: ഇതാ ഒരു ചോദ്യത്തിൽ ചോദിച്ച കഴിഞ്ഞ ചോദ്യം ഏതായിരുന്നു?
1: ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ആസ്ഥാനമായിട്ട് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും പുതിയ റെയിൽവേ സോൺ ഏതാണ്?
0: ശരി, ഉത്തരം സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ എന്നാണ് അല്ലേ?
1: അതെ.
0: ഇത് ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും റെയിൽവേ വികസനത്തിന് ഏറെ നിർണായകമായ സോണാണ് അല്ലേ?
1: അതെ. അപ്പോൾ ശരിയുത്തരം ഒരിക്കൽ കൂടി പറയാം, സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ അല്ലേ? അപ്പോൾ ഇനി ഈ ശരിയുത്തരം വേഗത്തിൽ അയച്ചു തന്ന ആദ്യത്തെ അഞ്ചു പേര് ആരൊക്കെയാണെന്ന് നോക്കാം.
0: പടിഞ്ഞാറേക്കോട്ടെന്നും കൃഷ്ണജി, നിലവിൽനാടെന്നും സുൽഫിയ സുധീർ, കൈതമുക്കെന്നും ദേവകി,
1: മാവേലിക്കരയിൽ നിന്നും ലളിത, ചെറന്നൂരിൽ നിന്നും ശ്രീറാം. ഇത്രയും പേരാണ് വേഗത്തിൽ ശരിയുത്തരം അയച്ചെന്ന ആദ്യത്തെ അഞ്ചു പേര്.
0: ഇനി ഇതാ ഒരു ചോദ്യത്തിലെ നാലാമത്തെ ചോദ്യം ഇതാണ്. കടുവ, സിംഹം, പുള്ളിപ്പുലി ഉൾപ്പെടെയുള്ള ഏഴ് വലിയ പൂച്ചവർഗ ജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ IBCA അല്ലേ 26-ാമത് അംഗമായി 2026 മെയ് മാസത്തിൽ ചേർന്ന പശ്ചിമേഷ്യൻ രാജ്യം ഏതാണ്?
1: ചോദ്യമൊരിക്കൽ കൂടി, കടുവ, സിംഹം, പുള്ളിപ്പുലി ഉൾപ്പെടെയുള്ള ഏഴ് വലിയ പൂച്ചവർഗ ജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് IBCA ഇതിൽ 26-ാമത്തെ അംഗമായിട്ട് മെയ് മാസത്തിൽ, അതായത് കഴിഞ്ഞ മാസം ചേർന്ന പശ്ചിമേഷ്യൻ രാജ്യം ഏതാണ്?
0: അപ്പോൾ ശ്രോതാക്കൾ ശരിയ ഉത്തരങ്ങൾ അയക്കുന്നതിനിടയിൽ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ വരാം.
1: നമുക്ക് നമ്മുടെ നമ്പർ ഒരിക്കൽ കൂടി പറയാം.
0: 8281
1: 4203 05.

0: ഇതാ ഒരു ചോദ്യത്തിലെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു. കടുവ, സിംഹം, പുള്ളിപ്പുലി ഉൾപ്പെടെയുള്ളവയുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ IBCA 2026 അംഗമായി 2026 മെയ് മാസത്തിൽ ചേർന്ന പശ്ചിമേഷ്യൻ രാജ്യം ഏതാണ്? ഇതായിരുന്നു ചോദ്യം.
1: അതെ, ശരി ഉത്തരം സൗദി അറേബ്യ. ശരി, ഉത്തരം ഒരിക്കൽ കൂടി പറയാം, സൗദി അറേബ്യ. നമുക്കറിയാം പ്രോജക്ട് ടൈഗറിന്റെ 50th വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ത്യ IBCA അഥവാ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന ഒരു ആഗോളതലത്തിലൊരു കൂട്ടായ്മ ആവിഷ്കരിക്കുന്നത്, അല്ലേ? 2023 അത്. അതുപോലെ ഇതിന്റെ പ്രീ സമ്മിറ്റ് നടന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. ഇനി ശരിയുത്തര അയച്ച ആദ്യത്തെ 5 ആരൊക്കെയാണെന്ന് നോക്കിയാലോ.
0: ആദ്യത്തെ 5 ഇവരാണ്: പാറ്റ്നയിൽ നിന്നും സുധർമ്മ, വർക്കല നിന്നും വൈഷ്ണവ് കെ, വയനാട് നിന്നും ബെന്നി,
1: പോത്തങ്കോട് നിന്നും അക്ഷര, തിരുവനന്തപുരം

0: പ്രശാന്ത് നഗറിൽ നിന്ന് രാജേശ്വരി എസ്, ഇത്രയും പേരാണ്.
1: ഇന്ന് എന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
2: എന്താ കാര്യം പറ?
1: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
3: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
6: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: ചോദ്യം ഇതാണ്: ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിൽ വന്ന ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളും ശിക്ഷകളും പുനർ നിർവചിച്ചുകൊണ്ട് അടുത്തിടെ രാജ്യത്ത് നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമം ഏതാണ്?
7: ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിൽ വന്ന ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സിക്ക് പകരമായി ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളും ശിക്ഷകളും പുനർനിർവചിച്ചുകൊണ്ട് അടുത്തിടെ രാജ്യത്ത് നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമം ഏതാണ്?
0: അപ്പോൾ ശരി ഉത്തരം വേഗത്തിൽ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ
7: 8281-4203-05. ശരി ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനിടയിൽ ഒരു പാട്ട് കേൾപ്പിക്കാം അല്ലേ?
0: അതെ.

0: ഇതാ ഒരു ചോദ്യത്തിലെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിൽ വന്ന ഇന്ത്യൻ പീനൽ കോഡ് IPC പകരമായി ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളും ശിക്ഷകളും പുനർനിർവചിച്ചുകൊണ്ട് അടുത്തിടെ രാജ്യത്ത് നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമം ഏതാണ്? ഇതായിരുന്നു ചോദ്യം.
1: ശരി, ഉത്തരം ഭാരതീയ ന്യായ സംഹിത അഥവാ BNS. അതുപോലെ തന്നെ CRPC പകരമായിട്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് ഭാരതീയ സാക്ഷ്യ അധിനിയമവും നിലവിൽ വന്നു അല്ലെ?
0: BNSSും BSAയും അല്ലെ?
1: അപ്പോൾ ഇനി ശരി ഉത്തരം വേഗത്തിൽ അയച്ച ആദ്യത്തെ അഞ്ചു പേര് ആരൊക്കെയാണെന്ന് നോക്കിയാലോ?
0: നോക്കാം. കരുമത്തുനിന്നും അരുണിമ കെ.എൽ, മരുതൂർ നിന്നും ജയപ്രകാശ്, മലപ്പുറം പടപ്പറമ്പ് നിന്നും രാമചന്ദ്രൻ പിള്ള,
1: ആറ്റിങ്ങലിൽ നിന്ന് ഹരിഗോവിന്ദ്, വെള്ളനാട് നിന്നും സെൽവനോസ്, ഇത്രയും പേരാണ്.
2: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങു മലയണ്ട, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
3: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
2: അസീസ് ചിക്കൻ ഷോപ്പ് തമലം റോഡ്, കുഞ്ചാലമൂട്.
4: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
0: ഇതാ ഒരു ചോദ്യത്തിലെ ആറാമത്തെ ചോദ്യം ഇതാണ്. ഇറാനിലെ സ്ത്രീ പീഡനങ്ങൾക്കെതിരെയും മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടിയതിന് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ എ വുമൺ നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് എന്ന പുസ്തകം ജയിൽ ജീവിതത്തിനിടയിൽ രചിച്ച വനിത ആരാണ് അല്ലേ?
1: അതെ. ചോദ്യം ഒരിക്കൽ കൂടി. ഇറാനിലെ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കെതിരെയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടിയതിന് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ എ വിമൻ നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് എന്ന പുസ്തകം ജയിൽ ജീവിതത്തിനിടയിൽ രചിച്ച വനിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരി, ഉത്തരം നമ്പർ
0: 8281 4203 05.

0: ഇതാ ഒരു ചോദ്യത്തിലെ ആറാമത്തെ ചോദ്യം ഇതായിരുന്നു. ഇറാനിലെ സ്ത്രീ പീഡനങ്ങൾക്കെതിരെയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടിയതിന് 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ എ വുമൺ നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് എന്ന പുസ്തകം തൻ്റെ ജയിൽ ജീവിതത്തിനിടയിൽ രചിച്ച വനിത ആരാണ് എന്നായിരുന്നു അല്ലേ?
1: അതെ, ശരി ഉത്തരം. നർഗീസ് മുഹമ്മദി. ശരി ഉത്തരം ഒരിക്കൽ കൂടി പറയാം, നർഗീസ് മുഹമ്മദി. അപ്പൊ ഈ ശരി ഉത്തരം വേഗത്തിൽ അയച്ചു വന്ന ആദ്യത്തെ 5 പേര് ആരൊക്കെയാണ് നോക്കാം.
0: വിളവൂർക്കലിൽ നിന്നും പ്രഭ, മുംബൈയിൽ നിന്നും റിഹാൻ രാഹുൽ, കടക്കിൽ നിന്നും ദേവകി വിമൽ,
1: മയ്യനാട് നിന്നും സുരേഷ് റാവു, വർക്കല നിന്നും അശ്വതി കണ്ണൻ. ഇത്രയും പേരാണ് വേഗത്തിൽ ശരി ഉത്തരം അയച്ചു വന്ന ആദ്യത്തെ 5 പേര്.
0: ഇനി നമുക്ക് ഒരു ഇടവേള എടുത്താലോ.
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഇനി 7-ാമത്തെ ചോദ്യം. ഒരേ സമയം 2 പുല്ലാങ്കുഴലുകൾ വായിക്കുന്ന സർക്കുലർ ബ്രീതിംഗ് എന്ന കഠിനമായ ശ്വസന രീതി ആവശ്യമുള്ള രാജസ്ഥാനിലെ പരമ്പരാഗത അൽഗോസ വായനയിലൂടെ പ്രശസ്തനാവുകയും പത്മശ്രീ നേടുകയും ചെയ്ത കലാകാരൻ ആരാണ്?
1: ചോദ്യം ഒരിക്കൽ കൂടി. ഒരേ സമയം 2 പുല്ലാങ്കുഴലുകൾ വായിക്കുന്ന സർക്കുലർ ബ്രീത്തിംഗ് എന്ന കഠിനമായ ശ്വസന രീതി ആവശ്യമുള്ള രാജസ്ഥാനിലെ പരമ്പരാഗത വാദ്യോപകരണമായ അൽഗോസ വായനയിലൂടെ പ്രശസ്തനാവുകയും പത്മശ്രീ നേടുകയും ചെയ്ത കലാകാരൻ ആരാണ്?

0: ശരി. ഉത്തരം അയക്കേണ്ട നമ്പർ 8281-4203-05.
1: നമുക്കൊരു പാട്ട് കേൾപ്പിച്ചാലോ?
0: ആ, കേൾക്കാം.

0: ഇതാ ഒരു ചോദ്യത്തിലെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു. അതായത് ഏഴാമതായി ചോദിച്ച ചോദ്യം, ഒരേ സമയം രണ്ട് പുല്ലാങ്കുഴലുകളിൽ വായിക്കുന്ന സർക്കുലർ ബ്രീത്തിംഗ് എന്ന കഠിനമായ ശ്വസന രീതി ആവശ്യമുള്ള രാജസ്ഥാനിലെ പരമ്പരാഗത അൽ ഗോസ വായനയിലൂടെ പ്രശസ്തനാവുകയും പത്മശ്രീ പുരസ്കാരം നേടുകയും ചെയ്ത കലാകാരൻ ആരാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഏതായിരുന്നു?
1: ശരിയുത്തരം താഗാറാം ഭീൽ. ഒരിക്കൽ കൂടി പറയാം, താഗാറാം ഭീൽ. രാജസ്ഥാൻ അതുപോലെ പഞ്ചാബ് മേഖലകളിലെ നാടോടി സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അൽഗോസ. ശ്വാസം വിടാതെ തുടർച്ചയായിട്ട് വായിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ശരിയുത്തരം വേഗത്തിൽ അയച്ചു തന്ന ആദ്യത്തെ അഞ്ചു പേർ ആരൊക്കെയാണ് നോക്കാം.
0: ആദ്യത്തെ അഞ്ചു പേർ ഇവരാണ്: നാവായിക്കുളത്തുനിന്നും ലീനാദേവി, പുളിമാത്തു നിന്നും ആതിര, തിരുവനന്തപുരത്ത് നിന്നും സുധർമ്മ,
1: ഇടിച്ചക്കപ്ലാമോട് നിന്നും സന്തോഷ്, ബാലരാമപുരത്ത് നിന്നും അനൂപ്. ഇത്രയും പേരാണ് അല്ലേ?
0: ഇനി ഇതാ ഒരു ചോദ്യത്തിന് അടുത്ത ചോദ്യം ചോദിച്ചാലോ?
1: ചോദിക്കാം. ചോദ്യം ഇതാണ്: ലക്ഷ്മി

0: ഇതാ ഒരു ചോദ്യത്തിലെ അവസാനത്തെ ചോദ്യം ഇതായിരുന്നു. ലക്ഷ്മി പൂജയുമായി ബന്ധപ്പെട്ട് റിയാങ് ഗോത്രവർഗ്ഗക്കാർ അവതരിപ്പിക്കുന്ന പ്രശസ്തമായ ഹോജാഗിരി നാടോടി നൃത്തം ഈ സംസ്ഥാനത്താണ്. അതുപോലെ സൈബീരിയൻ പക്ഷികൾ എത്തുന്ന രുദ്രസാഗർ തടാകവും സ്ഥിതി ചെയ്യുന്നത് ഈ വടക്കുകിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്. ഏതാണ് ഈ സംസ്ഥാനം എന്നുള്ളതായിരുന്നു ചോദ്യം.
1: ശരി ഉത്തരം ത്രിപുര.
0: അതെ, ശരി ഉത്തരം ഒരിക്കൽ കൂടി പറയാം, ത്രിപുര. ഈ രുദ്രസാഗർ തടാകം എന്ന് പറയുന്നത് ഒരു റാംസർ സൈറ്റ് കൂടിയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ശരി ഉത്തരം വേഗത്തിൽ അയച്ചു തന്ന ആദ്യത്തെ 5 പേര് ആരൊക്കെയാണെന്ന് നോക്കാം.
1: ചെറുനീയൂർ നിന്നും സരയു, വർക്കല നിന്നും വൈഷ്ണവ് കെ, വർക്കല നിന്നും സുമംഗല,
0: എടപ്പഴഞ്ഞിൽ നിന്ന് എസ് രാധാകൃഷ്ണൻ, പിറവത്ത് നിന്നും രാഹുൽ. ഇത്രയും പേരാണ് വേഗത്തിൽ ശരി ഉത്തരം അയച്ചു തന്ന ആദ്യത്തെ 5 പേര്.
1: ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ശരി ഉത്തരങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും അഭിനന്ദനങ്ങൾ.

0: അല്ലേ?
1: അതെ,
0: പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പേർക്കും നന്ദിയും അറിയിക്കുന്നു.
1: നിരവധി പേര് ചെറിയ വ്യത്യാസത്തിലാണല്ലേ നമ്മൾ അവരുടെ പേര് പറയാൻ വിട്ടുപോയിട്ടുള്ളത്, വളരെ ചെറിയ വ്യത്യാസത്തിലാണ്. അപ്പോൾ നിങ്ങൾ സജീവമായിട്ട് ഇതാ ഒരു ചോദ്യത്തിൽ പങ്കെടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. അയക്കുന്ന നമ്പർ 8281423305.
0: ഇന്ന് ഇതാ ഒരു ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് സജീവ് മൈലാപ്പള്ളിയും
1: സെവിൽ ജിഹാൻ.

0: ഇപ്പോൾ സമയം 2 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ന്യൂഡൽഹി മാൽവിയ നഗറിൽ രാവിലെ ഉണ്ടായ തീപിടുത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ന്യൂഡൽഹി തീപിടുത്തത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അനുശോചനം അറിയിച്ചു. സംഭവം ഏറെ ദുഃഖകരമാണെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ഉപരാഷ്ട്രപതി അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ കേന്ദ്ര ഗവൺമെന്റ് 12 വർഷത്തിനിടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത്. പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെ നികുതിയില്ല. GST നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. ലോക സൈക്കിൾ ദിനത്തിൽ യുവാക്കൾക്കിടയിൽ സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആഹ്വാനം ചെയ്തു. രാജ്യത്ത് സൈക്ലത്തോണുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുക. June 22 മുതൽ സഭയിൽ ബജറ്റ് പൊതുചർച്ചയാണ്. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ദേശീയ കോൺക്ലേവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജനജാതീയ ഗരിമ ഉത്സവ് എന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 111-ാമത് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് വെസ്റ്റേൺ ഘട്ട് റീജിയണൽ സെൻട്രൽ ഹാക്കത്തൂൺ 2026 സംഘടിപ്പിച്ചു. കേരള കർണാടക സംസ്ഥാനങ്ങളിലെ പരമ്പരാഗത ജൈവ വൈവിധ്യ അറിവുകൾ എന്ന വിഷയത്തിലാണ് ഹാക്കത്തോൺ. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും വൈകുന്നേരം 5 മണിക്ക്.

ഇനി കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുതഞ്ചരുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. ബിജു നാരായണൻ പാടിയത് ചിത്രം ശിപായി ലഹള.

അവിടെ നല്ല നല്ല കൾച്ചറൽ പ്രോഗ്രാംസ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വന്ന് അവരെ മുന്നിൽ നിന്ന് പാട്ടുകൾ പാടുക എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ദിവസം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: രവീന്ദ്രന്റെ സംഗീതത്തിൽ ചിത്രം പാടിയത് രചന P. ഭാസ്കരൻ. ചിത്രം പ്രദക്ഷിണം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. പൊന്നും കുടത്തിനും പൊട്ട് ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: രചന ബിജു തിരുമല, സംഗീതം ശ്യാം. യേശുദാസും വാണി ജയരാമും പാടിയ ചിത്രം റൌഡി രാമു.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സ്വന്തം സംഗീതത്തിൽ യേശുദാസ് പാടിയത്, രചന യൂസഫലി കേച്ചേരി, ചിത്രം സഞ്ചാരി.

ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിനെ പറ്റി കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്. അതിൽ പെടുന്നതാണ് യുണീക്ക് എന്ന ക്വിസ് ക്ലബും ലെക്ടേൺസ് എന്ന ഡിബേറ്റ് ക്ലബും. ഇത് തുടങ്ങിയത് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന കൈകസി മാം ആണ്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

യേശുദാസും പി മാധുരിയും പാടിയത് ചിത്രം ഒരു മാടപ്രാവിന്റെ കഥ. ഗാനത്തിന് വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

ഇപ്പോൾ തിരേ പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം സ്വന്തം സംഗീതത്തിൽ ജാസി ഗിഫ്റ്റും സംഘവും പാടിയത്, ചിത്രം ഫോർ സ്റ്റുഡൻസ്.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവ വൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

തിരയിപ്പുകൾ തുടരുന്നു. കപിൽ കപിലനും ശ്രേയ ഘോഷാലും പാടിയത് ചിത്രം എയ്സ്. രചന താമരയെ, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

ആർവം. ഈ ചിത്രത്തിന് വേണ്ടി വിധു പ്രതാപ് പാടിയത്. രചന എൽ ജി രവിചന്ദർ, സംഗീതം റോണി റാഫേൽ.

0: സഞ്ചാരി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ നേപ്പാൾ വിശേഷങ്ങൾ സന്ദീപ് സുരേഷിനോടൊപ്പം പങ്കുവയ്ക്കുന്നത് പ്രശോഭ്.
1: ലോകമൊട്ടാകെയുള്ള സഞ്ചാരത്തിന്റെ വിവിധ കഥകൾ നമ്മൾ സഞ്ചാരിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബൈക്കിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ പലരും. പക്ഷെ ബൈക്കിൽ അങ്ങനെ ഇന്ത്യ മൊത്തം ഒന്ന് യാത്ര ചെയ്തിട്ട് വന്നാലോ? ആ ഒരു അനുഭവം നമ്മൾ പലപ്പോഴും പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതുകൂടാതെ മോട്ടോർ സൈക്കിൾ ഡയറീസൊക്കെ പോലെയുള്ളതിൽ നമ്മൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് ബൈക്കിലുള്ള സഞ്ചാരത്തിന്റെ ഒരു സൗന്ദര്യം. അങ്ങനെ ഇന്ത്യയൊട്ടുക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയും ഇപ്പോൾ അടുത്തിടയ്ക്ക് നേപ്പാളിലും ഇതേപോലെ ബൈക്കിലൂടെ യാത്ര ചെയ്യുകയും ചെയ്ത ഒരാളിന്റെ അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാം. സ്വാഗതം സഞ്ചാരിയിലേക്ക്.
2: താങ്ക് യു.
1: ഇവിടെ കേരളത്തിൽ ജനിച്ച്, കേരളത്തിൽ നിന്ന് ഒരു ബൈക്കിൽ ഇന്ത്യ ഒട്ടുക്ക് സഞ്ചരിച്ചിട്ട് വരിക, കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതമൊക്കെ തോന്നും. പക്ഷെ അത് ചെയ്തിട്ടുള്ള ഒരാളാണങ്ങ്. എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രചോദനം?
2: എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ സ്വന്തം ബൈക്കിൽ എൻ്റെ രാജ്യം കറങ്ങിക്കാണുക എന്നുള്ളത്. പലരും വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ഹോളിഡേ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ പുറത്തു പോയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് പല ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം പുറത്തൊരു രാജ്യം കാണുന്നതിന് മുന്നേ സ്വന്തം രാജ്യം കാണുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ബൈക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ ചെയ്ത് അതിൻ്റെ ഒരു രസം പിടിച്ചിട്ട് അന്ന് കയറി കൂടിയ ഒരാഗ്രഹമാണ് സ്വന്തം ബൈക്കിൽ സ്വന്തം രാജ്യം മൊത്തത്തിൽ കറങ്ങി കാണണമെന്നുള്ളത്. അപ്പൊ അതാണ് മെയിനായിട്ട് ഇങ്ങനെ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം.
1: പക്ഷെ അത് നമ്മളിപ്പോ ഇന്ത്യയൊട്ടുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് സാഹസിക തരത്തിലുണ്ടല്ലോ, എങ്ങനെയാണ് അതിലേക്ക് വന്നത്?
2: ഞാൻ യാദൃശ്ചികമായാണ് ഈ ബൈക്ക് യാത്ര എന്ന് പറഞ്ഞു. ഞാൻ മുന്നേയും യാത്രയെല്ലാം ചെയ്തിട്ടുണ്ട്, പല ട്രെയിനിലായിരുന്നാലും ബസ്സില് അങ്ങനെയൊക്കെ പലയിടത്തും ഏറിപ്പോയി. എനിക്കൊന്ന് ബാംഗ്ലൂരാണ് ആദ്യത്തെ ട്രെയിൻ യാത്ര, ലോങ് ഡിസ്റ്റൻസ് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം ഡൽഹി യാത്ര എന്ന് പറഞ്ഞാൽ അവിടെ റിലേറ്റീവ്സ് കാണും, ചിലപ്പോൾ ഫ്രണ്ട്സ് കാണും, അവരെയൊക്കെ കാണാൻ പോകുന്നതിന്റെ കൂട്ടത്തിൽ അവിടുത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് കൂടുതലും ഈ നമ്മുടെ ഫേസ്ബുക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ യാത്രാ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങൾ എഴുതുന്ന ആൾക്കാരുടെ സ്റ്റോറീസ് ഇതെല്ലാം കണ്ട് വായിച്ച് നോക്കിയപ്പോൾ കൊള്ളാം, നല്ലൊരു ഇതാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്നുള്ള രീതിക്ക് ആദ്യത്തെ യാത്ര നടത്തിയത് ഞാൻ വാഗമണ്ണിലേക്ക് ഒറ്റയ്ക്ക്. അതൊരു ഓണത്തിന് തലേദിവസം ഇതുപോലെ ഒരു സഡൻ

0: ഒരു പ്ലാന്. കൂട്ടുകാർ ഞങ്ങളൊരു മൂന്ന് ഫ്രണ്ട്സ് ചേർന്ന് പോകാൻ ഇട്ടിരുന്ന പ്ലാന് ഓണത്തിന് തലേദിവസമായതുകൊണ്ട് പിന്നെ മാറ്റിവെച്ച്. പക്ഷെ എന്നിരുന്നാലും ഞാൻ എന്തോ ഒരു ഉൾവിളി തോന്നി ഞാനത് യാത്ര അങ്ങ് പോയി, ഒറ്റയ്ക്ക് അങ്ങ് പോയി. വാഗമൺ വരെ റൂട്ട് അറിയത്തില്ല, ഒന്നുമില്ല, ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് സ്ഥലങ്ങളിൽ ചോദിച്ച് ചോദിച്ച് ഞാൻ വെറുതെ വേറൊന്നും ചെയ്തില്ല, രാവിലെ ഇറങ്ങി നേരെ വാഗമൺ പോയി. വാഗമണിലൊരു 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു, മുട്ടക്കുന്നൊക്കെ ഒന്ന് കറങ്ങി അവിടെ ഒന്ന് കുറച്ചു നേരം ഇരുന്ന് ഒരു ചായ കുടിച്ചു, നേരെ തിരിച്ച് വീട്ടിലെത്തി. ആ ഒരൊറ്റ യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് ഈ കാര്യം നടക്കും എന്നുള്ള ഒരു വിശ്വാസം തോന്നി തുടങ്ങി. അപ്പൊ ആ ഒരു യാത്രയിൽ പോയപ്പോ ഫേസ് ചെയ്ത കുറച്ച് ബുദ്ധിമുട്ടുകൾ മനസ്സിലായി. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ, ഒരുപാട് നേരം സീറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള പെയിന്, അതിനെ നമുക്ക് എന്തോ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെപ്പറ്റി നോക്കി തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് നമുക്കൊരു ജെൽ സീറ്റ്, അപ്പൊ അത് ആണ് കംഫർട്ടബിളി ഇരുന്ന് കഴിഞ്ഞാൽ കുറെ കിലോമീറ്റർ കൂടുതൽ നമുക്ക് ഓട്ടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. അതിനുശേഷം മൊബൈൽ, അന്ന് പവർ ബാങ്ക് ഒന്നും അത്ര പ്രചാരത്തിൽ വന്ന ടൈമല്ല. അപ്പൊ നമുക്ക് ഞാൻ വിചാരിച്ചു നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ എന്താണ് ഒരു മാർഗം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മൊബൈൽ ചാർജറുകൾ ഉണ്ട്, അപ്പൊ അതിലൊരെണ്ണം ഇതുപോലെ ഓൺലൈൻ. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് കിട്ടി, അങ്ങനെ ഒരു ചാർജർ മേടിച്ച്. അപ്പൊ പതുക്കെ പതുക്കെ ഈ ഒരു ദിവസത്തെ ട്രിപ്പ് എന്നുള്ള 2 ദിവസം 5 ദിവസം എനിക്കൊന്ന്, അത് ഈ യാത്രയ്ക്കൊക്കെ മുന്നേ ചെയ്ത ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 9 ദിവസം. ഓണത്തിന് അവധി കിട്ടിയപ്പോൾ 2 ദിവസം ഓണത്തിന് അവധി ഉണ്ടായിരുന്നു, 3 ദിവസം ലീവ് എടുത്ത് ഫസ്റ്റ് സാറ്റർഡേ സൺഡേ എല്ലാം കൂടെ ക്ലബ് ചെയ്ത് 9 ദിവസം പ്ലാൻ ചെയ്ത് ഗോവ ട്രിപ്പ് ഒരെണ്ണം. ബൈക്കിൽ ഞാൻ ഗോവ പോയതാണ്, ഇതിന് മുന്നേ ചെയ്ത ഒരു ഫസ്റ്റ് ആ ഒരു ട്രിപ്പാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു യാത്രയായിട്ട് അന്ന് തോന്നിയ ഒരു ആഗ്രഹമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ്. ഓരോ 100 കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് പറയാം ആ ഭാഷ, അവരുടെ വസ്ത്രം, ആഹാര രീതി എല്ലാം വ്യത്യാസപ്പെടുന്നതാണ്. അപ്പം നമുക്ക് ഇപ്പൊ കേരളത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് പഠിച്ച് ജോലി ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് അടുത്ത സംസ്ഥാനത്ത് കർണാടക, അടുത്ത് കഴിഞ്ഞ് ഗോവ, ഇതൊക്കെ പോയപ്പോഴത്തേനാണ് എത്ര വ്യത്യസ്തമായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇതൊന്നും കാണാതെ പോയെങ്കിൽ നമുക്ക് എന്തുമാത്രം നഷ്ടം സംഭവിച്ചേനെ എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്ന അപ്പോഴാണ് എനിക്ക് ഈ ഒരു ആഗ്രഹം വന്നത്, ഇനി അടുത്തൊരു യാത്ര പോകുമ്പോൾ സ്വന്തം ബൈക്കിൽ ഇന്ത്യ മൊത്തം കറങ്ങി കാണുക എന്നുള്ള. പിന്നെ ബൈക്ക് യാത്ര തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം, എനിക്കൊരു സ്ഥലം ഇഷ്ടപ്പെട്ട് എനിക്ക് അവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. മറ്റേ നമ്മൾ ട്രെയിനിലോ ബസ്സിലോ എന്തെങ്കിലുമാണ്, ഇപ്പോൾ ഒരു ബസ് മിസ്സായാൽ അടുത്ത ബസ് അല്ലെങ്കിൽ അടുത്ത ട്രെയിൻ, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരിക്കും. ബൈക്കാകുമ്പോൾ നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചെന്നെത്തിപ്പെടുന്ന, ഇപ്പോൾ ട്രെയിനിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള അടുത്തുള്ള സ്ഥലങ്ങളാണ്, ആ ഒരു സ്ഥലം ചുറ്റുവട്ടമുള്ള സ്ഥലത്ത് പോകുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വേണം. അപ്പൊ അതും കൂടെ നോക്കുമ്പോൾ നമുക്ക് ബൈക്കാണ് കുറച്ചുകൂടെ നല്ലതായിട്ട്. പിന്നെ ഈ കാറ്റൊക്കെ കൊണ്ട് ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെല്ലാം കണ്ട് ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് 1-2 ഫോട്ടോസ് എടുത്ത് പോകുന്നതിനൊരു പ്രത്യേക ഒരു ഫീലാണ്. അത് അനുഭവിച്ചവർക്ക് അതിന്റെ ആ ഒരു നമുക്ക് പറയുമ്പോൾ തന്നെ മൊത്തത്തിലുള്ള ആ ഫീല് കിട്ടത്തുള്ളൂ.
1: നമ്മൾ ഈ റോഡ് ട്രിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഏതെങ്കിലും സിനിമകളും പാട്ടുകളും നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ ഇപ്പോ?
0: ബൈക്ക് ട്രിപ്പ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അത്രയും ഇൻസ്പിറേഷൻ ആയ ഒരു സിനിമയാണ് ഈ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്നുള്ള, അതിലെ ഫൈനൽ ലെഗിൽ പോകുമ്പോഴുള്ള ആ ഒരു പാട്ട്, അത് പറയാൻ പറ്റുന്ന ഒന്നാണ്.
1: തീർച്ചയായിട്ടും ആ പാട്ട് കേട്ടിട്ട് നമുക്ക് ദേഷ്യം വരാം.

0: ഞാൻ യാത്ര കൂടുതലും ചെയ്തത് ഒറ്റയ്ക്കാണ്. അതും ഇതുപോലെ തന്നെയാണ്, ഞാൻ ഗ്രൂപ്പിലും യാത്ര ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ പോകുന്ന എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലർക്കിപ്പം ഒരു സ്ഥലം കാണുമ്പോൾ കുറച്ച് നേരം കൂടുതൽ ഇരിക്കണം, അല്ലെങ്കിൽ കുറച്ച് നേരം സ്പെൻഡ്. ഇപ്പം ഞാനിപ്പോൾ പോകുമ്പോൾ ട്രിപ്പ് ഇന്നൊരു ദിവസം ഇവിടെ എത്തി, ആ ഇവിടെ കൊള്ളാം, ഒരു ദിവസം കൂടെ സ്പെൻഡ് ചെയ്ത്, എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ആസ് ലോങ് ആസ് എനിക്ക് ഷെഡ്യൂൾ സമയമുണ്ട്, എനിക്കിരിക്കാം, എത്ര വേണോ ടൈം സ്പെൻഡ്, ആരും ചോദിക്കേണ്ട ആവശ്യം. നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് സർക്കിളിലാകുമ്പോൾ പോകുമ്പോൾ നമുക്ക് കൂടുതൽ സ്ഥലം കാണുന്നതിൻ്റെ കൂടെ നമ്മൾ ആ സർക്കിളിൽ നിൽക്കത്തേ ഉള്ളൂ. ഒറ്റയ്ക്ക് പോകുമ്പോൾ തന്നെ മാക്സിമം അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ശ്രമിക്കും, അവിടെ ഒരു സൗഹൃദം ഉണ്ടാവും. അവരെ എന്തെങ്കിലും നമുക്ക് എന്താ പറയുക, ഇന്നൊരു സ്ഥലത്ത് അവരുടെ ആ താമസിക്കുന്നവർക്ക് നല്ല സ്ഥലങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നോർമൽ ഒരു ടൂറിസ്റ്റ് പോകുമ്പോൾ ഒരു അഞ്ചാറ് സ്ഥലം കാണുക, ഇതൊന്നും അല്ലാതെ ചിലപ്പോൾ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സ്പോട്ട് കാണും, ആ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്, അത് കോമൺ ആയിട്ട് ആൾക്കാർ പോകുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകും. അപ്പം അങ്ങനെ കുറേ സജഷൻസ് കിട്ടും. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഈ യാത്രയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്യാത്ത പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻ കണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പ്ലാൻ ചെയ്തതിനേക്കാളും 10 മടങ്ങ് നല്ല സ്ഥലങ്ങളായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്.
1: ഈ ഗോവ യാത്ര കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓൾ ഇന്ത്യ ടൂറിലേക്ക്.
0: അതെ, ഓൾ ഇന്ത്യ ടൂറിലേക്ക് പോകും. ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2017 ഓഗസ്റ്റ് 5 ആണ് ഞാൻ എന്റെ യാത്ര തുടങ്ങുന്നത്. പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നുമില്ല. ഒന്ന് ജമ്മു വരെയുള്ള റൂട്ട് ഞാൻ മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഏതൊക്കെ സ്ഥലത്ത് എത്തണം, ഏതൊക്കെ സ്ഥലത്താണ് സ്റ്റേ ചെയ്യാനുള്ള, സ്റ്റേ ഒന്നും ആദ്യമേ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, ചെല്ലുന്നിടത്ത് കണ്ടുപിടിക്കാന്നുള്ള ജമ്മു വരെയുള്ള ഒരു റൂട്ട് പ്ലാന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ബാലൻസ് ചെയ്യാമെന്നുള്ളതാണ്. ഈ തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസം കറക്റ്റ് ഷെഡ്യൂൾ പ്രകാരമുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ, കാരണം മുന്നേ ഉള്ള എക്സ്പീരിയൻസ് വെച്ച് ആദ്യം ഞാൻ മുന്നേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദിവസം 100-700 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്യാന്നുള്ള ഒരു എന്ന് വെച്ചാൽ കാൽക്കുലേഷൻ ആണല്ലോ, നമ്മൾ ഗൂഗിളിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര മണിക്കൂർ എന്ന് പറയുക, ആ ഇത് ഒരു ദിവസത്തിനത്. പക്ഷേ ആക്ച്വലി യാത്ര ചെയ്യുമ്പോഴാണ് ട്രാഫിക്കിന്റെ ഇത്, നമ്മൾ എടുക്കുന്ന ബ്രേക്ക്, നമുക്കുള്ള റെസ്റ്റ്. ഒരിക്കലും നമ്മൾ യാത്ര ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് എ ടു പോയിന്റ് ബി എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ പോകാതെ ആസ്വദിച്ച് പോവുകയാണെങ്കിൽ ഒരുപാട് കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാം. പ്ലസ് നമുക്കിപ്പോൾ ഒരു ഷെഡ്യൂൾ ഇല്ല എവിടെയെങ്കിലും എടുത്ത്. പിന്നെ ഞാൻ നോക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഒരുപാട് ഇരുട്ടും മുമ്പേ സ്റ്റേ കണ്ടുപിടിക്കുക എന്നുള്ള ഒരിതാണ്.
1: ആ ജമ്മുവിലേക്ക് പോകുന്ന യാത്ര പിന്നെ ഒരു പാൻ ഇന്ത്യൻ ഇതിലേക്ക് മാറിയത് എങ്ങനെയായിരുന്നു?
0: ഞാൻ ആക്ച്വലി ജോബ് റിസൈൻ ചെയ്തതിന് ശേഷമാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് ഇനീഷ്യലി ഉള്ള പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാസം, അതായത് 1 മന്ത് ഇവിടുന്ന്

0: ലേ വരെ എത്താൻ വേണ്ടിയിട്ട്. ഒരു മാസം ലേ ലഡാക്ക്, ഉത്തരാഖണ്ഡ്, ആ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളെല്ലാം. 1 മന്ത് ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ് എല്ലാം കറങ്ങുക, അവിടുന്ന് ഒരു മാസം കൊണ്ട് തിരിച്ചെത്തുക. ഇങ്ങനെയായിരുന്നു 4 മാസം കൊണ്ട് ഫുൾ ഇന്ത്യ കറങ്ങി തീരുക എന്നുള്ളതാണ്. ഞാൻ ഈ യാത്ര തുടങ്ങിയ സമയത്ത് പരിചയപ്പെട്ടൊരു ഡൽഹിയിൽ താമസിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്, ഒരു നിതിൻ ഖട്ടർ എന്ന് പറഞ്ഞു. പുള്ളി ഇതുപോലെ ഒരു യാത്ര, ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ പുള്ളി ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ എന്റെ അവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പൊ പുള്ളിയാണ് എനിക്ക് ബേസിക്കലി ഇതിനെക്കുറിച്ചുള്ള ഇൻപുട്ടും കാര്യങ്ങളും എല്ലാം, അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ പുള്ളി പറഞ്ഞു, നീ ട്രൈ ചെയ്ത് നോക്ക്, 4 മാസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് ഇന്ന ഇന്ന ദിവസം കൊണ്ട് ഇല്ല. പുള്ളി അതങ്ങ് ജസ്റ്റ് ചിരിച്ച് വിട്ടതേ ഉള്ളൂ. അതിന്റെ കാര്യം മനസ്സിലായത് എനിക്ക് പിന്നെയാണ് എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അപ്പൊ തുടക്കത്തില് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ വീട്ടില് വലിയൊരു യാത്ര പോകുന്നെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ പാരന്റ്സിന്റെ കാര്യം, പ്രത്യേകിച്ച് അമ്മ. അപ്പൊ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഇതുവരെ കേരളം വിട്ടങ്ങനെ പോയിട്ടില്ല, അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടും, പിന്നെ ഓവർ കെയറിങ്ങാണ്. അപ്പൊ അമ്മ ഈ 2 മാസത്തെ യാത്രയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ അടുത്ത് 1 ആഴ്ച സംസാരിച്ചു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, 1 ആഴ്ച എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല.
1: അത് ബൈക്കിലാണ് പോകുന്നത്?
0: അത് ബൈക്കിലാണ് പോകുന്നതാണ്. അച്ഛൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു 2 മാസമല്ല, കുറച്ച് കൂടുതൽ എടുക്കും. അപ്പൊ ഒന്നും പറഞ്ഞില്ല, പിന്നെ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യാനും പോയില്ല. അങ്ങനെ ആ ഒരു യാത്ര അങ്ങ് സ്റ്റാർട്ടായി. എപ്പോഴോ നമ്മൾ ഈ യാത്രയെന്ന് പറഞ്ഞ ആ ഒരു ലഹരി നമ്മളെ മനസ്സിലും അല്ലെങ്കിൽ നമുക്ക് അങ്ങ് പിടിച്ചിട്ട് പിന്നെ നമുക്ക് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞ പോകുന്ന സ്ഥലം കാണുക എന്നുള്ളതല്ല, നമുക്ക് ആ യാത്രയുടെ ആ ഒരു എക്സ്പീരിയൻസ്, അവിടെ ചെന്ന് പരിചയപ്പെടുന്ന ആൾക്കാർ പല സന്ദർഭങ്ങളിലും, അതൊക്കെയാണ് ആക്ച്വലി ഞാൻ ഇപ്പോഴും ചെറിയ ചെയ്യുന്നത്. പലരും ഈ യാത്രയിൽ, അത് 2017-18 യാത്ര ചെയ്ത സമയത്ത് പരിചയപ്പെട്ട പല ആൾക്കാരുമായിട്ട് ഇപ്പോഴും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അതിൽ നല്ല കൂട്ടുകാരുണ്ട്, കുറച്ചുപേര് നാട്ടിൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് കണ്ട സ്ഥലത്തെക്കാളും കൂടുതൽ പരിചയപ്പെട്ട ആൾക്കാരെയാണ് ഞാൻ കൂടുതലും നമ്മൾ ഓർമ്മിക്കുന്നതും ചെറിഷ് ചെയ്യുന്നതും.

0: ശരിക്കും മനുഷ്യരെ കണ്ടാണ് യാത്ര ചെയ്യുന്നത്.
1: അതെ,
0: പല യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ചില ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, ചരിത്ര ഉറങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. ഇപ്പൊ ബീച്ചുകളൊക്കെ പോലെ അല്പമൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഈ യാത്ര തന്നെ ഒരു അഡ്വഞ്ചറാണ്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം എന്തായിരുന്നു?
1: ഞാൻ ഈ 17 ട്രാവൽ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യണുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും ട്രാവൽ ചെയ്യുന്ന കുറവായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പം നോർത്ത് ഈസ്റ്റ് ട്രാവൽ ചെയ്ത ആൾക്കാരുടെ ഒരു ഇത് നോക്കുമ്പോൾ ഇപ്പം ഈ 2026 കമ്പയർ ചെയ്യുമ്പോഴത്തേനും വളരെ കുറവായിരുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു നമ്മൾ എത്തുമ്പോഴത്തേനാണ് നമുക്ക് മനസ്സിലാവണം നമ്മൾ ആയിരിക്കും അവിടെ ആദ്യമായിട്ട് അങ്ങനെ വരുന്നത് ഇപ്പം കേരളത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ. ഒരു ഡൗട്ടോടു കൂടിയാണ് നോർത്ത് ഈസ്റ്റിൽ ഗുവാഹട്ടിയിൽ January 15 ഞാൻ എത്തുന്നത്. അതിന് മുന്നേ തന്നെ ഇതിന്റെ പ്ലാനിങ്, അതായത് അവിടെ മാക്സിമം പറ്റുന്ന ബൈക്കിംഗ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പരിചയപ്പെടുക, ഇവരെയൊക്കെ കണ്ട്, അവിടെ ഭയങ്കര ഡേഞ്ചറാണ്, പ്രത്യേകിച്ച് നാഗാലാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്, പിന്നെ മിലിറ്റന്റ് ആക്ടിവിറ്റീസ് ഉള്ള പല സ്ഥലങ്ങളും ഉണ്ട്, നിങ്ങൾ പോകുമ്പോൾ എക്സ്ട്രീം കെയർഫുൾ ആയിരിക്കണം, പിന്നെ അവിടെ എന്താ പട്ടിയെ തിന്നുന്ന സ്ഥലങ്ങളുണ്ട്, അപ്പൊ അവരെ ആഹാര രീതി എങ്ങനെയാണ്, അതൊക്കെയാണ് ആൾക്കാർ നിറച്ചു തന്ന പല ഒരു ഐഡിയ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച്. പക്ഷേ ഇതിൽ നിന്നും നേരെ വിപരീതമാണ് ഞാൻ അവിടെ പോയിട്ട് കണ്ടതും അനുഭവിച്ചതും. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ അടുത്ത് നല്ല രീതിക്ക് പെരുമാറി ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് ഈ നോർത്ത് ഈസ്റ്റിൽ പോയപ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാൻ ഞാൻ ഈ 1.5 വർഷത്തിന്റെ യാത്രയിൽ ഏകദേശം 6 നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്നു. അത് എന്താണ് കൃത്യമായിട്ട് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ January 15 ഞാൻ ഗുവാഹട്ടിയിൽ എത്തുന്നു, നോർത്ത് ഈസ്റ്റും ഫുൾ യാത്ര ചെയ്ത് തിരിച്ച് ഞാൻ ഗുവാഹട്ടിയിൽ എത്തുന്നത് July 15. അപ്പൊ അത്രയും ടൈം ഞാൻ ഈ നോർത്ത് ഈസ്റ്റില്, അരുണാചൽ പ്രദേശ്, അത് കഴിഞ്ഞ് നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഞാൻ ഗുവാഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നത് കൃത്യം July 15. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം എന്തുമാത്രം പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്, നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ വായിച്ചതും പല ആഴ്ച പതിപ്പിൽ ഓരോ സ്ഥലങ്ങളെ കുറിച്ചുള്ള ആ ഇന്ന സ്ഥലത്ത് ഇന്ന പ്രത്യേകതകളാണ്, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഇടയ്ക്കൊരു ട്രാവൽ ഇത് ചെറിയൊരു കുറിപ്പ് വരാറുണ്ട്, അത് കുറെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വായിച്ചതും അല്ലെങ്കിൽ നമ്മൾ ബുക്കിൽ വായിച്ചിട്ടുള്ള പല സ്ഥലം, എക്സാമ്പിൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഔറംഗാബാദിലുള്ള അജന്ത എല്ലോറ കേവ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പണ്ടത്തെ ആ ഒരു ഇതിൽ നമുക്ക് ബുദ്ധിസ്റ്റ് ആ ഒരു കൾച്ചർ എന്തൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും, ജെയിൻ കൾച്ചർ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെമ്പിൾ, അതിന്റെ റൂയിൻസ്, അവിടെ കൈലാഷ് എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട്, അതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് അമ്പലത്തിന്റെ സ്ട്രക്ചർ എല്ലാം കൊത്തുന്നത്, ഇത് ഒരു വലിയൊരു പാറയുടെ മുകളിൽ നിന്ന് കൊത്തി താഴേക്ക് ഇറങ്ങി വന്ന് അമ്പലം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് ഈ കൈലാഷ് എന്ന് പറഞ്ഞിട്ട് അജന്ത എല്ലോറയുടെ അവിടെ ഉള്ള ഒരു ടെമ്പിളാണ്, അതിന്റെ റൂയിൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതൊക്കെ കാണുമ്പോഴും നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഫോട്ടോ ആ ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ നേരിട്ട് പോയി സാധനം കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഹിമാലയം കേട്ട് മാത്രം ഉള്ളൊരു മഞ്ഞ്, ഞാനിങ്ങനെ കൈകൊണ്ട് വാരിയെടുക്കുന്ന മഞ്ഞ്, വീഴ്ച കാണുന്ന അവിടെ വെച്ചാൽ മഞ്ഞ് കൈകൊണ്ട് വാരിയെടുക്കുന്ന കാർദുംഗ്ല എന്ന് പറഞ്ഞ് അന്ന് ഹയസ്റ്റ് മോട്ടോർബോൾ ഒരു പാസ് ഉണ്ട്, കാർദുംഗ്ല പാസ് അവിടെ ചെന്നപ്പോൾ തലേ ദിവസത്തെ മഞ്ഞ് വീഴുന്ന അവിടെ കിടപ്പുണ്ട്. ആദ്യമായിട്ട് ലൈവ് സ്നോ, ഫ്രിഡ്ജിൽ നിന്നുള്ള ഐസ് അല്ലാതെ ലൈവായിട്ട് സ്നോ കാണുന്ന സന്തോഷത്തിൽ ഞാൻ കയ്യിൽ നിന്ന്, ഞാൻ വേറെ രണ്ട് ഫ്രണ്ട്സ് അവിടുന്ന് ആ ഒരു ട്രിപ്പിൽ ജമ്മു ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് ബാക്കി ലേ ലഡാക്ക് റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ എന്താ പറയുക, ഓവർ എക്സൈറ്റഡ് ആവരുത്, ഓൾട്ടിറ്റ്യൂഡ് കൂടുതലാണ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നൊക്കെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് മറന്നുപോയി. ഇത് കണ്ട് ഓടി ചെന്ന് ഗ്ലൗസ് എല്ലാം ഊരി വാരി എടുത്ത് കളിച്ച് എന്താ പറയുക ഒരു കുട്ടി ആയിപ്പോയി ആ ഒരു ടൈമിൽ. എന്താ കുറെ കഴിഞ്ഞിട്ടാണ് തന്നെ കൈ എന്താ പറയുക ചോന്ന്, നമുക്ക് കയ്യിൽ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവണം കുറച്ച് കഴിഞ്ഞ ശേഷമാണ്. അപ്പൊ നമുക്ക് ആ സന്തോഷത്തിന്റെ ഇത് എങ്ങനെയെങ്കിലും എക്സ്പ്രസ് ചെയ്യണമല്ലോ. ഒരുപാട് ഫോട്ടോസ് എടുത്ത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കാർദുംഗ്ലയിൽ പോയിട്ട് ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന, ജനിച്ച് താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇരുന്ന് ഒരിക്കലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ അത് സമ്മാനിച്ചത് ഈ യാത്ര തന്നെയാണ്.
0: നമ്മൾ ഈ മഞ്ഞിന്റെ ഒക്കെ കണ്ണ അനുഭവത്തെ കുറിച്ച്, മഞ്ഞ് കോരിയെടുത്ത അനുഭവത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, ആ ഒരു മൊമെന്റിൽ ഒരു പാട്ട് മനസ്സിലേക്ക് വരുന്നുണ്ടോ?
1: അത് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന നമുക്ക് ടൊവിനോ അഭിനയിച്ച ഗപ്പി എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു സോങ് ആണ്.
0: അല്പം ഇൻസ്പിറേഷൻ ആയിട്ട് ഒരു പാട്ടാണ്.
1: അതെ, ആ ഒരു സ്ലോയിൽ ഇങ്ങനെ വന്ന് ഗ്രാജുവലി അത് കേൾക്കുമ്പോ ഫീൽ ഗുഡ് എന്നതിലുപരി നമുക്ക് എന്തോ ഒരു എന്തോ എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളൊരു ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു പാട്ടാണ്
0: തീർച്ചയായിട്ടും.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ജിൻകെ പാസ് കോയി ഗാരണ്ടി നഹീ ഹൈ സർക്കാർ ഖുദ് ഉൻകി ഗാരണ്ടർ ബൻ റഹീ ഹൈ.
3: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
4: ഇന്ത്യ വൈവിധ്യങ്ങളുടെ രാജ്യമാണെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ ട്രെയിനിൽ പോയാൽ തന്നെ നമുക്കറിയാം എന്തുമാത്രം വൈവിധ്യമാർന്ന പ്രകൃതിയിലൂടെയാണ് നമ്മൾ പോകുന്നത്, എന്തുമാത്രം തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത് എന്നൊക്കെയുള്ളത്. അപ്പോൾ ബൈക്കിലൂടെ നമ്മൾ പോകുന്ന വെച്ചാൽ കുറച്ചുകൂടെ ഇത് അറിഞ്ഞും ഉൾക്കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നത്. ഈ വൈവിധ്യം ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് എന്തായിരുന്നു?
5: ആഹാര രീതി നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന മസാല കൂട്ടോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല നോർത്തിലേക്ക് ചെല്ലുമ്പോൾ ഉപയോഗിക്കുന്നത്. അവർ ഉപയോഗിക്കുന്നത് പോലെ അല്ല നോർത്ത് ഈസ്റ്റ് ചെല്ലുമ്പോൾ. നോർത്ത് ഈസ്റ്റിൽ എന്ന് പറയുമ്പോൾ അവർക്ക് മസാല എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, പച്ചമുളക് ഇത്രയും കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള സാധനം. ഇപ്പോഴും അത് പറയുമ്പോഴത്തേനും പല ആഹാരവും നമുക്ക് ഓർമ്മ വരുന്നതാണ്. ചിലതൊക്കെ ഭയങ്കര എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള, നമ്മൾ കഴിച്ച് എന്ന് വെച്ചാൽ ജീവിതത്തിൽ പോലും വിചാരിക്കില്ല ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കാത്ത സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. നാഗാലാൻഡിൽ ഞാനിപ്പോൾ പോയപ്പോൾ നാഗാലാൻഡിൽ മെയിൻ സംസാരിക്കുന്ന നാഗാമീസാണ്. കുറച്ചുകൂടി ഇന്റീരിയറിലേക്കുള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേന് അവർക്ക് അവരുടേതായ ഗോത്രഭാഷയുണ്ട്. ഒരുപാട് ഇന്റീരിയറിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ നാഗാമീസ് എന്ന് പറഞ്ഞാൽ കോമൺ ഭാഷയാണ്. അത് തന്നെ അവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അവർക്ക് അവരുടെ ആ ഒരു പർട്ടിക്കുലർ ട്രൈബിന്റെ ഭാഷ മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. കേരളത്തിൽ തന്നെ നമുക്കറിയാം തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന ഭാഷയല്ല കാസർഗോഡ് സംസാരിക്കുന്നത്, അതല്ല കോട്ടയത്ത് സംസാരിക്കുന്നത്. ഒരുപാട് വ്യത്യാസമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ പോലും ഫീൽ ചെയ്യുന്നത് അതിന്റെ എക്സ്ട്രീമാണ് നമ്മൾ വേറെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ കാണാം. ഇപ്പൊ നോർത്ത് ഈസ്റ്റിൽ കൂടുപ്പം നമ്മൾ ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും കാലിംപോങ്, പെദോങ് ഈ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആക്ച്വലി അവർ ഇപ്പം നേപ്പാളുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ പല ബന്ധുക്കളും നേപ്പാളിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പല റിലേറ്റീവ്സ് ഉള്ളവർ ഇപ്പോഴും തുർത്തുക്ക് എന്ന് പറഞ്ഞിട്ട് ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ലേ ലഡാക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റും. അപ്പൊ അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലൂടെ നമുക്ക് പോകാൻ പറ്റും. ബോർഡർ ഷെയർ ചെയ്യുന്നവരുടെ അപ്പിയറൻസ്, അവരുടെ ഫുഡ്, ഇതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ടു എന്താ തൊട്ടടുത്ത നെയ്ബറിംഗ് കൺട്രീസിന്റെയാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് വേണ്ട രീതിക്ക് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നാച്ചുറൽ എങ്ങനെയാണോ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പല ആഹാരങ്ങളും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ഇഷ്ട മോമോസ്, നോർത്ത് ഈസ്റ്റിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സാധനം, നമുക്കത് ഇവിടെ കിട്ടും. പക്ഷേ ഇവിടുന്ന് കഴിച്ച മോമോസും ഒത്തന്റിക് ആയിട്ട് അവിടെ പോയി കഴിക്കുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു ഇത് തന്നെയാണ്.
4: നമ്മൾ ഇങ്ങനൊരു യാത്രയ്ക്ക് ശേഷം പിന്നീട് അടുത്ത് യാത്ര ചെയ്തേക്കുന്നത് നേപ്പാളിലേക്കാണ്. ഇതേപോലെ തന്നെ ബൈക്കില് നേപ്പാളിലൂടെ യാത്ര ചെയ്തു. ആ ഒരു അനുഭവം നമുക്ക് വെക്കാമോ?
5: നേപ്പാള്, ഇപ്പൊ നേപ്പാൾ എന്ന് പറയുമ്പോഴത്തേന് ഏതൊരു മലയാളിക്കും ആദ്യം ഓർമ്മ വരുന്നത് മോഹൻലാൽ അഭിനയിച്ച യോദ്ധ എന്ന് പറഞ്ഞ സിനിമയായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എന്റെയും അത് തന്നെയാണ്. ആ യോദ്ധ കണ്ടതിന് ശേഷം നേപ്പാൾ എന്ന് പറഞ്ഞൊരു രാജ്യം ഒരുപാട് മനസ്സിൽ കൂടിയിട്ടുള്ളതാണ്. ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം, എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എത്ര പ്രാവശ്യം ആ സിനിമ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അന്നേ ഉള്ളൊരു ആഗ്രഹമാണ് അയൽ രാജ്യമായ നേപ്പാളിൽ പോകുന്നുള്ളൂ. എന്റെ ഈ യാത്രയിൽ വളരെ കുറച്ച് ദിവസമേ എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് 12 ദിവസമാണ് ഞാൻ ആ വലിയ ട്രിപ്പ് പോയപ്പോൾ യാത്ര ചെയ്തത്. അപ്പൊ അവിടെ വെച്ച് പരിചയപ്പെട്ട നല്ലൊരു സുഹൃത്തിനെ അവിടെ നിന്ന് കിട്ടി. പുള്ളി താമസിക്കുന്ന വെസ്റ്റ് ബംഗാളില് കാലിംപോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എന്റെ യാത്രയുടെ റൂട്ടിൽ പോലും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു കാലിംപോങ് എന്ന് പറഞ്ഞാൽ. അവിടെ ചെന്ന് ഈ ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ട് പുള്ളിയുടെ ഫ്രണ്ട്സിനെ അവരുടെ ഏറ്റവും കൂടുതൽ കമ്പനിയെ ഞാൻ അവിടെ എനിക്കൊന്ന് ഈ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്ന വഴിക്ക് പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ കയറിയായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ബൈ പറയാൻ പോയത് ഞാൻ 1 മാസം പുള്ളിയുടെ കൂടെ അവിടെ പുള്ളിയുടെ വീട്ടിലുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ബിദാൻ എന്നാണ്. പുള്ളിക്ക് അവിടെ ഒരു റെസ്റ്റോറന്റ് റൺ ചെയ്യുന്നുണ്ട്. പുള്ളി വീട്ടിലെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ്. പുള്ളിയായിരുന്നാലും പുള്ളിയുടെ അമ്മയായിരുന്നാലും നമ്മളെ കാണുന്നത്. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം പോയിട്ടുണ്ട്. അവർക്ക് ദശറ ടൈമിന് ആ സമയത്ത് വീട്ടിലെ എല്ലാവരും ഒത്തുകൂടി ഒരു പൂജയെല്ലാം ചെയ്തിട്ട് ടീക്ക കുറി ഇടുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഒരു പ്രാവശ്യം എന്നെ പുള്ളി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓൺ ഫാമിലി മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വരണം, അവിടെ ഈ ഒരു സംഭവത്തിന് വരണം എന്ന്. അതൊക്കെ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടാണ്. കാരണം ഞാൻ യാത്ര ഒരിക്കലും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ആളെ പരിചയപ്പെടാനും ഇല്ലായിരുന്നു. പുള്ളിയുടെ അവിടെ പോകാനും പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ്.

0: ഒരിക്കലും ചെയ്യാൻ പറ്റൂല. പുള്ളി ഇതുപോലെ ഒരു ട്രിപ്പ് ചെയ്തപ്പം നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പോയതിനു ശേഷം പുള്ളി യാത്ര അത് കണ്ട് ഇൻസ്പയർ ആയി പുള്ളി യാത്ര ചെയ്തിട്ടുണ്ട്. പുള്ളി നേപ്പാളിയാണ്, ഇന്ത്യൻ ഗോർഖ ആണ്. അപ്പൊ അങ്ങനെ ആണ് നമുക്ക് എന്താ ഒരു നേപ്പാൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പുള്ളി ഈ ഓഫ് റോഡൊക്കെ കുറച്ച് നല്ല യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. റെഗുലർ എല്ലാവരും ഹൈവേ വഴിയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തുകൊണ്ട് കുറച്ച് ഓഫ് റോഡ് പിടിച്ച് കുറച്ച് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ട്രെയിൻ വഴി പോയി കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാണാം എന്നുള്ള ഈ ഒരു ഐഡിയ പുള്ളി പറയുന്നത് എനിക്കും ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ മറ്റേ വലിയ ട്രിപ്പിന് ശേഷം പിന്നെ ചെറിയ ചെറിയ യാത്രകളല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി നമുക്കൊരു യാത്ര പോവാം. അങ്ങനെ നോക്കുമ്പോൾ ട്രാവലേഴ്സിന്, അതായത് ഇന്ത്യൻ വെഹിക്കിൾസ് മാക്സിമം 30 ഡേയ്സ് ആണ് അവിടെ പെർമിറ്റ് ഉള്ളത്. 30 ഡേയ്സിന് കിട്ടുള്ളൂ. 7 ഡേയ്സ് ഇനീഷ്യൽ പെർമിറ്റ് തരും, പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇതുപോലെ ബോർഡറിലോ അല്ലെങ്കിൽ ഇവരുടെ ഇമിഗ്രേഷൻ ഓഫീസിൽ പോയിട്ട് നമുക്ക് ഈ പെർമിറ്റ് റിന്യൂ ചെയ്ത് 30 ഡേയ്സ് ആണ് മാക്സിമം അറ്റ് എ ടൈം കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു 30 ഡേയ്സിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മൾ ഈ 30 ദിവസത്തെ നേപ്പാൾ യാത്ര പോകുന്നത്. അതൊരു പറഞ്ഞു കഴിഞ്ഞാൽ 1.5 എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം.
1: അത് ഈ മെയിൻ റോഡ് വഴി അല്ലാതെ പോകുന്ന പറയുമ്പോൾ നേപ്പാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് മഞ്ഞും മലയും ഒക്കെ ആണല്ലോ.
0: അതെ.
1: അപ്പൊ അങ്ങനത്തെ ഒരു വഴി കൂടെ ആയിരിക്കത്തില്ല യാത്ര ചെയ്തിട്ടുണ്ടാവുക.
0: അതെ, യാത്ര ചെയ്തിട്ടുള്ള ആ അങ്ങനെ ഒരു വഴിയാണ് ഫസ്റ്റ് യാത്ര തന്നെ. പുള്ളിയുടെ വീട് വന്നിട്ട് കലിംപോങ്ങിൽ നിന്നാണ്. അവിടുന്ന് ഏറ്റവും അടുത്ത ബോർഡർ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ പശുപതി നഗർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ, അവിടുന്നാണ് നമ്മൾ നേപ്പാളിലേക്ക് എൻട്രി ചെയ്യുന്നത്. എൻട്രി ചെയ്ത് ആദ്യം പോകുന്നത് സന്ദക്പു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. യൂഷ്വലി ഇന്ത്യയിൽ നിന്ന് സന്ദക്പു ഒരു ട്രെക്കാണ്, കാൽനടയായിട്ട് സന്ദക്പു വരെ നമുക്ക് ചെല്ലാം. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാഞ്ചൻജംഗയുടെ വ്യൂ നമുക്ക് കുറച്ച് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സന്ദക്പു എന്ന് പറഞ്ഞാൽ. മറ്റൊരു പ്രത്യേകത സ്കൈ ക്ലിയർ ആണെങ്കിൽ ഫ്രം കാഞ്ചൻജംഗ ടു മൗണ്ട് എവറസ്റ്റ് നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റും. എനിക്കത് വിറ്റ്നസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡേ 1 തന്നെ ഭയങ്കര ഒരു ഡിഫിക്കൾട്ട്. ഇവിടുന്ന് അതായത് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് ഇതിന് മിഡ് വേ ഒരു സ്ഥലത്ത് നമ്മൾ മായ്പൊക്രി എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പ്ലേസ് ചെന്നിട്ടാണ് നമ്മൾ സ്റ്റേ അടിക്കുന്നത്. അത് രാത്രി ടെന്റ് സ്റ്റേ. അവിടെ ഒരു ഗ്രൗണ്ടിൽ അതായത് ലോക്കൽസിന്റെ പെർമിഷൻ ചോദിച്ചിട്ട്, പുള്ളിക്ക് നേപ്പാളി നല്ലോണം ഫ്ലുവന്റ് ആണ്. അപ്പൊ നമുക്ക് ലാംഗ്വേജ് ബാരിയർ എന്ന് പറഞ്ഞ ഹിന്ദി അറിയാമെങ്കിലും നേപ്പാളി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അവരുമായിട്ട് കുറച്ചുകൂടെ മിംഗിൾ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. റഫ് റോഡ് കഴിഞ്ഞ് ഫസ്റ്റ് ഒരുപാട് ഒരു എനിക്കൊന്ന് 3-4 വർഷത്തിന് ശേഷം ചെറിയൊരു ആക്സിഡന്റ് പറ്റി ബാക്കിന് ചെറിയൊരു പ്രശ്നമൊക്കെ പറ്റി റെസ്റ്റിന് ശേഷമാണ് ഈ ഒരു യാത്ര പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഡേ തന്നെ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോയി ഫസ്റ്റ് ഡേ ടെന്റ് അടിച്ചു സ്റ്റേ ചെയ്തു, പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി അവിടെ നിന്ന് പോവാണ്. അവസാനം ഇനി ഒരു 15-20 കിലോമീറ്റർ ഉള്ളൂ. ഒരു ഫുൾ ഡേ എടുത്താണ് അതിന്റെ ടോപ്പിൽ കയറിയത്. അതും അത്രയും ബുദ്ധിമുട്ട്, ഓൾട്ടിറ്റ്യൂഡ് അത്രയും ഭയങ്കരമായിട്ടുള്ള, 15 വർഷം പഴക്കമുള്ള ഒരു ബൈക്കും കൊണ്ട്, അതായത് പുള്ളിയുടെ ഒരു സഹായവും. പോകുന്ന വഴിക്ക് എനിക്ക് ലാസ്റ്റ് 3 കിലോമീറ്റർ രാവിലെ ഞാൻ ബൈക്ക് മാത്രമായിട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് ഒരു ലാൻഡ് റോവർ പോയിട്ട് അവരുടെ കയ്യിൽ ലഗേജെല്ലാം എടുത്ത് വച്ചതിന് ശേഷം ബൈക്ക് മാത്രമാണ് കൊണ്ടുവരാം. അത്രയ്ക്ക് ടഫാണ്. നമ്മളിപ്പോഴും പറയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഭീകര ഒരു ഇത് നമ്മൾ മനസ്സിൽ വരികയാണ്. പല ഇപ്പം ഞങ്ങൾ പോകുന്ന ടൈമിൽ തന്നെ 2-3 ബൈക്കുകൾ മേളിൽ കയറ്റാൻ പറ്റാതെ അവർ ഹാഫ് വേ വന്നിട്ട് തിരിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടതാണ്. അപ്പം അത് നമ്മളെ ഷിയർ വിൽ പവറും പുള്ളിയുടെ ഒരു പുഷിൽ മാത്രമാണ് ഞാൻ മേളൂർ എത്തിയത്. അവിടെ എത്തിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ ഒരിടത്ത് അങ്ങ് സൈലന്റ് ആയിട്ട് അങ്ങ് ഇരിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഈ ബൈക്കിൽ ഇതുവരെ എത്തിയത്, നിങ്ങൾ രണ്ടുപേര് തിരിച്ചു പോകുന്ന ഞങ്ങൾ അവിടെ നിന്ന് കയറി വന്നപ്പോൾ കണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ വന്നത് ജീപ്പ് വഴിയാണ് വന്നത്. നിങ്ങൾക്ക് എങ്ങനെ വരാൻ പറ്റിയെന്ന് അത് എല്ലാം കണ്ട് അതിനുശേഷം നമ്മൾ അച്ചീവ് ചെയ്ത കാര്യം പുള്ളി എന്നിട്ട് തന്നെ ആ ഒരു ഇതിൽ നിന്ന് ആക്കിയിട്ട് പുള്ളി പറയാണ് വി ഹാവ് ഡൺ എന്ന് പറയുമ്പോൾ ഇത് സന്തോഷം കൊണ്ട് കരഞ്ഞു. പുള്ളി അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വലിയ യാത്രയിൽ പല ടെറൈനും പോയിട്ടുണ്ട്. ഇത്രയും റഫായിട്ടുള്ള ടെറൈൻ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഓടിച്ചിട്ടേ ഇല്ല. അത്രയും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ടഫായിരുന്നു അത്. ഇത്രയും പഴയ ഒരു ബൈക്കും കൊണ്ട് അത്രയും ഓൾട്ടിറ്റ്യൂഡ് കയറുമ്പോഴത്തേനും അറിയാലോ, ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ കയറുമ്പോൾ നമ്മൾ പഴയ വണ്ടികളാകുമ്പോൾ ഓക്സിജന്റെ കുറവ് കൊണ്ട് വണ്ടിയുടെ പുള്ളിങ് കുറയും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട് മുകളിലേക്ക്. അപ്പം അതെല്ലാം തരണം ചെയ്ത് ആ മുകളിൽ ഒരുപാട് പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വിഴുന്നാലും തിരിച്ചെണീക്കുന്നു, ഓടിക്കുന്നു, എങ്ങനെയും ഇവിടെ എത്തുക എന്നുള്ള ഒരൊറ്റ മൈൻഡ് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഭയങ്കരമായ സപ്പോർട്ട് കൊണ്ട് അതിന് മുകളിൽ കയറി. പിറ്റേ ദിവസം ഏകദേശം വൈകുന്നേരമായി ഞങ്ങൾ എടുത്തിപ്പോൾ ക്ഷീണം കാരണം ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള ഓണർ ഞങ്ങളെ വന്ന് വിളിക്കുമ്പോൾ പുറത്തിറങ്ങി കാണുന്ന ആ കാഴ്ച, അപ്പോഴാണ് മനസ്സിലായി ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ഫലം അപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അതാണ് തന്നെ ഡിഫിക്കൾട്ട് റോഡ് ഓൾവേസ് ലീഡ് ടു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. അന്ന് രാവിലെ എണീച്ച് കണ്ട ആ കാഞ്ചൻജംഗയുടെ വ്യൂ അതിപ്പോഴും മറക്കാൻ സാധിക്കില്ല. ഒറ്റ ദിവസം നിൽക്കാമെന്ന് പ്ലാൻ ചെയ്ത ഞങ്ങൾ ഒരു ദിവസം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് കാഞ്ചൻജംഗ മുതൽ മൗണ്ട് എവറസ്റ്റ് വരെ, സെക്കൻഡ് ഡേ പോയി കുറച്ചുകൂടെ ക്ലിയറായി, കാഞ്ചൻജംഗ മുതൽ മൗണ്ട് എവറസ്റ്റ് വരെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയത്. അപ്പോൾ പലരും ഇന്ത്യൻ സൈഡിൽ നിന്ന് വന്ന പലരും ഞങ്ങൾ ബൈക്കിലാണോന്നും അവർക്ക് വലിയ അതിശയമായിരുന്നു. അപ്പോൾ അവർ നടന്നാണ്. അപ്പം ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ട്രക്ക് റൂട്ട് മാത്രമേ ഉള്ളൂ, അവിടെ ബൈക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റും. ലാൻഡ് റോവർ ഉണ്ട്.

0: അവരുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരിയേഴ്സ് ഉണ്ട് അവർക്ക് വരാം. പിന്നെ ട്രക്കിംഗ് ആണുള്ളത്. നേപ്പാൾ സൈഡിൽ നിന്ന് പോകുമ്പോൾ മാത്രമാണ് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഡേ വൺ തന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അന്ന് കണ്ടു തുടങ്ങിയതാണ്. പിന്നെ ഇതേപോലെ തന്നെ പിന്നെ ഫുൾ ഹിമാലയം തന്നെയായിരുന്നു ആ ഒരു 30 ദിവസവും.
1: 30 ദിവസം മൊത്തം യാത്ര ചെയ്തല്ലേ?
0: മൊത്തം യാത്ര ചെയ്തു.
1: എവിടെ വരെ യാത്ര ചെയ്തപ്പോ നേപ്പാളിനകത്ത്?
0: ഞങ്ങൾ മാക്സിമം പൊക്ര വരെയാണ് യാത്ര ചെയ്തത്. കാഠ്മണ്ഡു വഴി പൊക്ര പോയി, പൊക്രയിൽ നിന്ന് മുസ്താങ് അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ആ ടെമ്പിൾ വരെ പോയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പർ മുസ്താങ് പോകാൻ ആക്ച്വലി പെർമിറ്റും ഉണ്ട്. അത് കുറച്ച് കോസ്റ്റ്, ആ സമയത്ത് കോസ്റ്റ് കൂടുതലായിരുന്നു. $500 ആയിരുന്നു ഒരാൾക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചിലവാകുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പർ മുസ്താങ് പോവാതെ മുക്തിനാഥ് എന്ന് പറഞ്ഞൊരു വിഷ്ണുവിന്റെ ക്ഷേത്രമുണ്ട് അവിടെ, മുക്തിനാഥ് വരെ പോയി പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു.
1: നേപ്പാളിനെ കുറിച്ച് വരുമ്പോൾ നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ യോദ്ധ സിനിമയാണ് എപ്പോഴും മനസ്സിലേക്ക് വരിക.
0: അതെ,
1: അപ്പോ നമുക്ക് യോദ്ധ സിനിമയിൽ ഒരു പാട്ട് കേട്ടാലോ?
0: ഉറപ്പായിട്ടും. നമുക്ക് ഏതൊരു മലയാളികൾക്കും നേപ്പാൾ എന്ന് പറഞ്ഞത് മനസ്സിൽ വരുന്നത് ഉറപ്പായിട്ടും യോദ്ധയിൽ കൂടി തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിലൊരു പാട്ടില്ലാതെ നമുക്ക് നേപ്പാളിനെ കുറിച്ച് സംസാരിക്കാനേ പറ്റത്തില്ല.
1: അതെ, പാട്ട് കേട്ട് തിരിച്ചു വരാം.
0: ഓക്കെ.

ശ്രോതാക്കളെ, പ്രക്ഷോഭിന്റെ നേപ്പാൾ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തയാഴ്ച സഞ്ചാരിയിൽ തുടർന്നുള്ള ഭാഗം കേൾക്കാം.

സഞ്ചാരി.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കാലാവസ്ഥയിൽ ഇന്ന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമം തെറ്റിയ മഴയും കഠിനമായ ചൂടുമൊക്കെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ, പ്രത്യേകിച്ച് കുട്ടികളിൽ, വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. മൺസൂൺ മാസം പൊതുവെ രോഗാതുരതയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ രക്ഷിതാക്കൾ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. കുട്ടികളിലെ പകർച്ചവ്യാധികളും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
2: റേഡിയോ ഹെൽത്തിലെ ശ്രോതാക്കൾക്ക് എന്റെ നമസ്കാരം. സുഹൃത്തുക്കളെ, മഴ വന്നും പോയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. നമ്മുടെ കുട്ടികൾക്ക് പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സന്ദർഭങ്ങളിൽ എല്ലാ വർഷവും പോലെ ഇക്കൊല്ലവും കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ, പ്രധാനമായിട്ട് രണ്ട് അവയവ ഭാഗങ്ങളിലാണ് അസുഖം കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് ഉള്ള അവയവമാണ് ശ്വാസകോശവും ശ്വാസനാളവും. പറഞ്ഞു വരുന്നത്, സാധാരണ വരുന്ന ജലദോഷ പനി തുടങ്ങി ന്യൂമോണിയയിൽ അവസാനിക്കുന്ന കണ്ടീഷനാണ്. നാം എപ്പോഴും ഒരു കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം വന്നാൽ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, ഇത് പലപ്പോഴും നിസ്സാരമായിട്ട് തന്നെ മാറാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് സീരിയസ് രോഗമായ എച്ച് ഇൻഫ്ലുവൻസ ആയിരിക്കാം, അല്ലെങ്കിൽ പന്നിപ്പനിയുടെ ലക്ഷണങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് ന്യൂമോണിയയിലോട്ടും കൊണ്ടുവിടാം. നാം എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കുഞ്ഞിൻ്റെ ക്ഷീണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. പനി എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം അല്ല, പക്ഷേ പനിയെയാണ് പലരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഒരു കുഞ്ഞിന് പനി വരുന്നു, മൂക്കൊലിപ്പ് വരുന്നു, ചെറിയ ചുമ വരുന്നു, ഇതൊക്കെ സാധാരണ കണ്ടുവരുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ കണ്ടുവരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. തൊട്ടടുത്ത പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോ നമുക്ക് സൗകര്യപ്രദമായ ഏതൊരു ആശുപത്രിയിലോ പോയി കഴിഞ്ഞാൽ അതിനുവേണ്ട പ്രത്യേക ചികിത്സകൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് സജ്ജമാണ്. ഇങ്ങനെ ഉള്ള ട്രീറ്റ്മെൻ്റ് എടുത്താൽ വളരെ സീരിയസായ രോഗമായ ന്യൂമോണിയ വരാതെ നമുക്ക് നമ്മുടെ കുട്ടികളെ കാത്തുരക്ഷിക്കാൻ സാധിക്കും. അടുത്ത ഒരവയവമാണ് നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത്. അതായത്

നാളവും ആമാശയവും വാ ഉൾപ്പെടെ അടങ്ങി അവയവ ഭാഗങ്ങളെയാണ് നമ്മൾ ഘട്ടം എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വയറിളക്ക രോഗമാണ്. എന്താണ് ഇതിന് കാരണമെന്നല്ലേ, നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം. നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും കിടന്ന് ഈച്ച വരികയും എലി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇത്തരം ഈച്ചകൾ നമ്മുടെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വ്യാപൃതമാകുകയോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാത്രത്തിൻ്റെ ഭാഗങ്ങളിൽ ഈച്ച വന്നിരിക്കുകയോ ചെയ്താൽ ഇത്തരം മലമൂത്ര വിസർജന സ്ഥലത്തുള്ള അണുക്കൾ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന അവസ്ഥയിലോട്ട് പോകാം. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ലൂസ് മോഷൻ, അതായത് വയറിളക്കം. വയറിളക്കത്തിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും. അതായത് ഒരു 7 ദിവസം നിലനിൽക്കുന്ന വയറിളക്കം. സാധാരണഗതിയിൽ അത് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. എന്താണെന്നല്ലേ പ്രതിവിധി, നമ്മൾ വലിയ ചികിത്സകളൊന്നുമേ ഇതിനാവശ്യമില്ല. ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കുക, കരിക്കുവെള്ളം കൊടുക്കുക, മറ്റ് ഭക്ഷണങ്ങൾ മുടക്കം കൂടാതെ കൊടുക്കുക, കൂടാതെ ഹൈജീൻ നിലനിർത്തുക, അതായത് എല്ലാ ദിവസവും കുളിക്കുക. ചികിത്സയായിട്ട് പറഞ്ഞാൽ 2 പ്രധാന മരുന്നുകളാണ് നാം ഉപയോഗിക്കേണ്ടത്. ഒന്ന് ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയും. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ORSന്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്. അത് ഫ്രീ ആണ്, നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. 2. മരുന്ന് എന്ന് പറയുന്നത് സിങ്ക് എന്നുള്ള മരുന്നാണ്. ഒരു കുഞ്ഞിന് വയറിളക്കം വന്നാൽ, പ്രത്യേകിച്ചും ആദ്യത്തെ 15 വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് നൽകുന്നത്, 14 ദിവസം മുടങ്ങാതെ തന്നെ സിങ്കിന്റെ ടാബ്ലറ്റും ORS ആവശ്യത്തിനനുസരിച്ചും ഉപയോഗിക്കേണ്ടതാണ്. ഇനി 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 10 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ് ആണ് തരുന്നത്. അതിനെ അത് അവൈലബിൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തുള്ളിമരുന്നും മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. 6 മാസത്തിന് ശേഷം 20 മില്ലിഗ്രാമാണ് ഡെയിലി നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ ഇതിനെല്ലാത്തിനും ഉപരി വരാതിരിക്കാനുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനം ഹാൻഡ് ഹൈജീൻ ആണ്. അതായത് കൈ കഴുകിയിട്ട് മാത്രമേ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കൈ തൊടാവൂ. നമ്മൾ പുറത്തു നിന്ന് വീട്ടിലോട്ട് അകത്ത് വരികയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ കൈയും മുഖവും വായും കഴുകിയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ഭയപ്പെടേണ്ട ഒരു വയറിളക്കം ഉണ്ട്, കോളറയാണ്. കോളറ ഒരു പ്രത്യേക ഏരിയയിൽ ഒന്നിച്ചായിരിക്കും സംഭവിക്കുന്നത്, പക്ഷെ അത് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ, ഒന്നിച്ച് ഒരു ഗ്രൂപ്പിൽ എവിടെയെങ്കിലും വയറിളക്കത്തിൻ്റെ രോഗം വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടറുമായിട്ട്, ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതിവിധിയും കണ്ടെത്തേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകർ പറയുന്ന മരുന്നുകളും ഉപയോഗിക്കേണ്ടതാണ്. കുട്ടികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാന കാര്യങ്ങളാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ചുമ, ജലദോഷം, കൂടെ ന്യൂമോണിയ. 2, വയറിളക്ക രോഗം. ഇനി വയറിളക്ക രോഗം 6 അല്ലെങ്കിൽ 7 ദിവസം നിന്ന് കഴിഞ്ഞാൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാമെങ്കിലും അതിന് മുകളിലോട്ട് പോകുമ്പോൾ ക്രോണിക് ഡയറിയൽ ഡിസീസസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് തന്നെ ആയിക്കോട്ടെ, ഈ വയറിളക്കത്തോടൊപ്പം മലത്തിൽ രക്തവും കാണുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. അവിടെ മാത്രമേ നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ ഉള്ള വയറിളക്കത്തിന് നിർജ്ജലീകരണം തടയാനായിട്ട് ORSഉം നമ്മുടെ അന്നനാളത്തിലെയും ആമാശയത്തിലെ എല്ലാം പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് സിങ്കിൻ്റെ മെഡിസിനും മാത്രം മതിയായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വളരെയധികം അവൈലബിൾ ആണ്. അതുകൊണ്ട് എല്ലാവരും ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് നിങ്ങളോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ടതുമാണ്. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നിരന്തരം കണ്ടുവരുന്ന ഒരു കാര്യമാണ് വൈറൽ പനി എന്നുള്ളത്. സാധാരണഗതിയിൽ വൈറൽ പനി ചികിത്സിച്ചാലും ഇല്ലെങ്കിലും 1 ആഴ്ച കൊണ്ട് മാറും. പക്ഷേ എല്ലാ പനിയും വൈറൽ പനിയാണോ? ഒരിക്കലും അല്ല. ചില പനിയെങ്കിലും സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഡെങ്കിപ്പനി പോലുള്ള അവസ്ഥകൾ, അത് വൈറൽ പനിയാണ്. ഡെങ്കിയിൽ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. പല രീതിയിൽ തന്നെ ഡെങ്കി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഡെങ്കി ഫീവർ സാധാരണ വൈറൽ പനിയെ പോലെ തന്നെ മാറാറുമുണ്ട്. എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്നുമാണ് പറയുന്നത്. മരണാവസ്ഥയിൽ വരെ എത്താം. ഒരു പനി വന്നാൽ ആദ്യത്തെ 3 ദിവസം നമ്മൾ സാധാരണ എല്ലാ ഡോക്ടേഴ്സും തരുന്നത് പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് മാത്രമാണ്. കാരണം അതാണ് പനിക്കുള്ള മരുന്ന്. പക്ഷേ അവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്ഷീണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. പനിക്ക് ഓവർ പ്രാധാന്യത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ
ആരോഗ്യ

0: കൂടെ തന്നെ അണുക്കൾ കലരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ രക്തം കൾച്ചർ ചെയ്യേണ്ടി വരും, ചില സമയങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള വിദഗ്ധ പരിശോധനകൾക്കും ചിലപ്പോൾ നമ്മൾ എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്വയം ചികിത്സ കഴിയുന്നതും നല്ലതല്ല. എപ്പോഴായാലും പനിക്ക് പാരസെറ്റമോൾ ആണെങ്കിലും പനിയുടെ കാരണം നമ്മൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം എങ്ങനെ കണ്ടെത്താമെന്നല്ലേ, തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഇതിൻ്റെ വിദഗ്ധ പരിശോധന നടത്തുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും മരുന്ന് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ തന്നെ നമ്മൾ ഇത്തരം സെന്റേഴ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. വേറൊരു പ്രശ്നം ഞങ്ങൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ചിലരെങ്കിലും ഒരു പ്രാവശ്യം പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ഡോക്ടറുടെ കുറിപ്പടി നമ്മുടെ കയ്യിലുണ്ട്, ഇതേ മരുന്നാണ് ഇതേ കണ്ടീഷനിൽ മുമ്പ് തന്നത്, അതുകൊണ്ട് ഇത് തന്നെ വാങ്ങിക്കൊടുത്താൽ പോരെ എന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും അതേ മരുന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നത് വഴി വളരെ സീരിയസ് രോഗമായ ന്യൂമോണിയ പോലുള്ള കണ്ടീഷനിലോട്ട് കുഞ്ഞെത്താറുണ്ട്. ഒരിക്കലും അത്തരം പ്രവണതകൾ നല്ലതല്ല. സാധാരണഗതിയിൽ ഒരു പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 3-4 ദിവസം മുതൽ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കും, അതാണ് വൈറൽ പനി. അതുപോലെ തന്നെ വേറെ ഏത് രോഗമായാലും പനി കൂടപ്പിറപ്പാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് മാറി ഒരു 48 മുതൽ 72 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു വീണ്ടും ഒരു പനി വരികയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് മുമ്പ് ഉണ്ടായ അസുഖവുമായിട്ട് ഈ പനിക്ക് ബന്ധം ഇല്ല എന്നാണ്. അതായത് രണ്ട് അസുഖമാണ്, ഒരേ അസുഖമല്ല. രണ്ട് അസുഖമാകുമ്പോൾ ഒരേ മരുന്ന് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വീണ്ടും ഉണ്ടാകുന്ന രോഗം ആയാലും വീണ്ടും ഉണ്ടാകുന്ന പനിയായാലും ഡോക്ടർ കാണുകയും ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതിനനുസരിച്ച് മരുന്ന് കഴിക്കുകയുമാണ് ഉചിതമെന്ന് പറയുന്നത്. നമ്മുടെ പരിസരം ശുചിയാക്കുന്നതിൽ നമുക്ക് വളരെയധികം റോളുണ്ട്. എന്താണെന്നല്ലേ പറയേണ്ടത്, നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്, ചെറിയ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഏകദേശം 2 മില്ലി ലിറ്റർ വെള്ളമുണ്ടായിരുന്നാൽ പോലും അതിൽ കൊതുകുകൾ തന്നെ വളരും. അപ്പോൾ കൊതുകിൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് ഇത്തരം വെള്ളക്കെട്ടുകൾ വളരെയധികം ഉപകരിക്കുന്നതാണ്. കൊതുക് പരത്തുന്ന രോഗം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് അറിയാം. എന്നിരുന്നാലും മനസ്സിലാക്കുക, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്തതല്ലേ എന്നൊരു തോന്നൽ വരാം. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ മൈഗ്രേറ്റഡ് പോപ്പുലേഷൻ ഉണ്ട്, മറ്റു സംസ്ഥാനത്തിൽ നിന്ന് വന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിന് പുറമേ മലേറിയ വളരെ കോമൺ ആണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ വഴിയും നമുക്ക് ഇത് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, കൊതുകിൻ്റെ ഉൽപ്പാദനം സംഭവിക്കുന്ന സ്ഥലങ്ങളെ വൃത്തിയായിട്ട് വെള്ളക്കെട്ടില്ലാതെയാക്കി മാറ്റുക. മഴക്കാലമായതുകൊണ്ട് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ സീരിയസ് ആയ ഒരു രോഗത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, എലിപ്പനി. വളരെ അധികം മരണകാരണമാകുന്ന ഒരു കണ്ടീഷനാണ് എലിപ്പനി. ആദ്യകാലങ്ങളിൽ നമ്മൾ അറിയാതെ പോകും, ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മഞ്ഞപ്പിത്ത രൂപേണ ഈ അസുഖം കഠിനമാകുന്നത്. ഫലത്തിൽ നമ്മുടെ കരളിൻ്റെ ശക്തിയും അല്ലെങ്കിൽ കരളിൻ്റെ പ്രവർത്തനവും കിഡ്നിയുടെ പ്രവർത്തനവും നഷ്ടപ്പെടുകയും ആള് മരണത്തിലെത്തുകയും ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ് എലിപ്പനി. സുഹൃത്തുക്കളെ, മഴക്കാലമാണ്, നമ്മുടെ കുട്ടികൾ കളിച്ചുല്ലസിക്കേണ്ട സമയമാണ്, അതിനോടൊപ്പം പഠിത്തവും അത്യാവശ്യമാണ്. എന്നാൽ ഒരു കുഞ്ഞിൻ്റെ ഒരു രോഗം വന്നാൽ ഉടനെ തന്നെ നമ്മുടെ ശ്രദ്ധ അവർക്ക് അത്യാവശ്യമാണ്. കുട്ടികൾ അസുഖം പലപ്പോഴും മനസ്സിലാക്കാതെ കളിസ്ഥലങ്ങളിൽ വീണ്ടും വ്യാപൃതരാകുന്നതാണ് നാം കണ്ടുവരുന്നത്. അവർക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കുകയും അവരുടെ അറിവില്ലായ്മയെ നമ്മൾ മനസ്സിലാക്കുകയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു ഡോക്ടറെ കാണിച്ച് അവരുടെ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത്. കുഞ്ഞ് അസുഖം ഇല്ല എങ്കിൽ നല്ല രീതിയിൽ കളിക്കും, അസുഖമുണ്ടെങ്കിൽ കുഞ്ഞ് കിടക്കും. അത് മനസ്സിലാക്കി ക്ഷീണം കാണിക്കുന്ന ഓരോ കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോ ഡോക്ടറെയോ സമീപിച്ച് വിദഗ്ധ ചികിത്സ നേടേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ പകർച്ചവ്യാധിയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ബെന്നറ്റ് സൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം,

0: എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇതുവരെ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടിയാണ്.

Unsinnigen Ideen. Unsinnigen Ideen. Unsinnigen Ideen. Unsinnigen Ideen. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രഘുകുമാർ സംഗീതം നൽകി ഉണ്ണിമെനോനും എസ് ജാനകിയും പാടിയത് ചിത്രം 1000 കണ്ണുകൾ.

0: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496565321. മറ്റൊരു ഫോൺ നമ്പർ 9496596321. ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയം ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം സൗഭാഗ്യം. കൈതപ്രത്തിന്റെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം മാലയോഗം.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബിച്ചു തിരുമേനിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. ചിത്രയും സംഘവും പാടിയത് ചിത്രം ഇതു മഞ്ഞുകാലം.

എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം മിഥുനം. ഈ ഗാനത്തിന്റെ രചന ഒ എൻ വി കുറുപ്പ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട് ലിയർ എറണാകുളം.
3: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം ആകാശക്കോട്ടയിലെ സുൽത്താൻ. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം മനുഅങ്കിൾ

0: ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. വിമാനക്കമ്പനികളെ സഹായിക്കുന്നതിനായി 10,000 കോടി രൂപയുടെ വിമാന ഇന്ധന വിലസ്ഥിരതാ ഫണ്ടിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് വിമാന ഇന്ധന വില കുതിച്ചുയർന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. തമിഴ്നാട്ടിലെ രാമേശ്വരം മുതൽ ഒഡീഷയിലെ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ നീളത്തിൽ പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടിയിലധികം രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചിലവ്. വോട്ടർമാരുമായി കൃത്യമായ ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്ത് തല ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ പണനയ സമിതി യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിച്ചു. പണനയം സംബന്ധിച്ച തീരുമാനം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകനം നടക്കുന്നത്. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി ജൂൺ 30 സമർപ്പിക്കാം. SE.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആരാവല്ലി മലനിരകൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ റിപ്പോർട്ടിന്റെ സ്വതന്ത്ര അവലോകനം നടത്താൻ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിച്ച് സുപ്രീംകോടതി. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി വൈകുന്നേരം 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കിഴക്കുണരും പക്ഷി. കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

ഇനി ശ്യാമ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രഘുകുമാറിന്റെ സംഗീതം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാഡമിയിൽ
3: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
2: എയർവിംഗ് ഏവിയേഷൻ അക്കാഡമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
6: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കണിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രമേശ് നാരായണൻ ഈണം നൽകി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം വീരപുത്രൻ.

0: സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും മലയണ്ട, കുഞ്ചാലം മൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
5: അസീസ് ചിക്കൻ ഷോപ്പ്, കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
4: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലം മോഡ്.
6: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
7: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
8: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
1: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഞാൻ ഗന്ധർവൻ. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഇനി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ആ രാത്രി. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
3: മനോയാനം.
4: ഒരാളുടെ വികാരങ്ങളും പെരുമാറ്റങ്ങളും മനോഭാവങ്ങളും ഒരു സംഘത്തിലെ മറ്റുള്ളവരിലേക്ക് അബോധപൂർവമായി പടരുന്ന പ്രക്രിയയാണ് സോഷ്യൽ കണ്ടേജൻ എന്ന് വിളിക്കുന്നത്. ചിരി, കോട്ടുവായ് തുടങ്ങിയ ലളിതമായ ശാരീരിക പ്രതികരണങ്ങൾ മുതൽ ഭയം, ഉത്കണ്ഠ, ആവേശം തുടങ്ങിയ സങ്കീർണമായ വികാരങ്ങൾ വരെ ഇത്തരത്തിലൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിവേഗം വ്യാപിക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല സാമൂഹികമായ ഇടപെടലുകൾ നമ്മുടെ നാഡീവ്യൂഹത്തെയും മാനസികാരോഗ്യത്തെയും വളരെ പോസിറ്റീവായി സ്വാധീനിക്കും. നമ്മുടെ ജീവിതം നാം വസിക്കുന്ന വീടോ നാം ചെയ്യുന്ന ജോലിയോ മാത്രമല്ല, മറിച്ച് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ കൂടിയാണ്. പോസിറ്റീവ് ചിന്താഗതിയുള്ളവരും കരുണയുള്ളവരും വൈകാരികമായി സ്ഥിരതയുള്ളവരുമായ വ്യക്തികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിരോധ കവചമാണെന്ന് ആധുനിക മനഃശാസ്ത്രം സാക്ഷ്യപ്പെടുത്തുന്നു. നാം നിരന്തരം ഇടപഴകുന്ന വ്യക്തികൾ നമ്മുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും മാത്രമല്ല, നമ്മുടെ നാഡീവ്യൂഹത്തെപ്പോലും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. നല്ലൊരു സുഹൃത് വലയം എന്നത് സമ്മർദ്ദങ്ങൾക്കെതിരെയുള്ള ഒരു സ്വാഭാവിക ഔഷധമാണ്. അത് ഉത്കണ്ഠയെയും വിഷാദത്തെയും പടിക്കു പുറത്തു നിർത്താൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ എന്ന അത്ഭുത കോശങ്ങളാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണം. മറ്റൊരാളുടെ വികാരങ്ങളെയും ചലനങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ ഇവ നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ടുതന്നെ എപ്പോഴും പരാതി പറയുന്നവരുടെയും നിഷേധാത്മകമായി ചിന്തിക്കുന്നവരുടെയും ഇടയിലായിരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ആ ഭാരത്തിലേക്ക് വഴുതി വീഴുന്നു. നേരെ മറിച്ച് സന്തോഷവും ആത്മവിശ്വാസവും പങ്കുവയ്ക്കുന്നവർക്കൊപ്പം ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ ഊർജം നിറയുന്നു. വൈകാരികമായ ഈ പകർന്നുപിടിക്കൽ നാം തിരിച്ചറിയുന്നതിലും വേഗത്തിലാണ് നടക്കുന്നത്. സന്തോഷമുള്ള മനുഷ്യർക്കിടയിൽ വസിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ ഉയർന്ന ജീവിത തൃപ്തി ലഭിക്കുന്നുണ്ടെന്ന് ലോക സന്തോഷ സൂചികയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സുരക്ഷിതവും സ്നേഹനിർഭരവുമായ ബന്ധങ്ങൾ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ നമ്മെ സഹായിക്കുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്രവിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ സമാധാനത്തിന്റെ രാസ സന്ദേശങ്ങൾ ശരീരമാകെ പടർത്തുന്നു. ഒരു നല്ല സുഹൃത് വലയം എന്നത് പ്രതിസന്ധികളിൽ വീണു പോകാതെ നമ്മെ താങ്ങി നിർത്തുന്ന ഒരു സുരക്ഷാ വലയമാണ്. എന്നാൽ വിഷലിപ്തമായ സാഹചര്യങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെയും മാനസിക കരുത്തിനെയും സാവധാനം ചോർത്തിക്കളയുന്നു. അതുകൊണ്ടുതന്നെ നാം ആർക്കൊപ്പം സമയം ചെലവഴിക്കുന്നു എന്നത് നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള ഒരു പ്രധാന തീരുമാനമാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. നാം ഒറ്റയ്ക്കല്ല വളരുന്നത്, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ളവരുടെ തണലിലാണ്. കഠിനമായ ജീവിത സാഹചര്യങ്ങളെപ്പോലും പുഞ്ചിരിയോടെ നേരിടുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. സ്നേഹവും അംഗീകാരവും ലഭിക്കുന്ന ഇടങ്ങളിൽ തലച്ചോർ കൂടുതൽ സർഗാത്മകമായി പ്രവർത്തിക്കുന്നു. ഇത്തരം പോസിറ്റീവായ ചുറ്റുപാടുകൾ നമ്മുടെ ഉറക്കത്തെ മെച്ചപ്പെടുത്തുകയും ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിവേകപൂർണമായ സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഒരു ലളിതമായ കാര്യമല്ല, അത് നമ്മുടെ ജീവിതത്തോടുള്ള ഉത്തരവാദിത്തമാണ്. സൗഹൃദങ്ങളിൽ നാം തേടേണ്ടത് ആർഭാടങ്ങളല്ല, മറിച്ച് വൈകാരികമായ സുരക്ഷിതത്വമാണ്. നമ്മെ കേൾക്കാൻ തയ്യാറുള്ളവർ, നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവർ, പ്രതിസന്ധികളിൽ തളരാതെ കൂടെ നിൽക്കുന്നവർ, ഇത്തരം മനുഷ്യരാണ് നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. നിഷേധാത്മകതയുടെ കരിനിഴലിൽ നിന്ന് മാറി പ്രകാശമുള്ള മനുഷ്യരുടെ ഇടത്തിലേക്ക് നടക്കാൻ നാം ബോധപൂർവം ശ്രമിക്കണം. ഇത് നമ്മുടെ സ്വാർത്ഥതയല്ല, മറിച്ച് നമ്മുടെ നാഡീവ്യൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണ്. നേരിട്ടുള്ള സംഭാഷണങ്ങളും ഹൃദയം തുറന്നുള്ള ചിരികളും നമ്മുടെ തലച്ചോറിന് നൽകുന്ന ഉന്മേഷം വിസ്മയകരമാണ്. നമ്മെ സ്നേഹിക്കുന്നവർക്കായി സമയം കണ്ടെത്തുന്നത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സമാധാനം എന്നത് നാം നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യമല്ല,

0: മറിച്ച് നാം വസിക്കുന്ന ചുറ്റുപാടുകളുടെ പ്രതിഫലനം കൂടിയാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ. കരുണാസായി മനോയാനം പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
2: ആകാശവാണി അനന്തപുരി എഫ്എം 101.9. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു യുവ കർഷകനെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് സമീപം വെട്ടിക്കവല അനൂപ് നിവാസിൽ ശ്രീ അമൽ അശോകാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. MBA ബിരുദധാരിയായ ഇദ്ദേഹത്തിന് മികച്ച ഒരു സംരംഭകനാകണമെന്നായിരുന്നു ആഗ്രഹം. അതിനായി സമൂഹമാധ്യമത്തിലൂടെ വിവിധ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ഒടുവിൽ കാർഷിക മേഖല തന്നെയാണ് ഉചിതമായ തീരുമാനം എന്നതിൽ എത്തിച്ചേർന്നു. ഹൈഡ്രോപോണിക്സ് കൃഷിരീതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും അറിവ് നേടാനും തുടങ്ങി. അങ്ങനെ മികച്ച ഒരു കർഷകനും സംരംഭകനുമാകാൻ ശ്രീ അമൽ അശോകിന് സാധിച്ചു. ഈ യുവാവ് ഇന്ന് മികച്ച കർഷകൻ, സംരംഭകൻ എന്നതിലൊക്കെ ഉപരിയായി ഈ മേഖലയിൽ പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കാനുള്ള വിവിധ പരിശീലനങ്ങളും സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങളുമൊക്കെ ഒരുക്കിക്കൊടുക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഹൈഡ്രോപോണിക്സ് കൃഷിയുടെ സാധ്യതകൾ വിവരിച്ച് പുതിയ സംരംഭകരെ ആകർഷിക്കാനുള്ള ദൌത്യം ഏറ്റെടുത്ത് മുന്നോട്ടു പോകുകയാണ്. ശ്രീ അമൽ അശോക് ഹൈഡ്രോപോണിക്സ് കൃഷിയിലേക്ക് കടന്നുവന്ന സാഹചര്യങ്ങൾ ആദ്യം വിവരിക്കുന്നു.
5: MBA പഠിക്കുന്ന സമയത്താണ് ഹൈഡ്രോപോണിക്സിനെ പറ്റി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് പുറത്തോട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹമില്ലായിരുന്നു, നാട്ടിൽ തന്നെ നിൽക്കണമെന്നുള്ളൊരാഗ്രഹം. അങ്ങനെ യൂട്യൂബിൽ കൂടുതൽ ഈ ഹൈഡ്രോപോണിക്സിനെ പറ്റി നോക്കി. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങും അധികം അങ്ങനെ ഇല്ല. ഇതിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ലേബർ ഒരുപാട് കുറവാണ്, കൂടുതൽ ഓട്ടോമേഷൻസ് ആണ് വരുന്നത്. അപ്പം കീടങ്ങളുടെ പ്രശ്നം, അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ കാണിച്ചു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹൈഡ്രോപോണിക്സിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാം നമുക്കിങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ പിന്നെ ഹൈഡ്രോപോണിക്സ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഒരു മാർക്കറ്റ് സ്റ്റഡിയും നടത്തി. അപ്പം നോക്കിയപ്പം ഒരുവിധപ്പെട്ട ക്രോപ്സ് എല്ലാം നമുക്ക് പുറത്തുനിന്നാണ് വരുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്ന വെജിറ്റബിൾസിന് പകരം ഈ പറഞ്ഞ ഇംഗ്ലീഷ് കുക്കുംബർ, ബ്രൊക്കോളി, ക്യാപ്സിക്കം, ലീഫി ഗ്രീൻസ് ഇങ്ങനെയുള്ളത് മാർക്കറ്റ് നമുക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്നതായതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ചെയ്യാന്ന് വിചാരിച്ച് ഫസ്റ്റ് ടൈം അതിലേക്ക് തന്നെ ഇറങ്ങി.
2: ഓൺലൈനിലൂടെ പഠനം, പിന്നെ പരീക്ഷണം.
5: ഞാൻ അഗ്രികൾച്ചർ ഫുള്ള് ഓൺലൈൻ നോക്കി തന്നെയാണ് പഠിച്ചത്. ഇപ്പം നമ്മൾ കൂടുതലും നോക്കുമ്പോൾ നോർത്തിലോട്ടൊക്കെയാണ്. അപ്പം അവരൊക്കെ ഫീസ് ചോദിക്കുന്നത് 25,000-50,000 അങ്ങനെ അതാണ് ചോദിക്കുന്നത്. അത് ഞാൻ MBA പഠിക്കുന്ന ടൈമിലാണ്, എനിക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. അപ്പം ഞാൻ ഫസ്റ്റ് ആദ്യമേ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ അതിൻ്റെ ഫെർട്ടിലൈസറും സീഡും എല്ലാം വാങ്ങി വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കി. അപ്പം നല്ല റിസൾട്ട് കിട്ടി. MBA കഴിഞ്ഞപ്പോൾ തന്നെ പോളിയോസ് പണിഞ്ഞു. അത് SHM സബ്സിഡി സ്കീമുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെ പണിഞ്ഞു. നാച്ചുറലി വെന്റിലേറ്റഡ് പോളിയോസ് ആണ് ആദ്യമേ പണിഞ്ഞത്. അപ്പോൾ 2.5 ലക്ഷം രൂപയോളം സബ്സിഡി കിട്ടി. അങ്ങനെയാണ് ആദ്യത്തെ പോളിയോസിലേക്ക് വരുന്നത്. ലീഫി ഗ്രീൻസ് ആണ് ചെയ്ത്. ആദ്യമേ എല്ലാം നല്ല വിളവ് തന്നെ കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ആദ്യമേ കൃഷിഭവനിൽ തന്നെയാണ് പോയത്, കാരണം നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല. ഞാൻ അഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല. അപ്പോൾ ആദ്യമേ കൃഷിഭവനിൽ തന്നെയാണ് പോയത്. അവിടെ നല്ല സപ്പോർട്ടായിരുന്നു. പോളിയോസ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുന്നുണ്ട്, അവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടുന്ന് AO ആണേലും DDH ആണേലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ വന്നു പ്ലോട്ടൊക്കെ നോക്കി ഇന്ന ഇന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം, മരങ്ങളൊക്കെ മാറ്റി, കാരണം മറവൊന്നും വരല്ല, ഷെയ്ഡോ കാര്യങ്ങളൊക്കെ വന്നാൽ അത്രയും സ്ഥലത്ത് ക്രോപ്പ് പ്രൊഡക്ഷൻ ഒക്കെ കുറയും, അതെല്ലാം പറഞ്ഞു നല്ല സപ്പോർട്ടായിരുന്നു അവിടുന്ന്. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജ്.

0: പറയുന്നത്. അഗ്രികൾച്ചർ ഓഫീസർ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഫാർമേഴ്സുമായിട്ടൊക്കെ കണ്ടു, അപ്പൊ അവരും എല്ലാം പറഞ്ഞു സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഫസ്റ്റ് പോളിയോസ് പണിഞ്ഞു, പിന്നെ ബില്ലെല്ലാം കൊടുത്തു. അപ്പം ഫീൽഡ് അസിസ്റ്റന്റും ബാക്കിയുള്ളവരൊക്കെ ഫാമ് വന്ന് വിസിറ്റ് ചെയ്യും, എല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് സബ്സിഡി എമൗണ്ട് ക്രെഡിറ്റ് ആക്കി തന്നു. മെയിനായിട്ട് ആ സബ്സിഡി വന്നുകൊണ്ടാണ് നമുക്ക് വലിയൊരു ഗുണമുണ്ടായത്. കാരണം നമ്മൾ ഒരു ഇത് തുടങ്ങുമ്പം അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന കുറേ എക്സ്പെൻസുകളുണ്ട്, അതിലങ്ങ് മീറ്റ് ചെയ്യാൻ പറ്റി, അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ പോകാൻ പറ്റി. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഫാം പണിഞ്ഞപ്പോഴും അതേപോലെ SHM സബ്സിഡീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇയർലി മറ്റേ നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഹൈഡ്രോപോണിക്സിന് പ്രത്യേക സബ്സിഡി, അങ്ങനെ കുറച്ച് സബ്സിഡീസ് അല്ലാതെയും കിട്ടിയിട്ടുണ്ട്. രണ്ട് പോളിഹൗസുകളും എന്റെ വീടിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്.
1: പോളിഹൗസ് കൃഷിയുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നത് കേട്ടാലോ.
0: നമുക്ക് പോളിഹൗസിൽ കൃഷി ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ പെസ്റ്റിന്റെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് പുറത്ത് ഇപ്പം മഴയോ വെയിലോ, നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാൻ ആൻഡ് പാഡ് എന്ന് പറയുന്ന പോളിഹൗസ് ആണ്. ഇപ്പൊ പുറത്ത് ചെയ്യുന്നതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് മഴ ബാധിക്കും അല്ലെങ്കിൽ വെയിൽ ബാധിക്കും, അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഫാൻ ആൻഡ് പാഡ് പോളിഹൗസിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്ത് അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ഒരു ചെടിക്ക് വേണ്ടുന്ന എത്ര ഈർപ്പം വേണം അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ വേണം. അപ്പം പുറത്ത് നമ്മൾ ചെയ്യുമ്പം ഈർപ്പം കൂടുന്നതിനനുസരിച്ച് ഈ പെസ്റ്റ് അറ്റാക്ക് പെട്ടെന്ന് ഉണ്ടാവും. പിന്നെ ഓപ്പണിംഗ് ചെയ്താൽ എന്തായാലും പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാവും. പോളിഹൗസിലേക്ക് വരുമ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നതൊക്കെ ഒരുപാട് കുറവാണ്, വിസിറ്റേഴ്സിനെ ഒന്നും അലവ് ചെയ്യത്തില്ല. അതേപോലെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ പ്രത്യേകം കോട്ട്, ഗ്ലൗസ്, മാസ്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം യൂസ് ചെയ്ത് എപ്പോഴും ക്ലീൻ ആയിരിക്കും. നമ്മളൊരു ICU കയറുമ്പോൾ എത്രത്തോളം ക്ലീൻ ആയിരിക്കും അതേപോലെ തന്നെ ആയിരിക്കും പോളിഹൗസിൽ കയറുമ്പോൾ ക്ലീൻ ആയിരിക്കും. അതുകൊണ്ട് പെസ്റ്റ് അറ്റാക്ക് വളരെ കുറവാണ് പോളിഹൗസിൽ.
1: പോളിഹൗസ് കൃഷിയുടെ ഉൽപാദനക്ഷമത വളരെ കൂടുതലാണ്, അത് തന്നെയാണ് ലാഭത്തിലേക്ക് നയിക്കുന്നത്.
0: പുറത്ത് ചെയ്യുന്ന കൃഷിയും പോളിഹൗസിൽ ചെയ്യുന്ന കൃഷിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം പുറത്ത് ചെയ്യുമ്പം നമുക്ക് ഈ ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, പിന്നെ ഈ പറഞ്ഞ പെസ്റ്റ് അറ്റാക്ക് അതൊക്കെ ഉണ്ടാവുമ്പം ഈൽഡ് ഒരുപാട് കുറയും. പക്ഷെ പോളിഹൗസിലേക്ക് വരുമ്പം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അപ്പം നമുക്ക് ഈൽഡ് എപ്പോഴും കൂടുതലാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പെർ പ്ലാന്റ് കുക്കുമ്പറൊക്കെ നമുക്കൊരു 6 കിലോ 7 കിലോ വരെ കിട്ടുന്ന ക്രോപ്സ് ഉണ്ട്. അതേപോലെ ലീഫി ഗ്രീൻസ് ആണെങ്കിലും പെർ പ്ലാന്റ് ഒരു 200-300 ഗ്രാം പെർ പ്ലാന്റ് ഒക്കെ വെച്ച് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാറുണ്ട്. ഇംഗ്ലീഷ് കുക്കുമ്പർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് കുക്കുമ്പറിന് നമുക്ക് പ്രത്യേകം മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ നമ്മൾ പ്രൊമോഷനോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു 6-7 കടകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് നമുക്ക് ഡെയിലി ഒരു 550-600 കിലോളം പ്രൊഡക്ഷൻ ഉണ്ട്. അത് ആ ഒരു കടകളിലേക്ക് പോകുന്നതേ ഉള്ളൂ, കാരണം അത്രയും ഡിമാൻഡ് ഉണ്ട് നമുക്ക് ഇംഗ്ലീഷ് കുക്കുമ്പറിന്. പിന്നെ ലീവ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ നേരെ എറണാകുളം, ട്രിവാൻഡ്രം സിറ്റിയിലേക്കാണ്. നമ്മുടെ ഫാമിൽ ഒരു 60% പ്രൊഡക്ഷൻ അങ്ങോട്ടും 40% നമ്മുടെ ഫാമിൽ തന്നെ റീറ്റെയിലായിട്ടാണ് സെല്ല് ചെയ്യുന്നത്, കസ്റ്റമേഴ്സ് ഫാമിലേക്ക് വരും. പിന്നെ ബ്രൊക്കോളിയും കളർ കാപ്സിക്കും സിറ്റിയിൽ സൈഡിലോട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. സെയിൽസിൽ ബുദ്ധിമുട്ടൊന്നുമില്ല.
1: തൊഴിലാളികൾ വളരെ കുറവ്, ഉൽപാദനക്ഷമത കൂടുതൽ, എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടുതന്നെ ഹൈഡ്രോപോണിക്സ് കൃഷി മികച്ച ലാഭത്തിൽ തന്നെയാണ്.
0: കുക്കുംബർ വന്നിട്ട് ഫാമിൽ ഓൾമോസ്റ്റ് 8000 കുക്കുംബർ ചെടിയുണ്ട്. നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് ഓൺ ആൻഡ് ആവറേജ് ഒരു 4-7 കിലോയുടെ ഇടയിൽ കിട്ടും. ഒരു ക്രോപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് 3 മാസമാണ്. നമുക്ക് ആവറേജ് സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് ഹോൾസെയിൽ പ്രൈസ് വന്നിട്ട് 50 rupees, റീറ്റെയിൽ പ്രൈസ് വന്നിട്ട് 80-90 rupees. അത് നമ്മുടെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡിങ് പോലെ ഇരിക്കും. ലീവ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് 150-250 rupees പെർ kg കിട്ടാറുണ്ട്. കളർ ക്യാപ്സിക്കം വരുമ്പോൾ above 300, ബ്രൊക്കോളി ആണെങ്കിലും above 300 rupees ആണ് നമുക്ക് കിട്ടുന്നത് പെർ kg. ഹൈഡ്രോപോണിക്സിലെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഓട്ടോമേഷൻസ് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പം 10 രൂപയുടെ ഉൽപ്പന്നം വിറ്റാൽ അതിലൊരു 5 അല്ലെങ്കിൽ 6 രൂപ ലേബർ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ 2 രൂപ വിത്ത്, വളവ് എല്ലാം കൂടെ ബാക്കി വരുന്ന ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൃഷി നഷ്ടമാണ് എന്ന് എല്ലാവരും പറയുന്നത്, കാരണം ഇത്രയും എക്സ്പെൻസ് അതിൽ ഓൾറെഡി വരുന്നത്. പക്ഷേ ഹൈഡ്രോപോണിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇതിൽ ലേബർ കുറവാണ്. എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ ഒരു 20,000 sq ft ഒരു ലേബർ മാത്രമേ ഉള്ളൂ, ബാക്കി ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് അവിടെ ലേബറിൻ്റെ ജോബ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹാർവസ്റ്റിംഗ് പിന്നെ സീഡിങ്. സീഡിങ് ഒക്കെ 3 മാസം കൂടുമ്പം ചെയ്യുന്നതാണ്. പിന്നെ ഡെയിലി ഹാർവസ്റ്റിംഗ് ഉണ്ട്, ബാക്കി എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഈ പറഞ്ഞ ഫാന്, പാഡ്, മോട്ടേഴ്സ്, എന്ത് എക്യുപ്മെന്റ്സ് ഉണ്ടോ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. നമ്മുടെ ഫാമിലെ കൾട്ടിവേഷൻ കൂടാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഫാമിലെ ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. 3-4 ദിവസം വരെയുള്ള ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഫാമിൽ വന്ന് ഇന്ന് ഫാമിലെ ആക്ടിവിറ്റീസ് എല്ലാം പഠിച്ചുകൊണ്ട് ഹൈഡ്രോപോണിക്സ് എന്താണെന്ന് പുതിയതായിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും തുടങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും നമ്മുടെ ഫാമിൽ വന്ന് ഇന്ന് പഠിക്കാൻ പറ്റും. അത് മന്ത്ലി ഏതൊരു 3-4 days ആയിരിക്കും എൻ്റെ ക്ലാസ് വരുന്നത്. പിന്നെ അല്ല അത് കൂടാതെ നമ്മൾ ഫാമുകൾ എല്ലായിടത്തും കൺസ്ട്രക്ഷൻ അതായത് ടേൺകീ പ്രോജക്ട്സ് പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ അഗ്രോണോമിക്കൽ സപ്പോർട്ട് നമ്മൾ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ പ്രോജക്ട്സ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4 വർഷമായി ഞാൻ ഇപ്പോൾ ഹൈഡ്രോപോണിക് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. ആക്ച്വലി നമുക്ക് SHM ത്രൂ, അതായത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ത്രൂ നല്ലൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും എത്തിയത്. കാരണം ഈ പറഞ്ഞ സബ്സിഡീസ്, ഗ്രാൻസ്, ബാക്കിയുള്ള അറിവുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ടാണ് എത്തിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആദ്യത്തെ ഫാമിൽ അടക്കി വെച്ചെന്ന ഫെയിലിയറോടുകൂടി ചിലപ്പോൾ ഒരുപക്ഷെ നിർത്തിയേക്കാം. പക്ഷേ നല്ലൊരു ബാക്ക് സപ്പോർട്ടും സിസ്റ്റം ഉണ്ടായി

0: നൂലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
1: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
0: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ പി ഒ തിരുവനന്തപുരം 3, ഫോൺ 0471231458.
1: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ

നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളിലെയും നൂതന രീതികളെക്കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൌമാരക്കാർക്കുമായി ആരംഭിച്ച മിഠായി പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കുന്നതിന് കുടുംബത്തിന്റെ പ്രതിവർഷ വരുമാന പരിധി 2 ലക്ഷം എന്നത് വർദ്ധിപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ നീളത്തിൽ പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടിയിലധികം രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ പണനയസമിതി യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിച്ചു. പണനയം സംബന്ധിച്ച തീരുമാനം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകനം നടക്കുന്നത്. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി ജൂൺ 30 വരെ സമർപ്പിക്കാം. SE.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. കറവ പശുക്കൾക്ക് നൽകാവുന്ന പാരമ്പര്യേതര തീറ്റകൾ, ഡോക്ടർ സുസ്മിത ശശിധരനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മൊഴിയാം ഒരു കഥ, തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:30 സംഗീതസുധ, കെ അഷ്ടമൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, വയലിൻ ഡോക്ടർ ഇ വൃന്ദാവർമ്മ, മൃദംഗം തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ, ഘടം ഹരിപ്പാട് എം എസ് രാജശേഖരൻ. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, കവനമന്ദിരം പങ്കജാഷൻ അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ തോമസ് കുറ്റിയിൽ. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിത ആലാപനം എസ് ജയ. ഉദയഗീതം കല്ലറഗോപൻ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 38-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം, 8:45 യോഗ സൌഖ്യം, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 മുതൽ 11:00 വരെ ഹലോ സന്ദേശ ഗാനം, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം, ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു. 12:40 പ്രകാശധാര, പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും, ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഒരു വട്ടം കൂടി, 2:02 നാടകം പെയ്ത്ത് അവസാന ഭാഗം, രചന ആദിത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകിയവർ അജ്മൽ ദേവദത്തൻ, നിധീഷ് ധർമ്മരാജൻ, ഷഹിനാസ് അബ്ദുൾ സമദ്, ഷീബ കെ നായർ, ശിൽപാപി പ്രസാദ്, ഗ്രീറ്റ യൂജിൻ, ജയന്തി കൃഷ്ണ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. നമ്മുടെ ഭാവി പ്രകൃതി സംരക്ഷണത്തിന് പ്രൊഫസർ തങ്കമണി ഡിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 മുതൽ 9:30 വരെ ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധയിൽ വി കെ രാമൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ കേൾക്കാം. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ചത്. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം. പരിപാടി അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1.2 മില്ലിമീറ്റർ. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പി ജയചന്ദ്രനും എരഞ്ഞോളി മ്യൂസിയം സംഘവും പാടിയത്, ചിത്രം ഗ്രാമഫോൺ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
3: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
4: ഇന്ന് എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
5: എന്താ കാര്യം പറ?
4: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
0: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതം. ബെന്നി ദയാൽ, പ്രണവം ശശി, മൈമ, ജേക്സ് ബിജോയ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലോകാ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാനക്കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതായും 33 വകുപ്പുകളിലായി 1982 ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മനുഷ്യത്വരഹിതമായി ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലംമാറ്റ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും തുടർന്നു. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരു ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನ ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನು ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ.
0: ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയും 12 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. കെ എച്ച് മുനിയപ്പ, കെ ജെ ജോർജ്, പ്രിയങ്ക് ഖാർഗെ, യു ടി ഖാദർ, കൃഷ്ണ ബൈരഗൌഡ തുടങ്ങിയവർ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകളാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തും ശിശു സൌഹൃദ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തും 3-ാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധനവില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധനവില സ്ഥിരപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ 77 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം.

0: തീരുമാനം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇന്ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷൻ ദ്വീപിലെ IRGC കേന്ദ്രത്തിന് നേരെയും US ആക്രമണം നടത്തിയതിന് മറുപടിയായി ബഹ്റിനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. പുറത്താക്കപ്പെട്ട TMC MLA ഋതഭദ്ര ബാനർജി 58 നിയമസംഭാഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ BJP ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SC.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരണ വില നൽകാനുള്ള കഴിഞ്ഞ സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ തീരുമാനം. ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുമായി ധാരണയിലുള്ള ബാങ്കുകൾ വഴി മറ്റ് ജില്ലകളിലെ പോലെ തന്നെ നെൽകർഷകർക്ക് PRS വായ്പയായി വില നൽകാനാണ് ധാരണയായിരിക്കുന്നത്. SBI, കാനറ എന്നീ ബാങ്കുകളാണ് സപ്ലൈകോയുമായി ധാരണയുള്ള ബാങ്കുകൾ. ഈ രണ്ട് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ 2-ാം വിള നെല്ല് സംഭരണത്തിന്റെ വില നൽകാൻ LDF സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത്.
0: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം June 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
0: കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC ക്കും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. G. പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി.

സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. രഞ്ജിത് ജയറാമും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇമ്മാനുവേൽ. റഫീഖ് അഹമ്മദിന്റെ വരികൾ, അഫ്സൽ യൂസഫിന്റെ സംഗീതം.

സന്ധ്യാഗീതത്തിൽ അവസാനമായി വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം നായർ സാബ്, ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മുടെ ഉള്ളിലെ നന്മകളെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കിവിടുക. കൊടുക്കുന്നിടത്താണ് ജീവിതം സുന്ദരമാകുന്നത്. പങ്കുവെക്കാത്ത നന്മകൾ മനസ്സിന് ഭാരമാണ്. ഒഴുക്കുള്ള മനസ്സുമായി മുന്നോട്ട് പോവുക. ജീവിതം നന്മ നിറഞ്ഞതാവട്ടെ. ഈ ഒരു ശുഭചിന്തയുമായി നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കറവ പശുക്കൾക്ക് നൽകാവുന്ന പാരമ്പര്യേതര തീറ്റകൾ, ഇതേക്കുറിച്ച് ഡോക്ടർ സുസ്മിത ശശിധരനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്:
1: പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്രവാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി പാൽ കറക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
0: പത്തായം. കേരളത്തിന്റെ ഗ്രാമീണ ജീവിതത്തിലും കാർഷിക സംസ്കാരത്തിലും ഏറെ പ്രാധാന്യമുള്ള ഒരു പാരമ്പര്യ സംഭരണ സംവിധാനമാണ് പത്തായം. പഴയകാലത്ത് കർഷകർ നെല്ലും ധാന്യങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന മരം കൊണ്ടുള്ള വലിയ പെട്ടിയെയാണ് പത്തായം എന്ന് വിളിക്കുന്നത്. ഒരു വീട്ടിലെ സമൃദ്ധിയുടെയും കൃഷി സമ്പത്തിന്റെയും പ്രതീകമായിരുന്നു പത്തായം. വീട്ടിൽ പത്തായം നിറഞ്ഞാൽ കുടുംബം സമർത്ഥമാണ് എന്നൊരു പഴമൊഴി പോലും ഗ്രാമങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പഴയ കേരളത്തിലെ വീടുകളിൽ, പ്രത്യേകിച്ച് നാലുകെട്ട് വീടുകളിലും തറവാട് വീടുകളിലും, പത്തായത്തിന് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. വീടിന്റെ അകത്തെ ഭാഗത്തോ അറയിലോ സ്ഥാപിച്ചിരുന്ന പത്തായം കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയായിരുന്നു. വിളവെടുപ്പിന് ശേഷം നെല്ലുണക്കി പത്തായത്തിൽ സൂക്ഷിക്കുമായിരുന്നു. വർഷം മുഴുവൻ ഭക്ഷണത്തിനും വിത്തിനുമായി ഈ സംഭരണം ഉപയോഗിച്ചിരുന്നു. പത്തായം സാധാരണയായി നല്ല ശക്തിയുള്ള മരങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. തേക്ക്, പ്ലാവ്, ആഞ്ഞിലി തുടങ്ങി ദീർഘായുസ്സുള്ള മരങ്ങളാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. മരപ്പലകകൾ ചേർന്ന് ചതുരാകൃതിയിലോ നീളമുള്ള പെട്ടി പോലെയോ രൂപപ്പെടുത്തും. അതിന്റെ മുകളിലായി തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന ഒരു മൂടിയുണ്ടാകും. പത്തായത്തിന്റെ അടിഭാഗം നിലത്ത് തൊടാതെ ഉയർത്തിവെക്കും. ഇതിലൂടെ ഈർപ്പം പിടിക്കാതെയും എലികൾ കയറാതെയും ധാന്യം സംരക്ഷിക്കാനാകുമായിരുന്നു. പത്തായത്തിന്റെ പ്രധാന ഉപയോഗം നെല്ലും ധാന്യങ്ങളും സൂക്ഷിക്കുന്നതായിരുന്നു. എന്നാൽ അതിനുമപ്പുറം പല ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിച്ചിരുന്നു. വിത്തിനായി നെല്ല് സൂക്ഷിക്കാനും കീടങ്ങളിൽ നിന്ന് ധാന്യം സംരക്ഷിക്കാനും ക്ഷാമകാലങ്ങളിൽ ഉപയോഗിക്കാനും എല്ലാം പത്തായമാണ് ഉപയോഗിച്ചിരുന്നത്. പുതുവിളവെടുത്ത് നെല്ല് പത്തായത്തിൽ നിറയ്ക്കുമ്പോൾ ചില കുടുംബങ്ങൾ ചെറിയ പൂജകളും ചടങ്ങുകളുമൊക്കെ നടത്തുമായിരുന്നു. ഇന്നത്തെ പ്ലാസ്റ്റിക് സംഭരണ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്തായം പരിസ്ഥിതി സൗഹൃദമായിരുന്നു. അരിമില്ലുകളും ഗോഡൌണുകളും പ്ലാസ്റ്റിക് പാത്രങ്ങളും വന്നതോടെ പത്തായങ്ങളുടെ ഉപയോഗം കുറഞ്ഞു. ഇന്ന് പത്തായം കാണാനില്ല. ചില സ്ഥലങ്ങളിൽ അലങ്കാര വസ്തുവായോ പൈതൃക സ്മാരകമായോ മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്. പത്തായത്തിന്റെ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി പ്രധാന വിഷയത്തിലേക്ക് പോകാം. പശുക്കൾക്ക്, പ്രത്യേകിച്ചും കറവ പശുക്കൾക്ക് തീറ്റ നൽകുമ്പോൾ ക്ഷീരകർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചപ്പുല്ലിനും വൈക്കോലിനും പുറമെ പാരമ്പര്യേതര തീറ്റകൾ നൽകാം. ഇത് ചെലവ് കുറയ്ക്കാനും പാലുൽപാദനം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇതേക്കുറിച്ച് കൂടുതലറിയാൻ നമുക്ക് ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിച്ചാലോ? വെറ്റിനറി സർജനായ ഡോക്ടർ സുസ്മിത ശശിധരനുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.

0: ഉദാഹരണങ്ങളെന്ന് പറയാമോ?
1: നമ്മൾ സാധാരണ കാലിത്തീറ്റകളെ രണ്ട് വിഭാഗങ്ങളായി പറയാറുണ്ട്, പരുഷാഹാരവും കൈത്തീറ്റകളും. ഇതേ രീതിയിൽ തന്നെ പാരമ്പര്യേതര തീറ്റകളെയും നമുക്ക് തരംതിരിച്ച് വേണമെങ്കിൽ പറയാം. അതിൽ പരുഷാഹാരം എന്ന വിഭാഗത്തിൽ പ്രധാനമായി ഉൾപ്പെടുന്നത് വൃക്ഷ ഇലകളും അവയുടെ ഫലങ്ങളുമാണ്. വൃക്ഷങ്ങളുടെ വൃക്ഷ ഇലകളിൽ മുരിങ്ങയില, ശീമക്കൊന്ന ഇല ഇവയൊക്കെ ഉൾപ്പെടും. അതുപോലെ മഴമരത്തിൻ്റെ കായകൾ, സുബാബുൾ മരത്തിൻ്റെ കായകൾ ഇവയൊക്കെയും നമുക്ക് കാലിത്തീറ്റയായി ഉപയോഗിക്കാം. ഇനി കൈത്തീറ്റ വിഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഊർജ സ്രോതസ്, പ്രോട്ടീൻ സ്രോതസ് ഇങ്ങനെ തരംതിരിച്ചാണ് പറയാറ്. ഈ വിഭാഗത്തിൽ നമുക്ക് കാർഷിക വ്യാവസായിക വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ വരുന്ന ഉപോൽപ്പന്നങ്ങളെ പറയാം, ബൈ പ്രൊഡക്ട്സിനെ പറയാം. അതിലൊന്നാണ് ബിയർ വേസ്റ്റ്, മാംഗോ സീഡ് കേർണൽ, ജ്യൂസിങ് കാനിങ് വ്യവസായത്തിൽ വരുന്നത്. അതിൽ ബിയർ വേസ്റ്റ് ഒരു പ്രോട്ടീൻ സ്രോതസ്സാണ്, മാംഗോ സീഡ് കേർണൽ ഒരു എനർജി സ്രോതസ്സാണ്, അതായത് ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു സ്രോതസ്സായിട്ടും നമുക്ക് പറയാം. അതുപോലെ തന്നെ റബ്ബർ സീഡ് കേക്ക്, ഇവയൊക്കെ നമുക്ക് പലപ്പോഴും കാലിത്തീറ്റയായി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അവയുടെ ലഭ്യത അനുസരിച്ച്.
0: അപ്പൊ ഇത് നമ്മൾ നമ്മുടെ പരമ്പരാഗത തീറ്റയിൽ നിന്ന് ഇതെങ്ങനെ ഇതൊരു വ്യത്യാസം ഇതില്?
1: ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പരമ്പരാഗത തീറ്റകളായി നമ്മൾ ഈ ഊർജ സ്രോതസ്സും പ്രോട്ടീൻ സ്രോതസ്സും ആയി കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നത് ചോളവും സോയയുമാണ്. ഇവ രണ്ടും വിലയുള്ള വസ്തുക്കളുമാണ്, നമ്മൾ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഈ ഊർജ സ്രോതസ്സിനും പ്രോട്ടീൻ സ്രോതസ്സിനും പകരമായി നമ്മൾ ഈ മുൻപ് സൂചിപ്പിച്ച പാരമ്പര്യേതര തീറ്റകളെ ചിലത് ഒരളവ് വരെ ഇവയെ മാറ്റി അത് ഉപയോഗിച്ച് നമുക്ക് തീറ്റയുടെ വില കുറയ്ക്കാൻ സാധിക്കും.
0: അപ്പം ഇതിന്റെ ഒരു പോഷകമൂല്യം നമ്മൾ എങ്ങനെ വിലയിരുത്താൻ പറ്റും?
1: പാരമ്പര്യേതര തീറ്റകളുടെ പോഷകമൂല്യം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ അതിനെ പറയാൻ പറ്റില്ല, കുറവ് കൂടുതൽ എന്ന്. ചില പാരമ്പര്യേതര തീറ്റകൾ നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന തീറ്റകളെക്കാളും പോഷകമൂല്യം കൂടുതലുള്ളവയാണ്, മറ്റു ചിലവയ്ക്ക് പോഷകമൂല്യം കുറവായിരിക്കും. അതിൽ നമ്മൾ ഈ കാര്യം സംസാരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പശു, ആട് ഇവയെല്ലാം റൂമിനന്റ് എന്ന വിഭാഗത്തിൽ പെടുന്ന ജീവികളാണ്. ഇവയുടെ ആമാശയത്തിന് 4 അറകളുണ്ട്. എന്നാൽ നമ്മൾ മനുഷ്യർ മറ്റു മൃഗങ്ങൾക്കെല്ലാം ആമാശയത്തിന് 1 അറ മാത്രമേ ഉള്ളൂ, അവിടെ മാത്രമാണ് ദഹനം സംഭവിക്കുന്നത്. ഈ റൂമിനന്റ് വിഭാഗത്തിൽപ്പെട്ട ജീവികൾക്ക് റൂമൻ എന്ന 1-ാമത്തെ അറയിൽ ധാരാളം ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ ഇവയൊക്കെയുണ്ട്. ഇവയുടെ സഹായത്തോടെയാണ് ദഹനം നടക്കുന്നത്. നമ്മൾ പോഷകമൂല്യം കുറഞ്ഞ, അതായത് ബയോളജിക്കൽ വലിയ കുറവുള്ള ഒരു പ്രോട്ടീനോ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ഇവയ്ക്ക് നൽകിയാൽ തന്നെ ഈ ബൈക്രോബ്സ്, ബാക്ടീരിയയും ഫംഗസും ഒക്കെ അവയിൽ ദഹന പ്രക്രിയ ചെയ്ത് കുറച്ചുകൂടെ മൂല്യം കൂടുതലുള്ള, പോഷകമൂല്യം അധികമുള്ള ഒരു വസ്തുവാക്കി ഇതിനെ മാറ്റുന്നു. ഇത് 4-ാമത്തെ അറയായ അബോമേസത്തിൽ ചെന്ന് മനുഷ്യരുടെയും മറ്റ് ഏക ആമാശയമുള്ള ജീവികൾക്ക് തുല്യമായൊരു ദഹനം നടന്ന് അത് പശുവിന് ലഭ്യമാകുന്നു. അപ്പൊ പോഷകമൂല്യം കുറവ് എന്ന ഘടകത്തിനെ നമ്മൾ അത്ര പരിഗണിക്കേണ്ട കാര്യമില്ല. ഒരു പരിധിവരെ ഇതിലൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും.
0: അതൊരു സ്പെഷ്യാലിറ്റി
1: സ്പെഷ്യാലിറ്റിയാണ്.
0: അപ്പൊ പോഷകമൂല്യം നമ്മൾ പരമ്പരാഗത നോൺ കൺവെൻഷണൽ രണ്ട് ഫീൽഡിനെ നമുക്ക് അധികം അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം,
1: അത്ര ഒരു പരിധിവരെ അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. വിവേകപൂർവ്വമായിരിക്കണം നമ്മൾ ഈ പാരമ്പര്യേതര തീറ്റകൾ ഉൾപ്പെടുത്തേണ്ടത്.
0: ഈ നമ്മുടെ നോൺ കൺവെൻഷണൽ ഫീഡ്സ് അല്ലെങ്കിൽ പാരമ്പര്യേതര തീറ്റകളിൽ അധികമുള്ള പോഷകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
1: ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വിവേകപൂർവ്വം ഇത് ഉപയോഗിക്കണമെന്ന്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വ്യാപകമായി നമ്മുടെ ക്ഷീര കർഷകർ പുല്ലിന് പകരം പൈനാപ്പിൾ ഇലകൾ കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം നാരുകളുള്ള വളരെ നല്ലൊരു കാലിത്തീറ്റ തന്നെയാണ് പൈനാപ്പിൾ ഇല, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇത് നൽകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1-ാമതായി, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാത്രമേ പൈനാപ്പിൾ ഇലകൾ നൽകാൻ പാടുള്ളൂ. എല്ലാ കർഷകരും തന്നെ ഇപ്പോൾ ഷാഫ് കട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതൊരു കാര്യം. പോഷകമൂല്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ പച്ചപ്പുല്ലിനെ അപേക്ഷിച്ച് പൈനാപ്പിൾ ഇലയിൽ പ്രോട്ടീൻ, വൈറ്റമിന് എന്നിങ്ങനെ ചില പോഷകങ്ങൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ പൈനാപ്പിൾ ഇലയാണ് പുല്ലിന് പകരം നൽകുന്നതെങ്കിൽ അതോടൊപ്പം ഒരു പ്രോട്ടീൻ അടങ്ങിയ മറ്റൊരു തീറ്റയും സപ്ലിമെൻറ്റ്സായി വൈറ്റമിൻ ധാതുക്കളൊക്കെയുള്ള ഒരു സപ്ലിമെൻറ്റും കൂടെ തീർച്ചയായിട്ടും നൽകാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ പാരമ്പര്യേതര തീറ്റകളിൽ പലതിലും ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, പോഷക വിരുദ്ധ ഘടകങ്ങൾ. അതായത് ദഹനത്തെയും മറ്റ് ശാരീരിക പ്രവർത്തനങ്ങളെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ചില ഘടകങ്ങളുണ്ട്. അവയുടെ അളവ് ഒരു പരിധിയിൽ കൂടുതലായാൽ അത് പശുവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അത്തരം തീറ്റകൾ നമ്മൾ പശുവിൻ്റെ റേഷനിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു പരിമിതമായ അളവിൽ മാത്രം ഉൾപ്പെടുത്താവുള്ളൂ, അതിനപ്പുറം പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
0: ചില പശു ഇനങ്ങൾക്ക് കൂടുതൽ

0: ജീവിതമായ ചില നോൺ കൺവെൻഷണൽ ഫീഡ്സ് ഉണ്ടോ?
1: തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ കഴിയും. അതായത് ഒരു കറവയുള്ള പശുവിന് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ചില തീറ്റകളുണ്ട്. ഉദാഹരണത്തിന് മുരിങ്ങയില. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു വൃക്ഷയിലയാണ് മുരിങ്ങയില. മുരിങ്ങയിലയ്ക്കും ഇതുപോലെ ലിഗ്നിൻ അളവ് കുറവായതുകൊണ്ട് എളുപ്പത്തിൽ ദഹിക്കും. അതുകൂടാതെ വളരെ പോഷക സമ്പന്നമാണ്. മുരിങ്ങയിലയിൽ പാലുൽപാദനം കൂട്ടാൻ തക്കതായ ചില ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ മിനറൽസ് എല്ലാം ഒരുപാടുണ്ട്. നമ്മൾ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുരിങ്ങയില കഴിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പശുക്കളുടെ റേഷനിൽ മുരിങ്ങയില ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ പാലുൽപാദനം കൂടുന്നു, അതുപോലെ പാലിന്റെയും ഗുണമേന്മ കൂടുന്നതായിട്ട് പറയുന്നുണ്ട്. കർഷകരുടെ മറ്റൊരാശങ്കയാണ് പാലിൽ കൊഴുപ്പ് കൂട്ടണം എന്നുള്ളത്. ആ കൊഴുപ്പ് കൂടുമ്പോഴാണ് അവർക്ക് പാലിന്റെ വിലയിലും വ്യത്യാസം വരുന്നത്. അങ്ങനെ പാലിൽ കൊഴുപ്പ് കൂട്ടാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പാരമ്പര്യേതര തീറ്റയാണ് പരുത്തിക്കുരു. പക്ഷേ പരുത്തിക്കുരു കൊടുക്കുമ്പോഴും ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 20% കൂടുതലൊക്കെ പരുത്തിക്കുരു കൊടുത്താൽ അത് പാലിൽ ഒരു പ്രത്യേക ഗന്ധമുണ്ടാക്കും, ടേസ്റ്റിനൊരു വ്യത്യാസം വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പരുത്തിക്കുരുവിലൊരു പോഷകവിരുദ്ധ ഘടകമുണ്ട്, ഗോസിപ്പോൾ. അത് പശുവിന് ലിവറിനും പ്രശ്നമുണ്ടാക്കാം, ദഹനത്തിനും പ്രശ്നമുണ്ടാക്കാം. അപ്പോൾ അതാണ്, ഇത് കൊടുക്കുന്നതിൽ ഗുണമുണ്ടാവുന്നു, പക്ഷെ കൊടുക്കുന്ന അളവ് എപ്പോഴും ശ്രദ്ധിക്കുക.
0: ഇവിടെ ഒരു സംശയം വരുന്നത്, ചിലപ്പം കർഷകർ വീട്ടിൽ പാർട്ടി ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ ചോറൊക്കെ,
1: പെരുന്നാള്,
0: ഓണം ഒക്കെ ചോറൊക്കെ അധികം വരുന്ന ഇതൊക്കെയും കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ എത്ര ശരിയാണ്?
1: അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. സ്ഥിരമായി കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ്, ആഘോഷങ്ങൾ വന്നതിന് ശേഷം പശുക്കൾക്ക് വയറ് കമ്പിക്കുന്നു, അങ്ങനത്തെ പ്രശ്നമായിട്ട് വരും. എന്താണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ചോറ്, അപ്പം, ഇതുപോലെയുള്ള സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ബാക്കി വരുന്നത് നമ്മൾ പശുവിനോ ആടിനോ ഒക്കെ നൽകുന്നു. അത് അസിഡോസിസ് എന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കും. അത് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു തീറ്റ വളരെ കൂടുതൽ അളവിൽ കൊടുക്കുന്നതും കാർബോഹൈഡ്രേറ്റ്സ് ഈ റൂമനിൽ ബാക്ടീരിയം പ്രോട്ടോസോയും ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവയുടെ പ്രവർത്തനം ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണത്തിൽ ഉണ്ടാകുമ്പോൾ അത് അസിഡോസിസ് എന്നൊരു അവസ്ഥയിലേക്ക് നയിക്കുന്നു. ചില ആൾക്കാർ ചോറ് കഞ്ഞിയൊക്കെ ചെറിയ അളവിൽ കൊടുക്കുന്നുണ്ടാവും, അതുകൊണ്ട് പ്രശ്നമുണ്ടാവുന്നില്ലല്ലോ എന്ന് ഒരു ചോദ്യം അവരുടെ മനസ്സിൽ വന്നേക്കാം. പക്ഷേ ചെറിയ അളവിൽ കൊടുക്കുന്ന പോലെ അല്ല, വലിയ അളവിൽ പെട്ടെന്ന് കൊടുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും.
0: ഇപ്പം നമ്മുടെ പാലിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ ഗുണനിലവാരവും ഇത് എങ്ങനെയാണ് ഈ നമ്മുടെ നോൺ കൺവെൻഷണൽ ഫീഡ്സ് കൊടുത്താൽ ഒരു എഫക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ബാധിക്കുന്നത്?
1: മുൻപ് ഞാൻ പറഞ്ഞിരുന്നു
0: കൊഴുപ്പ് കൂടും,
1: കൊഴുപ്പ് കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു. അതുപോലെ തന്നെ പറഞ്ഞു, പരുത്തിക്കുരു ഒരു അളവിൽ കൂടുതൽ കൊടുക്കുമ്പോൾ ഗന്ധത്തിനും ടേസ്റ്റിനും വ്യത്യാസം വരും. അതുപോലെ തന്നെ ശീമക്കൊന്നയുടെ ഇല, അത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, വളരെ പോഷകസമ്പന്നമായിട്ടുള്ള ഒരു തീറ്റയാണ്. അതും ഒരു അളവിൽ കൂടുതൽ കൊടുത്താൽ പാലിനൊരു ഗന്ധമുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഉൽപ്പാദനം കൂട്ടണം, എന്നാൽ ഗുണമേന്മയെ ബാധിക്കാത്ത തരത്തിൽ വേണ്ട അളവിൽ മാത്രം ഇവ നൽകിക്കൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാനും അതുപോലെ ഗുണമുണ്ടാക്കാനും
0: സാധിക്കും. അപ്പോൾ ഇതിന്റെ ഒരു സാമ്പത്തിക വശങ്ങൾ നമ്മളൊന്ന് നോക്കിയാൽ അതെന്താണ്?
1: സാമ്പത്തിക വശങ്ങളാണ് നമ്മൾ ആദ്യം പ്രതിപാദിക്കേണ്ട കാര്യം. അതായത് മുൻപ് ഞാൻ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്ന തീറ്റ വസ്തുക്കൾക്കെല്ലാം വിലയുണ്ട്. അതിൽ 1% വരെ നമ്മൾ ഈ പാരമ്പര്യേതര തീറ്റകൾ വഴി അതിനെ താരതമ്യം ചെയ്ത് മാറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ വിലയിൽ ഒരു നല്ലൊരു വ്യത്യാസം വരും. അതുപോലെ തന്നെ സാധാരണയായി തീറ്റ വസ്തുവായിട്ട് ഉപയോഗിക്കാത്ത ഒരു വിഭവത്തിന് വില കുറവായിരിക്കും. പക്ഷെ അത് നമ്മൾ തീറ്റയായി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ വില കൂടുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഇപ്പോൾ മുൻപ് പറഞ്ഞ പൈനാപ്പിൾ ഇല, അത്ര വിലയില്ലായിരുന്നൊരു വസ്തു ഇപ്പോൾ കാലിത്തീറ്റയായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതിന് വില വർധനവ് ഉണ്ടായി തുടങ്ങി. അങ്ങനത്തെ മാറ്റങ്ങൾ വരാം എങ്കിൽ പോലും നല്ല രീതിയിൽ ലാഭകരമായി ഇത് തീറ്റയായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറയാം, ബിയർ വേസ്റ്റ്. അത് പലപ്പോഴും കർഷകർ കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് പല സ്ഥലത്തും ഇപ്പോൾ കാണാറുണ്ട്. ബിയർ വേസ്റ്റ് വളരെ പോഷക സമ്പന്നമായിട്ടുള്ള ഒരു തീറ്റയാണ്. അത് മിക്കവാറും നമുക്ക് ലഭിക്കുന്നത് ബൾക്ക് വലിയ ക്വാണ്ടിറ്റിയിലായിരിക്കും. ബിയർ വേസ്റ്റ് നനവുള്ളതും നനവില്ലാത്തതും ഉണ്ട്. നനവുള്ള ബിയർ വേസ്റ്റ് പെട്ടെന്ന് പൂപ്പൽ ബാധ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ്. പൂപ്പൽ ഉള്ള തീറ്റ കന്നുകാലിക്ക് നൽകുന്നതിലൂടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. ഈ ബൾക്കായി കിട്ടുന്ന തീറ്റ ഒരാൾ തന്നെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇത്തരം സൂക്ഷിച്ച് സംഭരിച്ചു വെക്കുന്നതിലൂടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വന്നപ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ കർഷകർ ഒരുമിച്ചിത് വാങ്ങി എല്ലാവരും ചെറിയ അളവിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ വിലയും എല്ലാവർക്കും കുറവായിട്ട് ലഭിക്കും. അതേപോലെ തന്നെ ഇത്തരം സംഭരിച്ചു വെക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഒഴിവാകും. ഇങ്ങനെ വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്ന ഒരു തന്ത്രമാണ് പാരമ്പര്യേതര തീറ്റകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം.
0: നമ്മുടെ ക്ഷീര കർഷകർ എന്തൊക്കെ വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന്, അപ്പൊ ഇതൊരു വെല്ലുവിളി തന്നെ.
1: അതെ അതെ, തീർച്ചയായിട്ടും വെല്ലുവിളികൾ ഇതൊക്കെയാണ്. പോഷക വിരുദ്ധ ഘടകങ്ങൾ അവയിൽ വരാം, അവയുടെ ലഭ്യതയിൽ ഉള്ള ഏറ്റക്കുറിച്ചിലുകൾ. കാരണം പ്രാദേശിക ലഭ്യതയും ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു പരമ്പരാഗത തീറ്റയുടെ ലഭ്യത പോലെയല്ല പാരമ്പര്യേതര തീറ്റകളുടെ. പിന്നെ ഇത് എത്ര വരെ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ അതിനോട് ചേർത്തൊരു കാര്യങ്ങൾ കൂടെ പറയാണ്. ഒരു പശുവിൻ്റെ തീറ്റക്രമം അല്ലെങ്കിൽ ഒരു ദിവസത്തെ റേഷൻ, ഭക്ഷണമാണ് റേഷൻ എന്ന് പറയുന്നത്, അത് ഒരു കർഷകന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഓരോ തീറ്റയും എത്ര അളവിൽ കൊടുക്കുന്നു, അതിൻ്റെ പോഷക മൂല്യം ഇത്ര, യഥാർത്ഥത്തിൽ എത്ര അളവിൽ അവയൊക്കെ വേണം എന്നതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായാൽ മതി. ഇപ്പോൾ ഫോണിൽ വിവിധ ആപ്പുകൾ ലഭ്യമാണ്. ഇപ്പം ഞാൻ കൊടുക്കുന്ന തീറ്റ മതിയായ അളവിലാണോ, ഇല്ലെങ്കിൽ ഞാൻ എന്താണ് പുതുതായി
0: ഉൾപ്പെടുത്തേണ്ടത്,
1: ഇങ്ങനെ ക്രൂഡ് പ്രോട്ടീൻ ഇത്ര, അങ്ങനെ പശുക്കൾക്ക് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. കറവയുള്ള പശുവിന് ഇത്ര, ഒരു കീടാവിന് ഇത്ര, അതിനെക്കുറിച്ച് അറിവുണ്ടായാൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കർഷകർക്ക് തന്നെ ഇതിനായി പല ആപ്പുകളും ഇപ്പം അവൈലബിൾ ആണ്. നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇ ഗോപാല എന്നൊരു ആപ്പ് കർഷകർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതിൽ ഒരുപാട് പാരമ്പര്യേതര തീറ്റകളുടെയും പോഷക മൂല്യം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യപ്രകാരം പുതുതായിട്ട് അവർ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ഉണ്ട്. അതുപോലെ തന്നെ NIANP സ്മാർട്ട് ടൂൾ എന്നൊരു ആപ്പുണ്ട്. ഇവയൊക്കെ ഉപയോഗിച്ച് കർഷകർക്ക് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു കർഷകന് ഒരു വസ്തു പ്രാദേശികമായി ലഭ്യമാണ്, എന്നാൽ അതിൻ്റെ പോഷക മൂല്യത്തെപ്പറ്റി അവർക്ക് അത്ര ഗ്രാഹ്യമില്ല എങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ തന്നെ അവയുടെ പോഷക മൂല്യം കണ്ടുപിടിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. നമ്മുടെ വെറ്റിനറി സർവകലാശാലയിലെ മണ്ണുത്തി വെറ്റിനറി കോളേജ്, സ്റ്റേറ്റ് ഡയറി ലാബ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് സാമ്പിൾ അവരുടെ നിർദ്ദേശപ്രകാരം അയച്ചാൽ ഈ പോഷക മൂല്യം അവർ കൃത്യമായി കണ്ടുപിടിച്ചു തരും. അതിനനുസരിച്ച് തീറ്റയിൽ ഉൾപ്പെടുത്താനും സാധിക്കും. ഒറ്റയ്ക്ക് അവർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വിദഗ്ധൻ്റെ സഹായത്തോടെ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളുടെ വീടിനടുത്ത് ലഭ്യമായിട്ടുള്ള സാധനങ്ങളിലൂടെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപാദനം എന്നത് സാധ്യമാണ്.
0: സാധ്യമാണ്. അല്ലെങ്കിൽ എപ്പോഴും ചോളം അല്ലെങ്കിൽ അത് അതിന്റെ പുറകിൽ പോയാൽ അത് ചിലപ്പോൾ ലഭ്യത അതിന്റെ കാണത്തില്ല, അല്ലെങ്കിൽ വില കൂടുതൽ.
1: വിലയാണ് ഒരു പ്രധാന വെല്ലുവിളി. തീറ്റയുടെ വില വർധനയും പുൽകൃഷി ചെയ്യാൻ സ്ഥലത്തിന്റെ ലഭ്യത കുറവും, അതാണ് ഇപ്പോൾ ക്ഷീര കർഷകർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി.
0: എനിക്ക് തോന്നുന്നു ക്ഷീര കൃഷിയിൽ ഏറ്റവും അധികം ചെലവും തീറ്റയിൽ തന്നെയാണല്ലോ.
1: അതെ അതെ, 70% എന്നാണ് പറയുക. ആകെ ഉണ്ടാവുന്ന ഉൽപാദന ചെലവിന്റെ 70% തീറ്റയുടെ ചെലവായിട്ടാണ് ക്ഷീരമേഖലയിൽ വരുന്നത്.
2: പാരമ്പര്യേതര തീറ്റകൾ കറവ പശുക്കൾക്ക് നൽകുന്നതിലൂടെ ക്ഷീരകൃഷി കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമാകുമെന്ന് ഈ അഭിമുഖ സംഭാഷണത്തിലൂടെ മനസ്സിലായി കാണും അല്ലേ. ഇതേക്കുറിച്ച് നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് വെറ്റിനറി സർജനായ ഡോക്ടർ സുസ്മിത ശശിധരനാണ്. ഷിബു ജോർജാണ് ഡോക്ടർ സുസ്മിതയുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കഞ്ഞിയും പയറും. രാത്രിയിൽ കഞ്ഞിയും പയറും കഴിക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. ഇത് വയറിന് ഭാരം തോന്നിക്കാത്തതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണമാണ്. കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രിയിൽ ദഹനം മന്ദഗതിയിലായതിനാൽ പെട്ടെന്ന് ദഹിക്കുന്ന കഞ്ഞി കഴിക്കുന്നത് വയറിന് ആയാസം നൽകാതിരിക്കാൻ സഹായിക്കും. കഞ്ഞിയിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും സുഖകരമായ ഉറക്കം നൽകുകയും ചെയ്യും. ചൂടുള്ള കാലാവസ്ഥയിൽ രാത്രി കഞ്ഞി കഴിക്കുന്നത് ശരീരത്തിന് ഒരുതരം തണുപ്പ് നൽകാൻ സഹായിക്കും. കഞ്ഞിയിൽ നെയ്യിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കഴിക്കുമ്പോൾ അവശ്യ പോഷകങ്ങൾ ലഭിക്കുന്നു. ഇനി പയറിന്റെ ഗുണങ്ങൾ നോക്കിയാലോ. പയർവർഗ്ഗങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ ബലത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. പയറിലടങ്ങിയിട്ടുള്ള നാരുകൾ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. രാത്രിയിൽ കൂടുതൽ ഊർജം ആവശ്യമില്ലെങ്കിലും പയറിലെ പോഷകങ്ങൾ പിറ്റേന്ന് രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ സഹായിക്കും. ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും പയറിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ. ചില ആളുകൾ രാത്രിയിൽ പയർ കഴിക്കുമ്പോൾ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പയറിനൊപ്പം ജീരകം, കായം എന്നിവ ചേർത്ത് പാകം ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ കഞ്ഞിക്കും പയറിനുമൊപ്പം അച്ചാറുകൾ, ചമ്മന്തി, പപ്പടം എന്നിവയും ഉപയോഗിച്ച് ഈ ഭക്ഷണം കൂടുതൽ രുചികരമാക്കാം. ലളിതവും പോഷക ഗുണമുള്ളതുമായ ഒരു രാത്രി ഭക്ഷണമാണ് കഞ്ഞിയും പയറും. ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്ര വാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി പാൽ കറക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ശരിയുത്തരം സഞ്ചരിക്കുന്ന പാൽക്കാരി. ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളുടെ സഹകരണത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് സഞ്ചരിക്കുന്ന പാൽക്കാരി. പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്ര വാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് സംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി
2: ഉരുക്കളുടെ പാൽ കറന്നെടുക്കുന്ന ഈ പദ്ധതി സ്വന്തമായി കറവയറിയാത്ത കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്.
1: ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും, ചിത്രം മുസ്താദ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ ആറു വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചമ്പക്കുളം തച്ചൻ. ബിജു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

ഇനി ഹരിഹരനും സുജാതയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചെപ്പടി വിദ്യ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

വയലാർ ചർച്ചന്റെ വർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. യേശുദാസും ലേഖ ആർ നായറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം എന്റെ പൊന്നു തമ്പുരാൻ.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പ്രവർത്തന രീതികളും ബിസിനസ് മാതൃകയും പഠിക്കുന്നതിനായി ആന്ധ്രാപ്രദേശ് സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്നുള്ള 4-അംഗ പ്രതിനിധി സംഘം സപ്ലൈകോ സന്ദർശിച്ചു. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി രണ്ടാം റൌണ്ടിൽ കടന്നു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജോണി വാക്കർ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

പ്രിയശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. ഒരു നമ്പർ കൂടി, 9496556321. മറ്റൊരു നമ്പർ കൂടി, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം.

പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേവാസുരം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം.

ഇനി ജസ്റ്റിൻ പ്രഭാകരൻ ഈണം നൽകി ജസ്റ്റിൻ പ്രഭാകരനും ചിന്മയി ശ്രീപദയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം സർവമായ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് മനു മഞ്ജിത്തും അരുൺ മാത്യുവും ചേർന്നു.

ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം. ജി വേണുഗോപാലും ലതികയും ലേഖയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പണ്ടു പണ്ടൊരു രാജകുമാരി.

എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദൈവത്തിന്റെ മകൻ. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: എം ഡി രാജേന്ദ്രൻ വരികൾ എഴുതി, എം എം കീരവാണി സംഗീതം നൽകി, പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത് ചിത്രം ദേവരാഗം. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 9 മണി. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ, അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിനൊരാൾ വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. ക്ഷേത്രത്തിലെ 3 മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 386 ആളുകൾ, പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു. ഒരു ഷണ്ഠയുമില്ല. ചേന്നൻ ഒരു രാത്രിയും പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ 3 പ്രാണനും കൊണ്ട് കരപറ്റിയിട്ട്. ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളമെത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി 2 ദിവസം അതിൽ കുത്തിയിരുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും

പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ രണ്ടു വരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്ത് കിടന്ന് ചേന്നൻ വിളിച്ചു. ആര് വിളി കേൾക്കും? അടുത്താരുണ്ട്? ഗർഭിണിയായ ഭാര്യ, നാല് കുട്ടികൾ, ഒരു പൂച്ച, ഒരു പട്ടി, ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട്. പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളമൊഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനമെടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി. 4 ചുറ്റിനും നോക്കി. വടക്കൊരു കെട്ടുവെള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേന്നൻ വള്ളക്കാരെ കൂവി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലിന് നേർക്ക് തിരിച്ചു. കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ച് വെളിയിലിട്ടു. അപ്പോഴേക്ക് വള്ളവും വന്നെടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നച്ചാ, പൂഹൈ! പടിഞ്ഞാറ് നിന്ന് ആരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി. ഇങ്ങാ വായോ! അത് മടിയത്തറ കുഞ്ഞേപ്പനാണ്. അവൻ പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ പിടിച്ചു കയറ്റി. അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറെ ചെരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ്. വള്ളം നീങ്ങി. അതകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നൻ്റെ വള്ളം അങ്ങ് അകലെയായി കഴിഞ്ഞു. അത് പറന്നു പോകുന്നു. മരണവേദനയോടെ ആ ജന്തു മൂങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദപരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടത് കേൾക്കാൻ? പുരയുടെ 4 ചുവരുകളിലും അതോടി നടന്നു. ചിലയിടങ്ങളിലെല്ലാം മണപ്പിച്ചു, മൂങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുൻപിൽ കൂടി വെള്ളത്തിലേക്ക് തുടിയുമെന്നൊരു ചാട്ടം ചാടി. ആ നായ ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ കുറേ നേരം തുളിച്ചു നോക്കി നിന്നു. ആഹാരം തേടിയാവാം. ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ഘ്രാണിക്കുന്നു. ഒരു തവള അവൻ്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ് ചീറ്റി തുമ്മി, തലയറിഞ്ഞ് ചീറ്റി. മുൻകാലുകളൊന്നുകൊണ്ട് മോന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു. അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു. രാത്രിയായി. ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി ആണ്ട് കിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി. ഭയാക്രാന്തനായി വാൽ താഴ്ത്തിക്കൊണ്ട് നായ കുരച്ചു. നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി. മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുൽപീഡിതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാരഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി. ആ നായയുടെ ദീനരോദനം അതിദൂരപ്രദേശങ്ങളിലുമെത്തി. അനുകമ്പാതുരനായ വായുഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു. വീട്ടുകാവ് ലയിച്ചിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ, പുരപ്പുറത്തിരുന്ന് പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴം ഉണ്ണുകയായിരിക്കും. പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുരുള ചോറ് അവനതിനുരുട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി മൂങ്ങി. ശബ്ദം താണു നിശബ്ദമായി. വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു. ആ ജീവി തൊണ്ട പൊട്ടുമാർ രണ്ടാമതും കുറേ നേരം മൂങ്ങി. ആ നിശീധിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി. നമ്മുടെ ശുനകൻ ആ മാനവശബ്ദം ചെവിയോർത്ത് കേട്ട് കുറച്ചധികം നേരം നിശ്ചലം നിന്നു. ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു. കാറ്റിൻ്റെ ഒച്ചയും അലകളിളക്കുന്ന ബളബള ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. മുകളെടുപ്പിൽ ചേന്നൻ്റെ പട്ടി കയറിക്കിടക്കുന്നു. ഘനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് എന്തോ നിരാശനായി പെറുപെറുക്കുന്നുമുണ്ട്. അവിടെ ഒരു മീൻ തുടിച്ചു. ചാടി എണ്ണീറ്റ് നായ കുരച്ചു. മറ്റൊരിടത്ത് തവള ചാടി. അസ്വസ്ഥനായി നായ മുറമുടുത്തു. പ്രഭാതമായി. താണസ്വരത്തിൽ അത് മൂങ്ങിത്തുടങ്ങി. ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി.
തവണകൾ അവനെ തുഴിച്ചു.

നോക്കി. ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റിത്തെന്നി ചരിച്ചു താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും. ജലപ്പരപ്പിൽ നിന്നുയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്, ഒരിടത്തും തീ പോയിന്നില്ല. ശരീരത്തിൽ കടിച്ച് സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ച് കുറിക്കും. പിൻകാലുകളാൽ താടി കൂടക്കൂടെ ചൊറിഞ്ഞ് ഈച്ചയെ പായിക്കും. അല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവെയിലിൽ അവൻ കിടന്ന് മയങ്ങി. മന്ദാനിലനിൽ ഇളകുന്ന വാഴയിലയുടെ ഛായ പുരപ്പുറത്തങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. അവൻ ചാടി എണീറ്റ് ഒന്ന് കുരച്ചു. കാറ് കയറി സൂര്യൻ മറഞ്ഞു. നാടെല്ലാം ഇരുണ്ടു. കാറ്റ് അലകളെ ഇളക്കി. ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിലിളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദമവ എങ്ങും സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം അവൻ കുതിയോടെ നോക്കി. നമ്മുടെ നായ് മുറുമുറുത്തു. അങ്ങകലെ ഒരു ചെറുവള്ളം ദ്രുതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാറിത്തുടങ്ങി. പിൻകാലുകൾ മടക്കി, മുൻകാലുകൾ നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായ് നാലുപാട് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു. മഴ തോർന്നു. വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് ഒരു തെങ്ങിൻ ചുവട്ടിലെടുത്തു. നമ്മുടെ നായ് വാലാട്ടി കോട്ടുവായിട്ട് മുറുമുറുത്തു. വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കടത്തിക്കൊണ്ട് താഴെത്തിറങ്ങി. അയാൾ വള്ളത്തിൽ വെച്ച് തന്നെ കരിക്ക് തുളച്ച് കുടിച്ചിട്ട് തുഴയെടുത്ത് തുഴഞ്ഞങ്ങ് പോയി. അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരു ഊക്കൻ പോത്തിൻ്റെ അഴുകി ഒഴുകുന്ന ശരീരത്തിൽ വീണു. ചേന്നൻ്റെ പട്ടി കൊതിയോടെ കുരയ്ക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തി വലിച്ചു തിന്നു. തൃപ്തിയായി അത് പറന്നങ്ങ് പോയി. ഒരു പച്ചക്കിളി പുരയ്ക്കടുത്ത് നിൽക്കുന്ന വാഴയിലയിൽ വന്നിരുന്ന് ചരച്ചു. പട്ടി അസ്വസ്ഥനായി കുരച്ചു. ആ പക്ഷിയും പറന്നുപോയി. മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ഒരു എറുമ്പിൻ കൂട് ആ പുരപ്പുറത്തടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നന്ദിയാവാം. നമ്മുടെ നായ് അവയ്ക്കുമ്മ കൊടുത്തു. ചീറ്റ് തുമ്മി അതിൻ്റെ മൃദുവായ മോന്ത ചുവന്നു തടിച്ചു. ഉച്ചതിരിഞ്ഞ് ഒരു ചെറുവള്ളത്തിൽ രണ്ടു പേർ ആ വഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു. വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു. അത് ജലത്തിലിറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. ദേ ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു. അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്നും മൂങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റയാൾ പറഞ്ഞു. എന്തോ നുണഞ്ഞിറക്കം പോലെ അത് വായ പൊളിച്ചടച്ച് ശബ്ദിച്ചു. പ്രാർത്ഥിച്ചു. അത് രണ്ട് പ്രാവശ്യം ചാടാനാഞ്ഞു. വള്ളം അങ്ങകലെയായി. ഒന്നുകൂടെ പട്ടി മൂങ്ങി. വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി. അയ്യോ, അത് വള്ളക്കാരൻ വിളിച്ചതല്ല, ആ ശ്വാനൻ്റെ ശബ്ദമായിരുന്നു. അയ്യോ! പരീക്ഷീണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു. വീണ്ടും അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം. ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു. ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്ത് കൊണ്ടത് പുരപ്പുറത്ത് കയറി. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് അത് പറയുകയാവാം. കുറെ പച്ചവെള്ളം നക്കി കുടിച്ചു. ആ സാധുമൃഗം മുകളിൽ കൂടി പറന്നുപോകുന്ന പറവുകളെ നോക്കി. അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞെടുത്തു. നായ ചാടി പുരപ്പുറത്ത് കയറി. ചേന്ദനും കുടുംബവും പുറത്തേക്കിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴഞ്ഞു. പട്ടി ആ ദ്വാരത്തിൽ കൂടി അകത്തേക്കെത്തി നോക്കി. ക്രൂരനായി തീർന്ന് അത് കുരച്ചു തുടങ്ങി. പിന്നീടും നായ പിറുപിറുത്തു. ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു. ഏത് ഭാഷക്കാരനും ഏത് ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും. അത്ര സർവവിദിതമായ ഭാഷ. രാത്രിയായി. ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടിയുലയുന്നു. രണ്ട് പ്രാവശ്യം ആ നായ് ഉരുണ്ട് താഴത്ത് വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിന് മീതെ ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി. പട്ടി എവിടെയാ കുരയ്ക്കുന്നേ? അവിടുന്ന് ആള് മാറിയില്ലേ? പടറ്റിവാഴയുടെ ചുവട്ടിൽ വൈക്കോൽ, തേങ്ങ, വാഴക്കുല ഇവ കൊണ്ട് നിറഞ്ഞൊരു വള്ളമെടുത്തു. പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുര തുടങ്ങി. കോപിഷ്ടനായി
വാലുയർത്തിക്കൊണ്ട്

0: ജലത്തിനരികെ നിന്ന് കുരച്ചു തുടങ്ങി. വള്ളക്കാലിലൊരുവൻ വാഴയിൽ കയറി. ഉവേ, പട്ടി ചാടുമെന്നാ തോന്നുന്നേ. പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി. വാഴയിൽ കയറിയവൻ ഉരുണ്ടു പിടച്ച് വെള്ളത്തിൽ വീണു. മറ്റേയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞ് കോപിഷ്ടനായി കുര തുടർന്നു. കള്ളന്മാർ കുലയെല്ലാം വെട്ടി. നിനക്ക് വച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാറ് കുരയ്ക്കുന്ന പട്ടിയോട് അവർ പറഞ്ഞു. പിന്നീടവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്കും കയറി. അവൻ്റെ കാലിൽ പട്ടി കടിയും കൂടി. ഒരു വാ നിറയ മാംസം ആ പട്ടിക്ക് കിട്ടി. അപ്പോൾ അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്ന് ആൾ കഴിക്കോല് വെച്ച് പട്ടിയുടെ പള്ളയ്ക്കൊരടിയടിച്ചു. പട്ടികടി ഏറ്റയാൾ വള്ളത്തിൽ കിടന്ന് കരഞ്ഞു. മിണ്ടാതിരിയടാ വല്ലോരും എന്ന് മറ്റേയാൾ സമാധാനം പറഞ്ഞു. അവർ അങ്ങ് പോയി. ഒട്ടധിക നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരായോടടുത്തു. ഒരു വലിയ ചത്ത പശു ഒഴുകി വന്ന് പുരയിലടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. താഴത്തേക്കിറങ്ങിയില്ല. ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. ഓല മാന്തിക്കേറി വാലാട്ടി. പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാനത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി. കടിയിട്ട് വലിച്ചടിപ്പിച്ച തൃപ്തിയോടെ തിന്നു തുടങ്ങി. കുടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം. ഠേ, ഒരടി. പട്ടിയെ കാണുവാനില്ല. ഒന്ന് കുതിച്ചു താണിട്ട് പശു അങ്ങ് അകന്ന് ഒഴുകിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിൻ്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവുമല്ലാതൊന്നും കേൾപ്പാനില്ല. അവിടെ മൊക്ക നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുത്തുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകിച്ചീഞ്ഞ ശവശരീരങ്ങൾ ആ ജലപ്പരപ്പിൽ അവിടെ അവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലതിലിരുന്ന് കൊത്തിത്തിന്നുന്നുണ്ട്. അതിൻ്റെ സ്വൈരതയെ ഒരു ശബ്ദവും ഭഞ്ജിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്ത് വീണു. വെള്ളത്തിലാണ്ടു. അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല. യജമാനൻ്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമിഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവനു വേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നത് വരെ ജലത്തിനു മീതെ ഉയർന്നു നിന്നു. അത് താണു. പൂർണമായി ജലത്തിൽ താണു. വെള്ളമിടക്കം തുടങ്ങി. ചേന്നൻ നീന്തിത്തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കുട്ടിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞുകിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരുവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മറിച്ചുമിട്ട് നോക്കി. അതവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയിരിക്കുന്നതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂടാ.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സുദീപ് കുമാറും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഒടിയൻ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

ആകാശവാണി കെ അഷ്ടമൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം, ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഖടം. നാട്ടക്കുറിഞ്ചിരാഗത്തിൽ ആദിതാളവർണ്ണത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ശ്രീരംഗം രംഗസ്വാമി നട്ടുവനാർ രചിച്ചത്.

ഇനി രഞ്ജനി രാഗത്തിൽ ദത്താത്രേയ എന്നാരംഭിക്കുന്ന ഗണപതി സച്ചിദാനന്ദ രചിച്ച കൃതി മിശ്രചാപ്പുതാളം.

0: കെ അഷ്ടമൻപിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം, ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഖടം.
1: ആകാശവാണി അനന്തപുരി എഫ് 101.9.

ഉൾക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സെൽമ ജോർജും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസന്റേത്.

ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. യേശുദാസും സേതു പാർവതിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇസബെല്ല.

0: ഇപ്പോൾ കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: ഒരിക്കൽ നാരദ മഹർഷി ഇങ്ങനെ ചിന്തിച്ചു, ഏതു നിമിഷവും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചും ഭഗവൻ നാമങ്ങൾ ചൊല്ലിയും കീർത്തനങ്ങൾ പാടിയും നടക്കുന്ന ഞാൻ ഇതേവരെ മായ എന്താണെന്നറിഞ്ഞില്ലല്ലോ. എവിടെ ചെന്നാലും എല്ലാവരും പലപ്പോഴും മായയെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ അതെന്താണ്? അതിൻ്റെ സ്വഭാവം എന്താണ്? ഇതൊന്നും തനിക്ക് ഇതുവരെ അറിയാനായിട്ടില്ല. ഇനി അതിനെക്കുറിച്ച് ഭഗവാനോട് ഒന്ന് ചോദിച്ചിട്ട് തന്നേ കാര്യം. നാരദൻ ഭഗവാന്റെ അടുക്കൽ ചെന്ന് ഭഗവാനെ പല ഉരു സ്തുതിച്ചുകൊണ്ട് ചോദിച്ചു, ഭഗവാനെ, അടിയന് മായ എന്താണെന്ന് ഒന്ന് കാട്ടിത്തരുമോ? ഭഗവാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, നാരദ, നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം. മരുഭൂമിയിൽ കൂടിയാണ്. ഇരുവരും കൂടി യാത്ര പുറപ്പെട്ടു. മരുഭൂമിയിലൂടെ കുറേ മൈലുകൾ ദൂരം നടന്നു. ആകെ അവശരായി. വല്ലാത്ത ദാഹം തോന്നി. കൃഷ്ണൻ പറഞ്ഞു, നാരദ, ദാഹിക്കുന്നു. എനിക്കല്പം വെള്ളം കൊണ്ടിത്തരുമോ? ഞാൻ പെട്ടെന്ന് പോയി വെള്ളം കൊണ്ടുവരാം ഭഗവാനെ എന്ന് നാരദൻ പറഞ്ഞുകൊണ്ട് വെള്ളമന്വേഷിച്ച് മരുഭൂമിയിലേക്ക് തന്നെ നടന്നു. അല്പം അകലെയായി നാരദൻ ഒരു ഗ്രാമം കണ്ടു. അദ്ദേഹം അവിടെ ചെന്ന് വെള്ളത്തിനായി ഒരു വീടിൻ്റെ വാതിലിൽ മുട്ടി. അത് തുറന്നത് അതിസുന്ദരിയായ ഒരു യുവതിയായിരുന്നു. അവളെ കണ്ടപ്പോഴേ ഭഗവാന്റെ ദാഹവുമെല്ലാം നാരദൻ മറന്നു. ആ സ്ത്രീയുമായി സംസാരിക്കാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, അന്ന് അദ്ദേഹം കൃഷ്ണന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയില്ല. അടുത്ത ദിവസവും നാരദൻ അവിടെ എത്തി ആ സുന്ദരിയുമായി പലതും സംസാരിച്ചു നിന്നു. അങ്ങനെ ആ കാഴ്ചയും സംസാരവും പ്രണയമായി മാറി. അദ്ദേഹം അവളുടെ അച്ഛനെ കണ്ട് അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞ് അവർ അവിടെ തന്നെ താമസം തുടർന്നു പോന്നു. ക്രമേണ അവർക്ക് കുട്ടികളുമുണ്ടായി. അങ്ങനെ 12 വർഷം കടന്നുപോയി. നാരദന്റെ അമ്മായി അച്ഛൻ മരിച്ചു. ആ സ്വത്തെല്ലാം നാരദന് കിട്ടി. അവിടെ താമസിച്ചുകൊണ്ട് താനും സുന്ദരിയായ ഭാര്യയും മക്കളുമായി സുഖസന്തോഷങ്ങളോടെ കഴിയുന്നത് ചിന്തിച്ചിരുന്നു പോയി. തൻ്റെ വയലുകൾ നല്ല വിളവ് തരുന്നു. കന്നുകാലികളെല്ലാം ആരോഗ്യത്തോടെ കഴിയുന്നു. അലലില്ലാതെയുള്ള ജീവിതം, അങ്ങനെ പലതും ചിന്തിച്ചു കൂട്ടി. അങ്ങനെയിരിക്കെ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ഗ്രാമം മുഴുവനും വെള്ളത്തിനടിയിലായി. വീടുകൾ പലതും ഒലിച്ചുപോയി. അനേകം പേരും കന്നുകാലികളും ചത്തൊടുങ്ങി. എവിടെയും ശവങ്ങളും ദുർഗന്ധവും. വെള്ളത്തിൽ അകപ്പെട്ട നാരദൻ രക്ഷപ്പെടാനായി ഒരു കൈകൊണ്ട് ഭാര്യയെ മുറുകെ പിടിച്ചു. മറുകൈ കൊണ്ട് 2 മക്കളെയും മുറുകെ പിടിച്ചു. ഏറ്റവും ഇളയ കുട്ടിയെ ചുമലിലിരുത്തി കരകയറാൻ ശ്രമിച്ചു. 8-10 ചുവടുകൾ വെച്ചപ്പോൾ വെള്ളം ശക്തിയായി കുത്തി ഒഴുകാൻ തുടങ്ങി. തോളിലിരുന്ന കുട്ടി വെള്ളത്തിൽ വീണ് ഒഴുകിപ്പോയി. നാരദൻ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചുപോയി. ആ കുട്ടിയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേ കുട്ടികളും പിടിപെട്ടൊഴുകിപ്പോയി.

0: വളരെ ബലമായി പിടിച്ചിരുന്ന തൻ്റെ ഭാര്യയും അടുത്ത കുത്തൊഴുക്കിൽ പിടിവിട്ടൊഴുകിപ്പോയി. നാരദൻ ആകെ വിവശനായി. ഏതോ ശക്തി നാരദനെ കരയിലേക്ക് വലിച്ചെറിഞ്ഞ പോലെ. വാവിട്ട് കരഞ്ഞുകൊണ്ട് നാരദൻ അവിടെ കിടന്ന് മക്കളെയും ഭാര്യയെയും ഓർത്ത് അലമുറയിട്ടു. അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ഒരു മൃദുശബ്ദം കേട്ടു. എൻ്റെ കുട്ടി, എവിടെ വെള്ളം? നീ ഒരു കുമ്പിൽ വെള്ളമെടുക്കാൻ പോയതല്ലേ? നീ പോയിട്ട് അരമണിക്കൂറായിട്ടും കാണാതെ ഞാൻ വിഷമിച്ചു. അരമണിക്കൂർ! നാരദൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ തൻ്റെ മുന്നിലൂടെ 12 വർഷങ്ങൾ മുഴുവനും കടന്നുപോയതോ? ആ രംഗങ്ങളെല്ലാം വെറും അരമണിക്കൂറിനുള്ളിൽ സംഭവിച്ചതോ? ഒന്നും പറയാനാകാതെയും ചിന്തിക്കാനാകാതെയും നാരദൻ കൃഷ്ണനെ നോക്കിക്കൊണ്ട് അല്പനേരം നിന്നുപോയി. ഭഗവാനെ, ഇതാണോ മായ? ഭഗവാന്റെ പുഞ്ചിരിയിൽ നാരദൻ എല്ലാം തെളിഞ്ഞു കണ്ടു. അത്ഭുതകരമായിരിക്കുന്നു. യാ മാ സാ മായ, യാതൊന്നാണോ ഇല്ലാത്തത്, അതാണ് മായ. എന്നാൽ അല്പം തിരുത്തി പറഞ്ഞാൽ, യാതൊന്നാണോ അല്ലാത്തത്, അതാണ് മായ.
1: പ്രിയ ശ്രോതാക്കളെ, കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതീയറിലേക്ക് കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.

रखिए तुम्हें हम बन के दीवाना।